ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 27, മലയാള വർഷം 1201, കർക്കിടകം 2. 2026 ജൂലൈ 18, ശനിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 58 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കൂർക്കഞ്ചേരി.
1: വനാന്തരത്തിലെ സന്യാസാശ്രമത്തിലെ ഗുരുവിനെ രണ്ടു ശിഷ്യന്മാരുണ്ടായിരുന്നു. രണ്ടുപേരും അവരുടെ നിയോഗം പൂർത്തീകരിച്ചപ്പോൾ ഇനി തനിയെ ജീവിത വഴി കണ്ടെത്തിക്കൊള്ളാൻ ഗുരു ഉപദേശിച്ചു. ശിഷ്യരിൽ ഒരാൾ സദാ ഈശ്വരനിൽ മനസ്സർപ്പിച്ച് ആ പാതയിലൂടെ മാത്രം ചരിക്കുന്നവനും അപരൻ കൂടുതൽ പ്രായോഗിക ബുദ്ധി പ്രകടമാക്കിയുമാണ് കഴിഞ്ഞുപോന്നത്. ഗുരുവിൻ്റെ ആശ്രമം വിട്ടുപോന്ന ആദ്യ ദിവസം തന്നെ വനത്തിൽ വെച്ച് ഒരു കരടി അവരെ ആക്രമിക്കാനെത്തി. ഒന്നാമൻ ഉടനെ അടുത്തുകണ്ട മരത്തിലേക്ക് ഓടിക്കയറി രക്ഷാമാർഗം കണ്ടെത്തിയപ്പോൾ രണ്ടാമൻ തന്നെ രക്ഷിക്കാൻ ഈശ്വരനുണ്ടല്ലോ എന്ന ആത്മവിശ്വാസത്തോടെ അവിടെ തന്നെ അനങ്ങാതെ നിന്നതേയുള്ളൂ. മരത്തിനു മുകളിൽ നിന്നും ചങ്ങാതി വിളിച്ചു പറഞ്ഞു, വേഗം ഇങ്ങോട്ട് വരൂ, ഈ മരത്തിലേക്ക് കയറി രക്ഷപ്പെട്ടോളൂ, ആ കരടി അപകടകാരിയാണ്. എല്ലാം കേട്ടിട്ടും അതൊന്നും കാര്യമാക്കാതെ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ നിന്നതേയുള്ളൂ ആ കൂട്ടുകാരൻ. അക്രമാസക്തനായ മൃഗം അയാൾക്കു നേരെ ചാടി വീണു. ഓടി രക്ഷപ്പെടാൻ അപ്പോൾ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അതിനകം കരടി അയാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. മരത്തിനു മുകളിൽ നിന്നും ചങ്ങാതി അപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, വരൂ കൂട്ടുകാരാ, എൻ്റെ ഈ നീട്ടിപ്പിടിച്ച കൈകളിൽ പിടിച്ച് വൃക്ഷക്കൊമ്പിലേക്ക് കയറി കൊള്ളു. അയാൾ അതൊന്നും കൂട്ടാക്കിയില്ല. തലങ്ങും വിലങ്ങും പരിക്കുപറ്റി തറയിൽ കിടന്ന് അയാൾ വലിയ വായിലെ വിലപിച്ചു. പരാക്രമം അവസാനിപ്പിച്ച് കരടി പിൻവാങ്ങിയതോടെ മരത്തിൽ നിന്നും ഇറങ്ങി വന്ന കൂട്ടുകാരനോട് പകുതി ജീവനായ അയാൾ പറഞ്ഞു, എന്നാലും ഞാനേറെ വിശ്വസിച്ചു പ്രാർത്ഥിച്ച ഈശ്വരൻ എന്നെ രക്ഷിച്ചില്ലല്ലോ. എൻ്റെ ധൈര്യം മുഴുവൻ ഒരിക്കലും എന്നെ കൈവിടില്ലെന്ന് കരുതിയ ഈശ്വരനായിരുന്നു. അയാൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്റെ ഈശ്വരൻ നിന്റെ രക്ഷയ്ക്ക് എത്തിയില്ലെന്ന്? അദ്ദേഹം എന്നിലൂടെയാണ് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. എത്രയാവർത്തി നിന്നോട് മരത്തിൽ കയറി രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു? ഒടുവിൽ ദൈവം എൻ്റെ കൈകൾ നീട്ടി അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞു. നീ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഈശ്വരൻ പറഞ്ഞത് നീ ഒരിക്കലും കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ചെറിയവൻ പറഞ്ഞാലും ചെവിട്ടിൽ പോകണമെന്നാണല്ലോ ചൊല്ല്. ദൈവത്തിൻ്റെ കരങ്ങൾ പലവിധത്തിൽ നമുക്ക് മുന്നിൽ

0: രക്ഷപ്പെട്ടെന്ന് വരാം. നാം അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും അനുഗ്രഹാശിസ്സുകൾക്കായി കാത്തിരിക്കുന്നു. പ്രളയമോ കൊടുങ്കാറ്റോ വരുന്ന പോലെ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഇളം തന്നലായും വസന്തമായും കുളിരുമായി വരുന്ന മഴയായും മഴവില്ലായും വന്ന് ഈശ്വരൻ നമ്മെ ആശ്ലേഷിക്കുന്നുണ്ട്. നമ്മളോ ഇതിലൊന്നും വലിയ അർത്ഥസമ്പുഷ്ടി കാണാതെ കൂപമണ്ഡൂകങ്ങളായി കഴിയുന്നു. ആരെയും ഒന്നിനെയും കുറച്ചു കാണുകയരുത് എന്ന് ഗുണപാഠം.
1: സുകുമാർ കോർക്കഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യദേവത എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ജീവൻ പത്മകുമാർ.

0: review border management and security-related issues in the state. He will also assess the implementation of the three new criminal laws in the state and hold a separate meeting on matters related to birth and death registration. Mr. Shah will leave for Kolkata this evening. Commerce and Industry Minister Piyush Goyal met Estonia's Foreign Affairs Minister Margus Tsahkna in Tallinn. The two leaders yesterday discussed ways to further strengthen India-Estonia cooperation in trade, investment, digital transformation, cybersecurity, and emerging technologies. They also exchanged views on creating new opportunities following the successful conclusion of India-EU Free Trade Agreement negotiations. Addressing the India-Estonia Business Forum in the presence of Mr. Tsahkna, Mr. Goyal said, combining India's digital capabilities and scale with world-class manufacturing supported by the India-EU FTA framework can further boost bilateral ties and strengthen the India-EU partnership. In badminton, star Indian shuttler and two-time Olympic medalist PV Sindhu will face world number 4 Shen Yufei of China in the women's singles semi-finals of Japan Open in Tokyo this morning. Sindhu advanced to last 4 after former world champion Nozomi Okuhara of Japan withdrew from their quarter-final match yesterday. In FIFA World Cup, European rivals France and England will lock horns in the third-place playoff match at the Miami Stadium tonight. The match is scheduled to begin at 2:30 a.m. Indian Standard Time. The third place playoff match has been part of the World Cup since 1934, the second edition of the tournament, with the 1950 edition being the only exception. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. 6:15 അധ്യാത്മരാമായണ പാരായണം ബാലകാണ്ഡത്തിൽ നിന്നും ഒരു ഭാഗം പാരായണം ചെയ്യുന്നത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് എസ് സൗമ്യ പാടിയ ശ്രീരാമകീർത്തനം. 6:30 ഇന്നർ ഷോപ്പ് AMG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, പ്രൊഫസർ പി ലളിതം അവതരിപ്പിച്ചത്. 7:05 പുലരിപ്പൂക്കൾ, ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അരിച്ചാവക്കാട്, സ്വാസ്ഥ്യം, കർക്കിടക ചെടികളുടെ പ്രാധാന്യം, ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി നമ്പൂതിരി സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാര്യരോട് തൃശൂർ കാവ്യാഞ്ജലി, ചങ്ങമ്പുഴിയുടെ ദേവയാനി എന്ന കവിത, ആലാപനം വിദ്യ ടി. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്, ഗാനസന്ദേശം. 7:40 സമകാലികം, വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കേരള PSC. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 4:30 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം CS അനുരൂപ്, അവതരണം അഞ്ജു പി അർജുനൻ, രചന കണ്ണകി KS. 10:00 നേർവഴി, 10:15 തമിഴ് ചെർമാലി, 11:00 ലളിതം മധുരം, 11:30 സ്വരരാഗലയം, 11:50 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, കെ അച്യുതൻ എഴുത്തച്ഛനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരവും, ഡോക്ടർ ഷാഹിന മോൾ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ടി വി

0: പ്രഭാകരൻ കാര്യാട്ടുകര. പദം രാമ. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, ഭാഗം 15. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം. MD രാമനാഥൻ പാടിയ കൃതികൾ ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, പാലക്കാട് TS മണിയയ്യർ മൃദംഗം. 3 മണിക്ക് കൂട്ടുകാരി, സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസുമായി അഭിമുഖം. 3:30 ആകാശവാണിയും ഞാനും, പ്രിയപ്പെട്ട പാട്ടുകളും പുനഃപ്രക്ഷേപണം. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് സംസ്കൃതം പരിപാടി. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മരാമായണ പാരായണം, 2-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ. കാലാവസ്ഥ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സുകന്യ സമൃദ്ധി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, ജൈവ കൃഷിയുടെ അവിഭാജ്യ ഘടകം മണ്ണിര കമ്പോസ്റ്റ്, ഡോക്ടർ മീര എവിയുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും, 1-ാം ഭാഗം. ഉറൂബ് എഴുതിയ നോവലിൻ്റെ റേഡിയോ രൂപം, റേഡിയോ ആവിഷ്കാരം, സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ശ്രേഷ്ഠ പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം, 64 കളങ്ങളിലെ മാന്ത്രികത, ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി രചന അരവിന്ദ് ആർ. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ദേവർ മിശ്രയുടെ ഗിറ്റാർ വാദനം. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയോ മഴയ്ക്കോ സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം, തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
5: ശനി രാവിലെ 11:50
4: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: കാഴ്ച
4: തിങ്കൾ രാവിലെ 8:30.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. രാമായണ പാരായണം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി.
7: കൈലാസാചലേ സുഹൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സമ്മിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു

ഇരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടെന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷാപരവശചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടേണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദിഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്ഥാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനഃ ആശ്രമധർമ്മങ്ങളുമെന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിൽ ഏറ്റവുമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേളക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസികൽപ്പതെ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ.

ആത്മാതത്വം അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമരികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിയതിശയം പുരുഷോത്തമന്തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കതന്നെ മൂലം. ശ്രീരാമപദാംബുജം വന്ദിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻകാരും അനേകൻ പരൻ പുരുഷ

പരമൻ പരബ്രഹ്മം ജഗദുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ആകാശവാണി തൃശൂർ.
6: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
7: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം, ഒരേ ഡിസൈനിൽ, ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
5: റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RRII 105, RRII 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746 5742 84 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9746 5742 84. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2022. കൂടുതൽ വിവരങ്ങൾക്കായി 8714253165 എന്ന നമ്പറിലോ 9446

0: 3707 26 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 8714 2531 65, മറ്റൊരു നമ്പർ 9446 3707 26. ക്ഷീരവികസന വകുപ്പിൻ്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളും, കുടിവെള്ളം, ഫുഡ് ആൻഡ് മിൽക്ക്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2445749, മറ്റൊരു നമ്പർ 0471 2445799. ഇമെയിൽ വിലാസം dir.diary@kerala.gov.in.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:00
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം.
7: പ്രായോജകർ
5: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
1: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. തെക്കു പടിഞ്ഞാറൻ ചൈനീസ് നഗരമായ ചോങ്ചിങ്ങിൽ അതിശക്തമായ ഉരുൾപൊട്ടലിൽ 10 വീടുകൾ മണ്ണിനടിയിലായി. 15 നില കെട്ടിടവും 5 നില കെട്ടിടവും തകർന്നിട്ടുണ്ട്. ഒട്ടേറെ പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. IT വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇ ട്രഷറി സേവനങ്ങളും അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും സ്തംഭിച്ചതോടെ സർക്കാർ തലത്തിൽ നിന്നും പൊതുജനങ്ങൾക്കുള്ള ഈ സേവനം മുടങ്ങി. KSRTC യാത്രക്കാർക്ക് വിവരങ്ങൾ അറിയാൻ ഇനി ഒരൊറ്റ നമ്പർ 149 അഥവാ 149 എന്ന പുതിയ 24-മണിക്കൂർ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ മുഖേന ബസ് റൂട്ടുകൾ, സമയവിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാം. ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ ഏറ്റവും നീളമേറിയതുമായ ഹൈഡ്രജൻ ട്രെയിൻ നമോ ഗ്രീൻ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ മികച്ച ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാമത്തെ വിക്ഷേപണത്തറയിൽ രാവിലെ 11:30 ചരിത്രം കുറിച്ച് കുതിക്കും. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കുവൈറ്റിലെ വൈദ്യുത നിലയവും ജലശുദ്ധീകരണ പ്ലാന്റും തകർന്നു. സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒട്ടേറെ സൈനികർക്ക് പരിക്കേറ്റു. തെക്കൻ മെക്സിക്കോയിലെ ചിയാപസിൽ 7.4 തീവ്രതയിൽ ഭൂകമ്പം രേഖപ്പെടുത്തി. പിന്നാലെ സുനാമി മുന്നറിയിപ്പും നൽകി. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു സെമിഫൈനലിൽ. ചൈനയുടെ ചെൻ യുഫേയാണ് സെമിയിൽ സിന്ധുവിന്റെ എതിരാളി. ലോകകപ്പിലെ വിജയികൾക്ക് ട്രോഫിക്കും മെഡലുകൾക്കും പുറമെ 30 പ്രത്യേക ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ കൂടി ഫിഫ സമ്മാനിക്കും. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത

0: മത്സരങ്ങളിൽ ലോകകപ്പ് ട്രോഫിയുടെ രൂപമുണ്ടാകും.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
10: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒപി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ എൻ ചാവക്കാട്, സ്വാസ്ഥ്യം, ശനിയാഴ്ച രാവിലെ 7:05.
11: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
0: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ഏത് ദിനമാണ് നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
12: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി, സേവന വാർത്തകൾ.
13: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
12: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
14: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, സേവന വാർത്തകൾ.
13: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
12: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം, 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
16: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ, എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.

ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.

ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് ദിനമാണ് നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം? ഏത് ദിനമാണ് നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം? ഉത്തരം കേൾക്കാം രാവിലെ 7:55.

ഇന്ന് രാവിലെ ഏഴഞ്ചിന് പുലരിപ്പൂക്കളിൽ സ്വാസ്ഥ്യം, കർക്കിടക ചെടികളുടെ പ്രാധാന്യം. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി. നമ്പൂതിരി സംസാരിക്കുന്നു.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യമന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൗകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൗകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബിരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ MPമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കൾ

0: നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരു സഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപനതലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി എം ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും ആക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ADGP IG റാങ്കിലും ജില്ലാതലത്തിൽ DYSP മാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
0: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ

24 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ രണ്ടാംഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. രണ്ടാം മത്സരം 4 ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥ

ബസിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. രണ്ടാം മത്സരം 4 വിക്കറ്റിന് ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയൻ്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18-ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം KT മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശ്ശേരി 18-ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെൻ്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെൻറ് ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: रेलयानं जिन्द सोनीपत रेलस्थानकयोः मध्ये सञ्चरिष्यति। अथ 91 किलोमीटर मितात् दूरता प्रायः द्विहोरायां पूर्णं करिष्यति। वाणिज्य उद्योगमंत्री पीयूष गोयलः ह्यः एस्टोनिया देशस्य राजधान्यां ताल्लिन नगरे तत्रत्य विदेशमंत्रिणा मार्गुत साह्यकना इत्यनेन सह मेलनं विहितवान्। उभाभ्यां नेतृभ्यां भारत एस्टोनिया देशयोः मध्ये व्यापार निवेश अंकिकीय परिवर्तन साइबर सुरक्षा प्रौद्योगिकी चेत्येषु क्षेत्रेषु सहयोगस्य सुदृढीकरण विषये विचार विमर्शः कृतः। अनन्तरं साक्यकना इत्यस्य उपस्थितौ मन्त्रिणा भारत एस्टोनिया व्यापार मञ्चम् अपि अभिसंबोधितम्। केन्द्रीयः गृहमन्त्री अमितशाहः गतरात्रौ पश्चिमबङ्गालराज्यस्य त्रिदिवसीयायां यात्रायां सिलिगुडी इत्यत्र सम्प्राप्तवान्। सिलिगुडीनगरस्य बागडोगरा विमानस्थानके आगमनावधौ पश्चिमबङ्गालस्य मुख्यमन्त्रिणा सुवेन्दु अधिकारिणा तस्य स्वागतं विहितम्। श्रीशाहः अद्य जुमागाछ नगरस्य सीमाचौकी इत्यत्र VSF इत्यस्य 18वां बटालियन् इत्यस्य भ्रमणं करिष्यति। बैडमिंटन क्रीडायां भारतीय क्रीडिका तथा द्विवारं ओलंपिक पदक विजेत्री पीवी सिंधुः अद्य प्रातः टोक्यो नगरे जापान ओपन क्रीडायाः महिला एकलस्य उपांत्य चक्रीय स्पर्धायां चीन देशस्य चेन युफेई सम्मुखी करिष्यति इति वार्ताः।
1: आकाशवाणी
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ PR ലളിതമ്മ.
5: ശ്രീരാമാദികളുടെ ജനനത്തോടെ സന്തോഷത്തിമിർപ്പിലായിരുന്നു ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരവും രാജ്യനിവാസികളും. കുട്ടികളുടെ ജാതകർമ്മവും നാമകരണവും ഷോഡശ സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ നടത്തി. വേദങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ഉപസ്മൃതികളും ധനുർവേദവും എല്ലാം അവർ പഠിച്ചു. അടുത്ത ലക്ഷ്യം വിവാഹമാണ്. അതിന് ലോകപരിചയം, ഉപരിപഠനം ഒക്കെ ആവശ്യമാണ്. ആ സമയത്താണ് വിശ്വാമിത്ര മുനിയുടെ വരവ്. മഹർഷിയെ മഹാരാജാവ് സ്വീകരിച്ച് സത്കരിച്ച് സന്തോഷിപ്പിച്ചു. പക്ഷേ ആഗമനോദ്ദേശം അറിഞ്ഞു ഞെട്ടി. വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഒഴികഴിവുകൾ പറഞ്ഞു. ഒടുവിൽ വസിഷ്ഠന്റെ ഉപദേശത്തോടെ അനുമതി നൽകി. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് യാത്ര തിരിച്ചു. വെറും കൈയോടെ അമ്പുകളുടെ പിതാവായ വിശ്വാമിത്രന്റെ യാഗരക്ഷ അസാധ്യമല്ല. പക്ഷേ രാവണ നിഗ്രഹം എന്ന വലിയ ദൗത്യവുമായി അവതരിച്ച രാമന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ തലങ്ങളെ തേച്ചു മിനുക്കി സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് തനിക്കും ബാധ്യതയുണ്ടെന്ന് അറിയിക്കുകയാണ്, അഥവാ ഒരു കുഞ്ഞിൻ്റെ മേൽ സമൂഹത്തിനും ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ആ വിശ്വമഹാഗുരു. എത്ര അറിവുകൾ, അനുഭവങ്ങൾ ഒക്കെയാണ് ആ യാത്രയിൽ രാമനും ലക്ഷ്മണനും കിട്ടിയത്. വിശപ്പും ദാഹവും അറിഞ്ഞിട്ടില്ലാത്ത അവരെ വിശപ്പും ദാഹവും അറിയിച്ച് അത് നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. എന്തിനേറെ രാത്രിയായപ്പോഴേക്കും പള്ളിമെത്തയിൽ ഉറങ്ങിയിരുന്ന അവരെ പർണതൽപ്പത്തിൽ ഉറക്കാൻ പ്രാപ്തരാക്കി. അങ്ങനെ ഉറങ്ങിയ അവരെ പ്രഭാതത്തിൽ വിളിച്ചുണർത്തുന്ന ഒരു ശ്ലോകമുണ്ട്. കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യാപ്രവർത്തതി ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം എന്ന് അവർ നന്നായി ഉറങ്ങിയെന്ന് സൂചിപ്പിക്കുന്നു വിളിച്ചുണർത്തി എന്ന വാക്കുകൾ. പതിവ് പോലെ വിളിച്ചുണർത്താൻ അമ്മ കൗസല്യ കൂടെ ഇല്ല. അമ്മയുടെ അദൃശ്യ സാന്നിധ്യം സൂചിപ്പിച്ച് ഭയമില്ലാതെ ഉണരാനാണ് കൗസല്യ സുപ്രജ രാമ എന്ന സംബോധന. ഭ്രൂണാവസ്ഥ മുതൽ തലച്ചോറുറയ്ക്കും വരെ കുഞ്ഞിൻ്റെ സന്തത സഹചാരിയായ അമ്മ. ആ അമ്മയ്ക്ക് കുഞ്ഞിനെ സുപ്രജയാക്കി വളർത്താൻ കഴിയും. പിന്നെ സൂര്യൻ ജോലി തുടങ്ങിയിരിക്കുന്നു. ഇനി നിനക്കുറങ്ങാൻ അവകാശമില്ല എന്ന മുന്നറിയിപ്പ്. അടുത്ത സംബോധന ഉത്തിഷ്ഠ നരശാർദൂല എന്നാണ്. അതൊരു പുകഴ്ത്തലാണ്. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കലാണ്. ആത്മവിശ്വാസത്തോടെ വേണം ഒരു കുഞ്ഞിൻ്റെ ദിവസം

0: തുടങ്ങാൻ. ആത്മീയ ബലം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്തവ്യം ദൈവമാഗ്നികം എന്ന ഉപദേശത്തിലൂടെ. ഓരോ അച്ഛനമ്മമാരും രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു തരുന്ന മഹാഗുരുവാണ് വിശ്വാമിത്രൻ. യാത്ര തുടർന്ന് അവർ ഘോരവനത്തിൽ പ്രവേശിച്ചു. ആദ്യ പരീക്ഷണം തടകാവധം നടത്തി യാഗരക്ഷയ്ക്കുള്ള പ്രാപ്തി തെളിയിച്ച് സമ്മാനം നേടി. ദിവ്യാസ്ത്രങ്ങൾ യാഗരക്ഷ ചെയ്ത് അനുഗ്രഹം കിട്ടി. ഇനിയത്തെ ലക്ഷ്യം വിവാഹമാണ്. വീരശുൽക്കയായ സീത തയ്യാറായി നിൽക്കുന്നു. സീതയെ കിട്ടാൻ പക്ഷേ ത്രയംബകം വെല്ലുവിളിക്കണം. അതിന് ശാരീരിക ബലം മാത്രം പോരാ, വരനു വേണ്ട ഗുണങ്ങൾ, കുലമഹിമ, രൂപഗുണം, സമ്പത്ത് എല്ലാം ഒത്തിണങ്ങിയ രാമൻ ഉള്ളിലെ പരമ്പൊരുളിനെയും തിരിച്ചറിയണം. അഹല്യമോക്ഷം കൊണ്ട് അതും സാധിച്ചു. വില്ലുകുലയ്ക്കലും സീതാസ്വീകരണവും എളുപ്പമായി. ആർഷഭാരതത്തിൽ ഋഷിമാരുടെ സ്ഥാനം രാജാവിനും മേലെയായിരുന്നു. പക്വമതികളായ അവരുടെ ഉപദേശങ്ങൾ രാജാവിന് വിലപ്പെട്ടതായിരുന്നതുകൊണ്ട് അക്രമവും അനീതിയും രാജ്യത്തിൽ കുറവായിരുന്നു. അവരെ ധിക്കരിക്കാൻ രാജാക്കന്മാർ മുതിർന്നിരുന്നുമില്ല. യാഗരക്ഷ കഴിഞ്ഞ് അയോധ്യയിലേക്കല്ല, ജനക രാജധാനിയിലേക്കാണ് പോയത്. കുമാരന്മാരെയും കൊണ്ട് ത്രയംബക ഭഞ്ജനവും സീതാസ്വയംവരവും കഴിഞ്ഞാണ് രാജാവ് വിവരമറിയുന്നത്. അത് ഋഷിമാർ അവർക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യത്തിനും അത് ദുരുപയോഗം ചെയ്യാതെ ലോകമംഗളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ മഹത്വത്തിനും നിദർശനമാണ്. അതുകൊണ്ട് തന്നെയല്ലേ രാമായണം അനശ്വരമായി ഇന്നും നിലകൊള്ളുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു സ്വാസ്ഥ്യം. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: സ്വാസ്ഥ്യം. ഓരോ ഋതുക്കളിലും ഋതുസന്ധികളിലും അനുഷ്ഠിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ച് ആയുർവേദത്തിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കർക്കിടകമാസം എന്നാൽ ആയുർവേദ ചികിത്സകളുടെ കാലം കൂടെയാണ്. ശക്തമായ മഴ, പകർച്ചവ്യാധികൾ, സംഭരിച്ച ധാന്യങ്ങളുടെ ദൗർലഭ്യം എന്നിവ മൂലമുണ്ടാകുന്ന ക്ഷാമം എന്നിവ മൂലം പണ്ട് പഞ്ഞമാസം എന്നാണ് കർക്കിടകത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി, ജീവിത രീതികളും മാറി. പക്ഷേ പെട്ടെന്ന് വേനൽക്കാലത്തിൽ നിന്ന് മഴക്കാലത്തേക്ക് മാറുന്നത് ശരീരത്തിൻ്റെ സാധാരണ നിലയെ മാറ്റിമറിക്കുന്നുണ്ട്. അസന്തുലിതമായ ത്രിദോഷങ്ങളും ദഹനവ്യവസ്ഥയുടെ തകരാറും സ്വാഭാവിക പ്രതിരോധശേഷിയുടെ കുറവും ഈ കാലത്ത് ഉണ്ടാകാൻ ഇടയുണ്ട്. അതുമൂലം പലതരം രോഗങ്ങളും എളുപ്പത്തിൽ വരാനും സാധ്യതയുണ്ട്. രണ്ട് ഋതുക്കൾ ചേരുന്ന ഈ കാലയളവിൽ ഉണ്ടാകുന്ന ശാരീരിക ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് നമ്മുടെ പൂർവികർ ഏറെ ആചാരങ്ങളും ചര്യകളും പാലിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് മുക്തമാകുന്നതിനും ക്രമരഹിതമായ ദോഷങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഓരോ കാലത്തും പിന്തുടരേണ്ട ഋതുചര്യയുടെ പ്രാധാന്യം ആയുർവേദത്തിൽ ഊന്നിപ്പറയുന്നുണ്ട്. ഈ കാലത്തെ ചിട്ടയായ ഭക്ഷണക്രമവും ജീവിതശൈലിയും ക്രമരഹിതമായ ദോഷങ്ങളെ ശരിയാക്കാൻ സഹായിക്കുന്നു. രോഗങ്ങൾ വരാതെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കർക്കടക ചര്യകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് വിശദീകരിക്കുന്നത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി നമ്പൂതിരി.
4: കർക്കിടക ചികിത്സ. ആയുർവേദം രോഗം വന്നാൽ മാത്രം ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രമല്ല. രോഗങ്ങൾ വരാതിരിക്കാൻ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുന്ന ഒരു സമഗ്ര

സമഗ്രമായ ജീവിതശൈലിയാണ് ആയുർവേദം. അതുകൊണ്ടുതന്നെ ഓരോ ഋതുവിനും അനുസരിച്ച് പാലിക്കേണ്ട ഭക്ഷണക്രമവും ജീവിതചര്യകളും ചികിത്സാരീതികളും ആയുർവേദം നിർദ്ദേശിക്കുന്നു. ഇതിനെ ഋതുചര്യ എന്നാണ് പറയുന്നത്. കേരളത്തിൽ കർക്കിടക മാസം ശക്തമായ മഴക്കാലമാണ്. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുകയും ശരീരത്തിലെ ദഹനശക്തി കുറയുകയും സ്വാഭാവികമായി ബലം ക്ഷയിക്കുകയും ചെയ്യുന്നു. വാദദോഷത്തിൻ്റെ വർദ്ധനവ് കാരണം സന്ധിവേദന, നടുവേദന, ശരീരവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ കൂടുതലായി കാണപ്പെടാം. കൂടാതെ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാരണം പകർച്ചവ്യാധികൾക്കും സാധ്യത കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ആയുർവേദം പ്രത്യേക ചികിത്സാരീതികൾ നിർദ്ദേശിക്കുന്നു. ഈ മഴക്കാല പ്രത്യേക ആരോഗ്യ സംരക്ഷണ രീതികളെയാണ് കർക്കിടക ചികിത്സ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ കർക്കിടക ചികിത്സയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇതിന് പ്രധാന കാരണം കേരളത്തിൻ്റെ പ്രത്യേകമായ മഴക്കാലാവസ്ഥയാണ്. കർക്കിടകത്തിൽ ശക്തമായ മഴയും ഉയർന്ന ഈർപ്പവും അനുഭവപ്പെടുന്നു. ഈ സമയത്ത് പലർക്കും ശരീരവേദന, ക്ഷീണം, ദഹനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കേരളത്തിൻ്റെ സമൃദ്ധമായ ഔഷധസസ്യ സമ്പത്തും തലമുറകളായി കൈമാറി വന്ന ആയുർവേദ പാരമ്പര്യവും കർക്കിടക ചികിത്സയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമാകാം. മഴക്കാലത്ത് ശരീരത്തെ സംരക്ഷിക്കാൻ അനുയോജ്യമായ ഔഷധങ്ങൾ, ഭക്ഷണരീതികൾ, ചികിത്സാക്രമങ്ങൾ എന്നിവ ശീലിച്ചു വരുന്നു. ഋതുക്കളിൽ ഏറ്റവും പ്രതികൂല കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒന്നാണ് കേരളത്തിലെ കർക്കിടകം. ഈ കാലം പഞ്ഞക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. പണ്ടുകാലത്ത് കൃഷിവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് കാര്യമായ ജോലികൾ ചെയ്യാൻ കഴിയാത്ത സമയമായിരുന്നു. തുടർച്ചയായ മഴ, ഭക്ഷ്യലഭ്യതയിലെ കുറവ്, ജോലിക്കുറവ് എന്നിവ കാരണം ജനങ്ങളുടെ ആരോഗ്യനിലയെ ഇത് ബാധിച്ചിരുന്നു. ശരീരബലം കുറയുകയും രോഗങ്ങൾ എളുപ്പത്തിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് ശരീരത്തെ ശക്തിപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആയുർവേദം കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകിയത്. കർക്കിടക മാസത്തിലെ പ്രധാന ചികിത്സകളിലൊന്നാണ് അഭ്യംഗം അല്ലെങ്കിൽ ഔഷധ തൈലം ഉപയോഗിച്ചുള്ള മസാജ്. ശരീരം മുഴുവൻ ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതിലൂടെ വാദദോഷത്തെ ശമിപ്പിക്കാനും പേശികൾക്കും സന്ധികൾക്കും ബലം നൽകാനും സഹായിക്കുന്നു. അഭ്യംഗത്തിന് ശേഷം സ്വേദനം നടത്തുന്നു. സ്വേദനം അല്ലെങ്കിൽ സ്റ്റീം, അത് ശരീരത്തിൽ വിയർപ്പുണ്ടാക്കി സ്രോതസ്സുകളുടെ ശുദ്ധീകരണത്തിനും പേശികളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും വേദന ശമിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. രോഗിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വിദഗ്ധ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചകർമ്മ ചികിത്സകളായ വസ്തി, വിരേചനം, നസ്യം എന്നിവ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വാദസംബന്ധമായ രോഗങ്ങളിൽ വസ്തി ചികിത്സയ്ക്ക് ആയുർവേദത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ജ്യോതിഷപരമായ വിശ്വാസപ്രകാരം കർക്കിടകം ചന്ദ്രന്റെ രാശിയും ജലരാശിയുമാണ്. ഈ സമയത്ത് ഔഷധ സസ്യങ്ങൾക്ക് കൂടുതൽ വീര്യം ലഭിക്കുമെന്നാണ് പരമ്പരാഗതമായി കരുതുന്നത്. അതുകൊണ്ടുതന്നെ കർക്കിടക മാസത്തിൽ ഔഷധ സേവ നടത്തുക എന്നൊരാചാരം കേരളീയ പാരമ്പര്യത്തിൽ ഇന്നും നിലനിൽക്കുന്നു. കർക്കിടക കാലത്ത് ഭക്ഷണക്രമത്തിനും പ്രത്യേകം ശ്രദ്ധ നൽകണം. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കർക്കിടക കഞ്ഞി. നവരയരി, ജീരകം, ഉലുവ, ചുക്ക്, കുരുമുളക്, തിപ്പലി തുടങ്ങിയ ഔഷധദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ഈ കഞ്ഞി ദഹനശക്തി മെച്ചപ്പെടുത്താനും ശരീരത്തിന് ബലം നൽകാനും സഹായിക്കുന്നു. ഈ സമയത്ത് അധികം എണ്ണയുള്ളതും ദഹിക്കാൻ പ്രയാസമുള്ളതുമായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ലഘുവായതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കണം. ആയുർവേദം ശരീരത്തിൻ്റെ ആരോഗ്യത്തോടൊപ്പം മനസ്സിൻ്റെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നു. ശരീരവും മനസ്സും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം പോലെയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്
മനസ്സിന് ശാന്തിയും പോസിറ്റീവ് ചിന്തകൾ

0: നൽകുന്നതു മായി വിശ്വസിക്കപ്പെടുന്നു. ഇത്തരം ശീലങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ചിന്തകൾ വളർത്താനും സഹായിക്കുന്നു. കർക്കിടക ചികിത്സ ഒരു ആചാരം മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണരീതി, ശരിയായ ചികിത്സ, നല്ല ജീവിതശൈലി, മനസ്സിന് ശാന്തി നൽകുന്ന നല്ല ചിന്തകൾ എന്നിവയെ ഒരുമിപ്പിക്കുന്ന സമഗ്രമായ ആരോഗ്യ സംരക്ഷണ രീതിയാണ്. ഭക്ഷണം തന്നെയാണ് ആദ്യത്തെ ഔഷധം. നല്ല ഭക്ഷണവും നല്ല ജീവിതശീലങ്ങളും ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു കർക്കിടക മാസം ആശംസിക്കുന്നു.
1: കർക്കിടക ചര്യകളുടെ പ്രാധാന്യം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി നമ്പൂതിരി. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

0: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സ്വാസ്ഥ്യം സമാപിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
2: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: പുലരിപ്പൂക്കളിൽ അടുത്തതായി
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി
8: പ്രായോജകർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: കാവ്യാഞ്ജലിയിൽ ഇന്ന് ചെങ്ങമ്പുഴയുടെ ദേവയാനി എന്ന കവിതയാണ്. ചൊല്ലുന്നത് വിദ്യാട്ടി.

നിന്നെ ഇല്ല മൽ സ്വന്തമായൊന്നും കനിവെഴാതെല്ലാം മറഞ്ഞു കഴിഞ്ഞു സമസ്തവും പല്ല

അന്തരംഗത്തിലെന്നാശയ്ക്കുമേൽ കുമേൽ ചെന്തളിർ ചൂടാനിട കൊടുത്തങ്ങനെ

ഞാൻ ഭുല്ല പുഷ്പത്തെ പുഴുക്കൾ പോൽ കാരുന്നിതല്ലലോരുന്നുയർന്നെൻ കരൾ കാമ്പിനെ സ്വപ്നം മടങ്ങുന്നു.

അല്ലെങ്കിൽ എന്തിന്നു തെറ്റിയെനിക്കു, ഞാനില്ലിനി കുറ്റപ്പെടുത്തുകില്ലാരെയും. പറ്റിയബദ്ധമറിയാതെനിക്ക് ഇതിൽ തെറ്റെന്നിലാണ്, ഇതാ മാപ്പു ചോദിച്ചു ഞാൻ.

ഭവിക്കുകയാണവൾ. ഗ്രാമപ്രശാന്തി സചേതനമാമൊരു ഹേമോജ്വലാകാരമാർന്ന തുമാതിരി കാണാമടുത്തൊരു സന്യാസിയെപ്പോലെ കാവിയുടുപ്പിട്ടു നിൽപ്പൊരോലക്കുടിൽ മുഗ്ധ

0: ചങ്ങമ്പുഴയുടെ ദേവയാനി എന്ന കവിതയാണ് കേട്ടത്. ചൊല്ലിയത് വിദ്യ ടി.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
5: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
6: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
8: പുലരിപ്പൂക്കളിൽ അവസാനമായി
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
10: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
11: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
12: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
12: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർ പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
13: സഹപ്രായോജകർ
14: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
16: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
14: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: പീച്ചി ജലശുദ്ധീകരണശാലയിലെ 600 mm പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നുകൂടി തൃശൂർ പഴയ മുനിസിപ്പൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്നതാണെന്ന് കേരള വാട്ടർ അതോറിറ്റി സബ് ഡിവിഷണൽ തൃശൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. KKS ഗവൺമെന്റ് ITI മാളയിൽ IMC ആഭിമുഖ്യത്തിൽ സ്കിൽ അപെക്സ് അക്കാദമിയുമായി സഹകരിച്ച് ഡിപ്ലോമ കോഴ്സ് നടത്തുന്നു. ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചത്. വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നൽകും. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8136806093. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8136806093.

0: 9-3. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസ് ഈ മാസം 20 ആരംഭിക്കുന്ന UGC നെറ്റ് പേപ്പർ 1-2 ഹൈബ്രിഡ് മോഡ് കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, മാനേജ്മെന്റ് വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-255-0612, മൊബൈൽ നമ്പർ 8547-0050-87, ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0471-255-0612, മൊബൈൽ നമ്പർ 8547-0050-87.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ: ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ: ചേർപ്പ്, കുന്നംകുളം.
3: സഹപ്രായോജകർ: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ:
5: CRP-യിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
8: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSF-മായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF-ന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSF-മായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപ്പാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
9: this reform journey over the

0: last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
1: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമോസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
1: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക്

0: ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലോസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ്
3: ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ശ്രീരാഗിന് എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. ആലത്തൂരിൽ നിന്നും അച്ഛൻ മുരളി, അമ്മ കാർത്തിക, സഹോദരി ശ്രീനിധി എന്നിവർ. മറ്റൊരു സന്ദേശം, നാളെ വിവാഹിതരാകുന്ന ജസീൽ, ഹസ്ന എന്നിവർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു. അണ്ടത്തോട് നിന്നും ഷൈല സുന്ദർ, ജിൽഷ അനീഷ്, ഹർഷ സന്തോഷ്, അമർ, കാർത്തിക് എന്നിവർ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇനി ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നേഷ് സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം മാനത്തെ കൊട്ടാരം.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ആകാശവാണി തൃശൂർ.
4: സമകാലികം.
5: ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം കണ്ട് രാപ്പകലില്ലാതെ അതിനുവേണ്ടി പ്രയത്നിച്ച് യുവത്വത്തിന്റെ നല്ല നാളുകൾ കോച്ചിംഗ് സെന്ററുകളിലും ലൈബ്രറികളിലും ചെലവഴിക്കുന്ന ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ അടുത്ത ദിവസങ്ങളിലായി പുറത്തുവന്ന ചില വാർത്തകൾ ആ പ്രതീക്ഷകളുടെ നെഞ്ചിലേൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ശുപാർശയോ കോഴയോ രാഷ്ട്രീയ സ്വാധീനമോ ഇല്ലാതെ സ്വന്തം കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും ബലത്തിൽ മാത്രം ഒരു ജോലി നേടാം എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് ഒരു മലയാളി PSC പരീക്ഷ എഴുതുന്നത്. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? 100,000+ രൂപ ശമ്പളമുള്ള പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷകളിൽ പോലും യോഗ്യതയുള്ളവരെ തഴഞ്ഞ് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ അട്ടിമറികൾ നടന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവരാവകാശ രേഖകളിലൂടെ ഉദ്യോഗാർത്ഥികൾ തന്നെ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ തല താഴ്ത്തേണ്ടി വരുന്നത് വിശ്വാസ്യതയുള്ള ഒരു പരീക്ഷാ സംവിധാനത്തിനാണ്. ഒരു പരീക്ഷയിലെ പകുതിയിലധികം മാർക്കിന്റെ വിവരണാത്മക ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതെ വിട്ടുകളയുക, ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ പിഴവുകളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുക, ഇത് വെറുമൊരു സാങ്കേതിക പിഴവ് മാത്രമാണോ? ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളെയും മെറിറ്റിനെയുമല്ലേ നിർദാക്ഷിണ്യം തല്ലിക്കെടുത്തുന്നത്? സമകാലികം അന്വേഷിക്കുന്നു. അടുത്ത കാലത്തായി നിരവധി പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ എം ഷാജിർ ഖാൻ.
6: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. പക്ഷേ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ഗുരുതരമായ ക്രമക്കേടുകളുടെ ഒരു കേന്ദ്രമായി ഈ PSC മാറിയിട്ടുണ്ട്. അഴിമതികളുണ്ട്, ചോദ്യപേപ്പർ ചോർച്ചയുണ്ട്. അപ്പൊ അതിന്റെ വിശ്വാസ്യത ഇപ്പൊ തകർക്കപ്പെടുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നതുകൊണ്ട് അത് സംബന്ധിച്ച് ഒരു വലിയ അന്വേഷണം ആവശ്യമായിരിക്കുന്നു. ഈ ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ അടക്കമുള്ള തസ്തികകളിലേക്ക് നടന്ന പരീക്ഷകളിൽ ഇപ്പൊ കുഫോസിന്റെ സർവകലാശാലയിലെ ചില വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് വലിയ തോതിൽ മുൻഗണന ലഭിച്ചു എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പൊ ആകെ നടത്തിയ 44 നിയമനങ്ങളിൽ 38 പേരും കുഫോസിലെ പ്രത്യേക വിഭാഗം വിദ്യാർത്ഥികളാണ് എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലും ഇന്റർവ്യൂ ബോർഡിലും ഈ സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത് അത്ര. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സുതാര്യത ഉറപ്പുവരുത്താനാവുക? സർവകലാശാലകളിലെ ഉയർന്ന യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ ബോധപൂർവം ഒഴിവാക്കിയെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് ആദ്യം. അപ്പൊ അതുപോലെ ഈ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ അതിലെ ഉത്തരക്കടലാസികളെ കൃത്യമായിട്ട് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന ആരോപണം ഇതിനകം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കാര്യമാണല്ലോ. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് 1 റാങ്ക് കൊടുക്കാൻ റാങ്ക് ലിസ്റ്റ് ധൃതി പിടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, DYSP സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സർവകലാശാല PRO, അങ്ങനെ നിരവധിയായിട്ടുള്ള പരീക്ഷകളൊക്കെ ഒരു മാനദണ്ഡവും പാലിക്കുന്നില്ല എന്നുള്ളതും ഈ പരീക്ഷാ സബ് കമ്മിറ്റികളെ പോലും മറികടന്നുകൊണ്ടാണ് ക്രമക്കേടുകൾ ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു വിഭാഗം ഉയർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന ഒരു ഉപജാപക സംഘം പോലെ

0: അവരാണ് യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ റൈറ്റേഴ്സിനെ സെറ്റേഴ്സിനെ നിയോഗിക്കുന്നതെന്നും ചോദ്യങ്ങൾ കലയെക്കൂട്ടി തന്നെ ചിലർക്ക് അത് ചോർത്തി കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതും. അപ്പൊ അങ്ങനെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ആരോപണങ്ങൾ മാത്രമല്ല, പലതും അതിന്റെ വസ്തുതകൾ പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ PSCയുടെ സംഭവങ്ങളെ സംബന്ധിച്ച് ഒരു തുറന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും പ്രതികളെ ശിക്ഷിക്കുകയും അവിടെ ന്യായയുക്തമായ വിധത്തിൽ മെറിറ്റ് പാലിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് ഉദ്യോഗം ലഭിക്കാനും ഉദ്യോഗ കയറ്റം ലഭിക്കാനും ഒക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വാസ്യത വീണ്ടെടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ആവശ്യമായിരിക്കും. അന്വേഷണം സ്വതന്ത്രമായി നടക്കാറില്ല, നടന്നാൽ തന്നെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാറുണ്ട്, അതിനെ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകാറില്ല. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസി അന്വേഷണം വേണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രതികൾ എന്ന് കണ്ടെത്തിയ ആൾക്കാരെ പുറത്താക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തത് യഥാർത്ഥത്തിൽ അനർഹർ കൂടി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റുകയും അർഹരായവരെ കൊണ്ടുവരാനുള്ള പുതിയ വഴി വെട്ടി തുറക്കുകയും ചെയ്യുക. കാരണം അത് പ്രധാനമാണ്. കാരണം എങ്കിൽ മാത്രമേ ഇനി ഭാവിയിലെങ്കിലും അനർഹർ കയറി വരുന്നത് തടയാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി, ജനാനുകൂലമായ ഒരു തൊഴിൽ നയവും ഒരു PSC നയവും നിയമനങ്ങളിലെ ക്രമക്കേടുകൾ തടയാനായി ഗവൺമെന്റ് കൊണ്ടുവന്നേ പറ്റൂ. അത് വളരെ വളരെ അടിയന്തരമായ ഒരു പ്രശ്നമാണ്.
1: ഇതിനു മുമ്പും കേരള PSC വഴിയുള്ള ചില നിയമനങ്ങളുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എം ഷാജിർ ഖാൻ തുടരുന്നു.
0: ഇത് പറയുമ്പോഴാണ് നമ്മൾ 2018 യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികളായിട്ടുള്ളവർ എങ്ങനെയാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നത്. അപ്പൊ അന്നേ തുടങ്ങിയതാണ്. അപ്പൊ അന്ന് തന്നെ ഈ ക്രമക്കേടുകൾ പുറത്തു വന്നു, ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന വസ്തുതകൾ വന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു നടപടി എടുത്തില്ല. അപ്പൊ അത് പിന്നെയും തുടരുകയാണ്. യഥാർത്ഥത്തിൽ PSCയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. അപ്പൊ PSCക്ക് സംഭവിച്ചിരിക്കുന്ന ഈ അപജയം, അതിന്റെ വിശ്വാസത്തിലേക്ക് കോട്ടം സംഭവിച്ച ഒരു സാഹചര്യം, അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു കാര്യമല്ലേ. PSCയുടെ പുനഃസംഘാടനം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറിക്കഴിഞ്ഞു. ഒന്നുകിൽ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള ചിലരെങ്കിലും കമ്മിറ്റി അംഗങ്ങളായിട്ട് കൊണ്ടുവരികയും പൂർണ്ണമായും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആകാതിരിക്കുകയും ചെയ്യാൻ വഴിയുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. അതിന്റെ മാനദണ്ഡങ്ങൾ, ആരാണ് PSCയിലെ മെമ്പർമാരായിട്ട് വരേണ്ടത്, PSCയുടെ ചെയർമാൻ ആകേണ്ടത് ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു സുതാര്യമായ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തുന്ന അക്കാഡമിക് യോഗ്യതകളും ഒപ്പം തന്നെ മറ്റു മാനദണ്ഡങ്ങളും കൂടി ചേർത്തുകൊണ്ട് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് എന്നതിന് പ്രാമുഖ്യം വരാത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്.
1: മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി നിയമന ശുപാർശ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹിക നിരീക്ഷകനായ ജോസഫ് സി മാത്യു:
2: തൊഴിലില്ലാത്ത യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തുല്യ നീതി ലഭിക്കത്തക്ക രീതിയിൽ ഏറ്റവും വലിയ എംപ്ലോയർ ആയിട്ടുള്ള സർക്കാർ അതിന്റെ മറ്റ് സ്ഥാപനങ്ങൾ അവിടെ ജോലി ലഭിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ കൊടുക്കാവുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വിശ്വാസ്യത നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ഒഴിവുകൾ PSCക്ക് വിടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മാറി വരുന്ന സർക്കാരുകൾ ചെയ്തത് കഴിയുന്നത്ര നിയമനങ്ങൾ PSCക്ക് വിടാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു പബ്ലിക് സെക്ടർ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ് PSCക്ക് വിടാത്ത നിയമനങ്ങൾ നിയമിക്കാനായി മറ്റൊരു സ്ഥാപനം കൊണ്ടുവന്നു. താൽക്കാലിക നിയമനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളെടുക്കണം എന്നുള്ള നിയമം കാറ്റിൽ പറത്തി മറ്റു പല സംവിധാനങ്ങളിലൂടെ തൊഴിൽ നൽകുന്നു. അപ്പൊ ഇതെല്ലാം തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനം വേണ്ട എന്ന് എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കും. അതിനിടയിലാണ് PSCയുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഉത്തരം കടലാസുകൾ കേസിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ ചോദ്യം നിർണയിക്കുന്നത് തന്നെ ചോദ്യ പേപ്പറുകൾ ഏതോ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയാണ്. അത് ചെയർമാനും പരീക്ഷ കൺട്രോളറും മാത്രം അറിയുന്ന ഒരു സംവിധാനമായി മറ്റ് 20 PSC അംഗങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ നടപ്പിലാക്കുന്ന സ്ഥിതിയുണ്ടായി. എന്ന് മാത്രമല്ല, അതിനുശേഷം വാല്യുവേഷൻ നടക്കുന്നിടത്ത് 100 മാർക്കിന്റെ ചോദ്യമുള്ളതിൽ 58 മാർക്കിന്റെ ചോദ്യങ്ങൾ വാല്യൂ ചെയ്യപ്പെടാതെ വെറും 42 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രം വാല്യുവേഷൻ നടക്കുന്ന പ്രശ്നമാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് വെറും 228 പേരെഴുതിയ പരീക്ഷയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണെങ്കിൽ പോലും 228 പേര് മാത്രം എഴുതിയ ഒരു പരീക്ഷയിൽ ഇത്തരം ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ തന്നെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള നിരവധി ഉദാഹരണങ്ങൾ അത് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ പ്രശ്നമാണ്. അപ്പൊ ഈ സംവിധാനം പ്രവർത്തിക്കുന്ന രീതി മുഴുവൻ പുനഃപരിശോധിക്കുകയും എത്ര അംഗങ്ങൾ വേണം, അവരുടെ ചുമതല എന്തായിരിക്കണം, അതെങ്ങനെ വീണ്ടും വെക്കണം, എല്ലാവരെയും തുല്യ ഉത്തരവാദികളാക്കുന്ന തരത്തിൽ കൂടുതൽ ജനാധിപത്യപരമായി ഇതെങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതും കുറ്റമറ്റതാക്കാമെന്നുള്ള അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കുറ്റം

0: കൃത്യം എന്ന് കണ്ടെത്തിയാൽ ചിലപ്പം അതിലൊരു കറക്ഷനോ ഒരു നടപടിയോ ഉണ്ടായേക്കാം. ചെയ്തു പോയ കാര്യങ്ങൾ എവിടെയൊക്കെ അന്വേഷണം നടത്തും, ഇത് 228 പേരുള്ള ഒരു കേസിലായതുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയുന്നു. ബാക്കി നടത്തിയ പരീക്ഷയിൽ നടന്ന പിഴവുകളെ കുറിച്ച് എങ്ങനെ കണ്ടെത്താനാവും? ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ രീതി, ഇവർ രണ്ടുപേരും മാത്രം അറിഞ്ഞ ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ചോദ്യപേപ്പർ തൽപര കക്ഷികൾക്ക് നേരത്തെ കിട്ടിയിട്ടില്ല എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതല്ല ഏത് അന്വേഷണത്തിലൂടെ പുറത്തു വരും? അപ്പൊ ഇത് ഈ സിസ്റ്റം കുറ്റമറ്റതല്ലായിരുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യപ്പെടണം. ഇന്നിൽ നടന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുമാത്രം പുറകോട്ട് പോകും, ഇത് ഇന്നലെ മാത്രം നടന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല.
1: PSC നടത്തുന്ന ഇന്റർവ്യൂകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന 1-2 മാർക്കിന്റെ വ്യത്യാസം പോലും റാങ്ക് ലിസ്റ്റിൽ വലിയ അന്തരമുണ്ടാക്കും. ഉദ്യോഗാർത്ഥിയായ വീണ,
2: ഈ 1 മാർക്ക് 2 മാർക്കൊക്കെ റാങ്ക് ഒരുപാട്, പ്രത്യേകിച്ച് റിട്ടേൺ ടെസ്റ്റിന് മാർക്കുള്ളവർ പോലും പിന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്റർവ്യൂവിൽ രാഷ്ട്രീയ സ്വാധീനം നല്ല രീതിയിലുണ്ട്. ഇതൊക്കെ ഇപ്പൊ മാത്രം പുറത്തു വന്നു എന്ന് മാത്രം, ഓട്ടോണമസ് ബോഡിയാണ് എന്ന് പറഞ്ഞിട്ട് പല വിവരാവശ്യങ്ങൾക്കും മറുപടി നിഷേധിക്കുന്ന സംഭവം വരെ PSC നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പരസ്പരം ഈ ലെക്ചർ പോസ്റ്റും ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ വളരെ കുറച്ചു പേര് മാത്രമാണ് എഴുതുന്നത്. അപ്പൊ പരസ്പരം നമുക്ക് കുറെ പേരെയൊക്കെ അറിയാമായിരിക്കും. അപ്പൊ ഒരാളിന് എത്ര മാർക്ക് കിട്ടും, എത്ര റാങ്കിലെത്തും എന്നുള്ളതൊക്കെ ഏകദേശ ധാരണ നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളൊട്ടും വിചാരിക്കാത്തവര് വളരെ ഉയർന്ന റാങ്കുകളിൽ വരുമ്പോ അതിനെ കുറിച്ച് അതിന്റെ അല്ലെങ്കിൽ അവരുടെ ആൻസർ ഷീറ്റ് നമ്മുടെ ആൻസർ ഷീറ്റിൽ നമുക്ക് വിവരാവശ്യം വഴി ലഭ്യമാക്കണമെന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് PSC ഒഴിവായിട്ടുണ്ട്. PSC ചോദ്യം ചെയ്യുന്ന മുഴുവനെ നിർത്തുന്ന തരത്തിലേക്ക് വിവരാവശ്യത്തിന്റെ ഉത്തരം എടുത്തതിന്റെ പേരിൽ കിട്ടേണ്ട അർഹതപ്പെട്ട ഒഴിവ് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അത് PSC എന്ന് മാത്രമല്ല സർവീസ് സംഘടനകളും അതിന് സപ്പോർട്ടാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായാലും മറ്റു കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന അഴിമതിയോ പക്ഷപാതിത്വമോ ഒക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവുകൾ ബോധപൂർവം പൂഴ്ത്തിവെക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട്.
1: അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ,
3: നിയമന പ്രക്രിയയിലുള്ള സംശുദ്ധത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് PSC പ്രത്യേകമായ അധികാരാവകാശങ്ങൾ ഭരണഘടനയിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന എഴുതുന്ന സമയത്ത് തന്നെ PSC പ്രത്യേകമായ അവകാശങ്ങൾ കൽപ്പിച്ചു നൽകിയത് ഈ നിയമന പ്രക്രിയയിൽ ഈ സംശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. തൊഴിൽ ആവശ്യപ്പെടുന്ന ആളുകളുടെ മാത്രം ആവശ്യമല്ല ഈ നിയമനത്തിനകത്ത് ഇത്തരം കൃത്യതയും സൂക്ഷ്മതയും പാലിക്കുക എന്നത്. മറിച്ച് നമ്മുടെ കോടിക്കണക്കിനായിട്ട് വരുന്ന സർക്കാരിന്റെ പൊതുമുതൽ, മനുഷ്യരുടെ ജീവിതം ഒക്കെ തീരുമാനിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥ സംവിധാനത്താലാണ് എന്നുള്ളത് കൊണ്ട് ആ കസേരയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഈ നിയമന പ്രക്രിയയിലൂടെ സംശുദ്ധമായി കടന്നു വരേണ്ടതുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് വരുന്ന PSC സംബന്ധിക്കുന്ന ചില ആശങ്കകൾ, ചില ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. PSC വലിയ ഉയർന്ന പദവികളിലേക്ക് നടത്തുന്ന നിയമന പ്രക്രിയയിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു എന്നത് മുതൽ ചോദ്യപേപ്പറിൽ കൃത്രിമത്വം നടത്തുന്നു, മാർക്ക് കൂട്ടുന്നതിൽ കൃത്രിമത്വം കാണിക്കുന്നു, അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് മാർക്കിടുന്നതിലൊക്കെ സ്വജനപക്ഷപാതവും മറ്റു കൃത്രിമത്വവും കാണിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. മാത്രമല്ല PSC വ്യാജമായി തഴഞ്ഞ ആളുകൾ കോടതിയിൽ പോയി കേസ് നടത്തി PSCയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുകയും പല നിയമന പ്രക്രിയകളും റദ്ദാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത വിധം PSC പരീക്ഷകളിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പോലീസ് അന്വേഷണം ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ ആരോപണങ്ങൾ വന്നിട്ടും PSC പൊതുജനങ്ങളുടെ ചെലവിൽ ഈ തട്ടിപ്പുകൾ മൂടിവെക്കുന്നതിനാണ് ശ്രമിക്കുന്നത് എന്നത് നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ്. പൂഴ്ത്തിവെക്കപ്പെടുന്ന രേഖകൾ ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനിൽ പരാതിയുമായി പോകേണ്ടി വരുന്ന അഭ്യസ്ത വിദ്യർ നമ്മുടെ നാട്ടിൽ അനവധിയാണ്. അങ്ങനെ പോകുന്ന പരാതികളിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ ഈ രേഖകൾ പ്രത്യക്ഷപ്പെടുത്താൻ പറയേണ്ടി വരുന്ന, എന്നിട്ട് പോലും PSC അത്തരം രേഖകൾ കൊടുക്കാതിരിക്കുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. തന്നിഷ്ടപ്രകാരമുള്ള നിയമനം നടത്തുക എന്നത് PSCയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് ഓരോ പൗരന്റെയും ഈ രാജ്യത്തിന്റെ തന്നെയും ആവശ്യമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കുറഞ്ഞ രീതിയിൽ നിയമനം നടത്തുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം നിയമനം PSC വഴിയാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു കാലത്ത് നമുക്ക് അഭിമാനമായിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് പോലും PSCയുടെ ആസ്ഥാനത്ത് കയറി അന്വേഷിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ദയനീയ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സാധാരണക്കാരായ PSC പരീക്ഷ എഴുതി ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഭരണഘടനയിലും അതിന്റെ നിലനിൽപ്പിലുമുള്ള വിശ്വാസ്യതയിൽ തന്നെയാണ് കോട്ടം സംഭവിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ PSC എടുത്തിട്ടുള്ളത്. ഒരു ഇന്റേണൽ എൻക്വയറി പോലും ഓർഡർ ചെയ്യാൻ മടിക്കുകയും സമയബന്ധിതമായിട്ട് ഈ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്തത് PSCയുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്.
1: PSC എന്ന പരീക്ഷാ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ മൂലധനം.

അതിൻ്റെ വിശ്വാസ്യതയാണ്, സുതാര്യതയാണ്. ആ വിശ്വാസ്യതയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത്. സ്വജനപക്ഷപാതവും അശാസ്ത്രീയമായ മൂല്യനിർണയ രീതികളും കടന്നുകൂടുമ്പോൾ സാധാരണക്കാരൻ്റെ മക്കൾ എങ്ങോട്ടു പോകും? ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ തകരുന്നത് ഒരു ഉദ്യോഗാർത്ഥിയുടെ മാത്രമല്ല, അവരെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കൂടി പ്രത്യാശകളാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് PSC രേഖകൾ കൈമാറേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പ്ലാനിംഗ് ബോർഡിൽ മാത്രമല്ല മറ്റു പല തസ്തികകളിലേക്കുള്ള പരീക്ഷകളിലെ സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിയമനം ഇഷ്ടക്കാർക്ക് വീതം വെച്ച് നൽകാനാണെങ്കിൽ എന്തിനാണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെക്കൊണ്ട് പരീക്ഷ എഴുതിച്ച് പകിട കളിക്കുന്നത്? ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അട്ടിമറികളും വാർത്തയാകുമ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികളുടെ പ്രായം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അധികാരികളെ, നിങ്ങൾ ഒന്നുമാത്രം ഓർക്കുക, ഈ നാടിൻ്റെ യുവത്വം നിശബ്ദരായിരിക്കുന്നത് അവരുടെ ബലഹീനത കൊണ്ടല്ല, നിയമത്തിലും വ്യവസ്ഥിതിയിലും.

0: കളിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അട്ടിമറികളും വാർത്തയാകുമ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികളുടെ പ്രായം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അധികാരികളെ, നിങ്ങൾ ഒന്നുമാത്രം ഓർക്കുക, ഈ നാടിൻ്റെ യുവത്വം നിശബ്ദരായിരിക്കുന്നത് അവരുടെ ബലഹീനത കൊണ്ടല്ല, നിയമത്തിലും വ്യവസ്ഥിതിയിലും ഇപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ടാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ സുതാര്യതയും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നവരുടെയും പ്രധാന കടമയാണ്. രാഷ്ട്രീയ അതിപ്രസരവും സ്വജനപക്ഷപാതവും ഈ ഉന്നത സ്ഥാപനത്തെ തകർക്കാൻ അനുവദിക്കരുത്. യോഗ്യതയുള്ളവന് അർഹതപ്പെട്ട ജോലി ലഭിക്കുന്ന സുതാര്യമായ ഒരു രീതി തിരികെ കൊണ്ടുവന്നേ മതിയാകൂ.
1: സമകാലികം സമാപിക്കുന്നു. അവതരണം രാജേഷ് കെ ചുണ്ടമ്പറ്റ, നിർവഹണം YS പൗർണമി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആകാശവാണി തൃശൂർ.
6: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
7: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർ തൃശൂർ. ഫോൺ
8: 807-877-222.
9: തനിക്ക് കണ്ണ് കണ്ടുടുറോ? ആ കണ്ണ് ബോർഡ് വായിച്ച പോലെ.
8: അത് ക്ലിയർ ആയി വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഏട്ടാ വഴി ചോദിച്ച.
9: എന്നാ തനി വഴി ചോദിച്ച് സമയം കളയാതെ നേരെ ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിലേക്ക് വിട്ടോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏതു ദിനമാണ് നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം? ഉത്തരം: ജൂലൈ 18. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും വർണ്ണവിവേചന വിരുദ്ധ വിപ്ലവകാരിയുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് ദിനമാണ് നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം? ഉത്തരം: ജൂലൈ 18. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും വർണ്ണവിവേചന വിരുദ്ധ വിപ്ലവകാരിയുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം: ഞാൻ ഒരിക്കലും വിജയം സ്വപ്നം കണ്ടിരുന്നില്ല, ഞാൻ അതിനായി പ്രവർത്തിച്ചു. ST ലോഡർ. ഞാനൊരിക്കലും വിജയം സ്വപ്നം കണ്ടിരുന്നില്ല, ഞാൻ അതിനായി പ്രവർത്തിച്ചു. ST ലോഡർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
6: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
7: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർ തൃശൂർ. ഫോൺ 807-877-222.
10: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
10: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
5: ഇന്ന് രാവിലെ 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം CS അനുരൂപ്. അവതരണം അഞ്ജു പി അർജുനൻ. രചന കണ്ണകി KS.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം, ചിത്രം വർണ്ണപ്പകിട്ട്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരനും സുജാതയും പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.
4: മുത്തും പവിഴവും മുഴികളിൽ പൊഴിയുമോ

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം. സുജാതയും ഫഹദ് മുഹമ്മദും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്രോണിക് ബാച്ചിലർ.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാർ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ദോസ്ത് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനശില്പികൾ എസ് രമേശൻ നായർ, വിദ്യാസാഗർ.

പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം രാവണപ്രഭു. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

എം ഡി രാജേന്ദ്രൻ്റെ വരികൾ, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ചിത്രം പ്രജ.

എസ് രമേശൻ നായർ, ബേണി ഇഗ്നേഷ്യസ്, കൂട്ടുകെട്ടിൽ നിന്നും ഒരു ഗാനം. ചിത്രം മയിൽപ്പീലിക്കാവ്. ഗായകർ യേശുദാസ്, ചിത്ര.

ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് രാഹുൽരാജിൻ്റെ സംഗീതം, വിജയ് യേശുദാസിൻ്റെ ആലാപനം, ചിത്രം കോഹിനൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: മിശ്ര ശിവരഞ്ജിനി. മനസ്സിന്റെ ആഴങ്ങളിലെ വികാരങ്ങളെ അതീവ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ രാഗമാണ് മിശ്ര ശിവരഞ്ജിനി. ശിവരഞ്ജിനി രാഗത്തിന്റെ അടിസ്ഥാന സ്വരൂപത്തിൽ ചില അധിക സ്വരങ്ങൾ ചേർത്ത് അവതരിപ്പിക്കുന്നതിനാലാണ് ഇതിനെ മിശ്ര ശിവരഞ്ജിനി എന്ന് വിളിക്കുന്നത്. ശുദ്ധ ശിവരഞ്ജിനി ഒരു ഔടവ ഔടവ രാഗമാണെങ്കിലും മിശ്ര രൂപത്തിൽ അന്തരഗാന്ധാരം ഉൾപ്പെടെയുള്ള സ്വരങ്ങൾ സന്ദർഭാനുസരണം പ്രയോഗിക്കപ്പെടുന്നു. ഈ സ്വരസങ്കലനം രാഗത്തിനെ കൂടുതൽ ഭാവഗാംഭീര്യവും ഹൃദയസ്പർശിയായ മാധുര്യവും നൽകുന്നു. മിശ്ര ശിവരഞ്ജിനിയിൽ കോമളഗാന്ധാരത്തോടൊപ്പം അന്തരഗാന്ധാരവും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നതിനാൽ ദുഃഖവും പ്രത്യാശയും വിരഹവും സ്നേഹവും ഒരുമിച്ച് അനുഭവപ്പെടുന്ന പ്രത്യേക ഭാവം സൃഷ്ടിക്കപ്പെടുന്നു. ഈ രാഗത്തിൽ പഞ്ചമം പ്രധാനസ്വരമായും അഥവാ വാദിസ്വരമായും, ഷഡ്ജം അനുബന്ധ പ്രധാനസ്വരമായും അഥവാ സംവാദിസ്വരമായും കണക്കാക്കപ്പെടുന്നു. മിശ്ര ശിവരഞ്ജിനി പ്രധാനമായും കരുണരസം ഉണർത്തുന്ന രാഗമാണ്. വിരഹം, വേദന, അനുരാഗം, ഭക്തി, ഓർമ്മകൾ, ആത്മീയത എന്നിവയെ അത്യന്തം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതുകൊണ്ടുതന്നെ ശ്രോതാക്കളുടെ മനസ്സിൽ ദീർഘനേരം നിലനിൽക്കുന്ന ആഴമുള്ള അനുഭൂതി സൃഷ്ടിക്കുന്ന രാഗങ്ങളിലൊന്നായി ഇതറിയപ്പെടുന്നു. ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രമല്ല തുമ്രി, ഗസൽ, ഭജൻ, തില്ലാന കൂടാതെ ചലച്ചിത്ര സംഗീതത്തിലും മിശ്ര ശിവരഞ്ജിനി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ലളിതവും അതേസമയം ഭാവസമ്പന്നവുമായ സ്വഭാവം സംഗീതജ്ഞർക്കും സംഗീതാസ്വാദകർക്കും ഒരുപോലെ പ്രിയങ്കരമാണ്. ഈ രാഗത്തിൻ്റെ മികച്ച ശാസ്ത്രീയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മഹാരാജപുരം സന്താനം രചിച്ച മിശ്ര ശിവരഞ്ജിനി തില്ലാന. സദാശിവ ബ്രഹ്മേന്ദ്രർ രചിച്ച ബ്രഹ്മൈവാഹം, പ്രശസ്ത വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ലാൽഗുഡി ജി ജയരാമൻ രചിച്ച തില്ലാനകൾ, പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ രചിച്ച ശ്രീരാജരാജേശ്വര തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രശസ്ത കൃതികളാണ്. പഞ്ചസ്വരങ്ങളുടെ ലാളിത്യവും മിശ്രസ്വരങ്ങളുടെ ഭാവസമൃദ്ധിയും സമന്വയിപ്പിക്കുന്ന അതുല്യരാഗമാണ് മിശ്ര ശിവരഞ്ജിനി. കരുണ, വിരഹം, ഭക്തി, അനുരാഗം എന്നീ ഭാവങ്ങളെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ആവിഷ്കരിക്കാനുള്ള ഈ രാഗത്തിൻ്റെ കഴിവ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഇതിനെ അനശ്വരമായ സ്ഥാനം നേടിക്കൊടുത്തു. ആസ്വദിക്കാം 1982 പുറത്തിറങ്ങിയ ചിരിയോ ചിരി എന്ന

0: രാഗ പരിചയം.
1: രാഗം
2: പീലു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും ജനപ്രിയവും ഭാവസമ്പന്നവുമായ രാഗങ്ങളിലൊന്നാണ് പീലു. കാഫി ധാട്ടിൽ ഉൾപ്പെടുന്ന ഈ രാഗം പ്രധാനമായും ശൃംഗാരവും വിരഹവും കോർത്തിണക്കിയ ലളിത ശാസ്ത്രീയ രാഗമാണ്. പ്രണയം, വിരഹം, സ്നേഹം, സന്തോഷം, നൊമ്പരം തുടങ്ങിയ വികാരങ്ങളെ അതിഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ തുമ്രി, ദാദ്ര, ഭജൻ, ഗസൽ, ചലച്ചിത്ര സംഗീതം എന്നിവയിൽ പീലു വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പീലു സാധാരണയായി ഔടവ സമ്പൂർണ ജാതി രാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ രാഗത്തിൻ്റെ പ്രധാന സവിശേഷത ശുദ്ധഗാന്ധാരവും കോമളഗാന്ധാരവും ശുദ്ധനിഷാദവും കോമളനിഷാദവും ചില സന്ദർഭങ്ങളിൽ ശുദ്ധധൈവതവും കോമളധൈവതവും ഉപയോഗിക്കുന്നതാണ്. ഈ മിശ്രസ്വര പ്രയോഗങ്ങളാണ് പീലുവിനെ അതിൻ്റെ സവിശേഷമായ ഭാവസമ്പന്നതയും മാധുര്യവും നൽകുന്നത്. പീലുവിലെ വാദിസ്വരം കോമളഗാന്ധാരമാണ്, സംവാദിസ്വരം നിഷാദവും. ഈ സ്വരങ്ങളുടെ മനോഹരമായ പ്രയോഗം രാഗത്തിൻ്റെ മാധുര്യവും ഭാവഗാംഭീര്യവും വർദ്ധിപ്പിക്കുന്നു. ഈ രാഗം സാധാരണയായി ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള 3-ാം പ്രഹരത്തിൽ ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ്. കൂടാതെ മൺസൂൺ കാലഘട്ടവുമായി ഈ രാഗത്തിന് പ്രത്യേക ബന്ധമുണ്ടെന്ന് സംഗീത പാരമ്പര്യം പറയുന്നു. മഴയുടെ മൃദുലതയും പ്രണയത്തിൻ്റെ നൊമ്പരവും ഒരുപോലെ ഉണർത്താൻ പീലുവിന് കഴിയും. പീലു ഇന്ത്യൻ സംഗീതത്തിലെ ഏറ്റവും സ്വതന്ത്രമായ രാഗങ്ങളിൽ ഒന്നാണ്. മിശ്ര സ്വഭാവമുള്ളതിനാൽ മറ്റ് രാഗങ്ങളിലെ ചില സ്വരസഞ്ചാരങ്ങൾ ചേർത്ത് അവതരിപ്പിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം സംഗീതജ്ഞർക്കുണ്ട്. അതുകൊണ്ടുതന്നെ മനോധർമ്മ സംഗീതത്തിനും ഭാവപ്രകടനത്തിനും ഈ രാഗം ഏറെ അനുയോജ്യമാണ്. സദാശിവ ബ്രഹ്മേന്ദ്രർ രചിച്ച ഭജരേ യദുനാഥം പ്രശസ്ത പരമ്പരാഗത ഭജനായ രഘുപതി രാഘവ രാജാറാം, ഭാരതീദാസൻ രചിച്ച പ്രശസ്ത തമിഴ് കാവടി ചിന്തായ തുൻപം നേർഗയിൽ എന്നിവ പീലുരാഗത്തിലെ ശ്രദ്ധേയമായ കൃതികളാണ്. ലാളിത്യവും ഭാവഗാംഭീര്യവും ഒരുപോലെ സമന്വയിക്കുന്ന മനോഹരമായ രാഗമാണ് പീലു. പ്രണയം, വിരഹം, സന്തോഷം, ഓർമ്മകൾ, ഭക്തി എന്നിവയെ സംഗീതത്തിലൂടെ ആഴത്തിൽ അനുഭവിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതുകൊണ്ടുതന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതും കാലാതീതവുമായ രാഗങ്ങളിലൊന്നായി പീലു ഇന്നും നിലകൊള്ളുന്നു. 1982 പുറത്തിറങ്ങിയ ദ സെക്കൻഡ് മാൻ എന്ന ചിത്രത്തിൽ കണ്ണദാസന്റെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: రాగ పరిచయం.
1: రాగం
2: తిలంగ్. హిందుస్థానీ సంగీత పారంపర్యത്തിൽ നിന്ന് കർണാടക സംഗീതത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട മനോഹരമായ ജന്യരാഗമാണ് തിലങ്ക്. ലളിതവും മാധുര്യവുമാർന്ന ഈ രാഗം പ്രസന്നതയും പ്രണയഭാവവും നിറഞ്ഞ സംഗീതാനുഭവം സൃഷ്ടിക്കുന്നു. കർണാടക സംഗീതത്തിൽ ഇത് 28-ാമത് മേളകർത്താ രാഗമായ ഹരികാംബുജിയുടെ ജന്യരാഗമായി കണക്കാക്കപ്പെടുന്നു. ഭജനകൾ, ലളിത സംഗീതം, ഭക്തിഗാനങ്ങൾ, സിനിമാഗാനങ്ങൾ എന്നിവയിൽ ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. തിലങ്ക് ഒരു ഔടവ രാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും വ്യത്യസ്ത നിഷാദങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ രാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആരോഹണത്തിൽ കാകളി നിഷാദം ഉപയോഗിക്കുമ്പോൾ അവരോഹണത്തിൽ കൈശികി നിഷാദം ഉപയോഗിക്കുന്നു. ഈ വ്യത്യാസം രാഗത്തിനെ അതിൻ്റെ തനതായ മാധുര്യവും പ്രത്യേക ഭാവവും നൽകുന്നു. രാഗത്തിൻ്റെ പ്രധാന സ്വരം അഥവാ വാദിസ്വരം ഗാന്ധാരമാണ്. നിഷാദം സംവാദിസ്വരമായി കണക്കാക്കപ്പെടുന്നു. ശുദ്ധമധ്യമം ഉപയോഗിക്കുന്ന ഈ രാഗം ലളിതമായ സ്വരസഞ്ചാരത്തിലൂടെ മനോഹരമായ സംഗീതഭാവം സൃഷ്ടിക്കുന്നു. സാധാരണയായി രാത്രിയിലാണ് ഈ രാഗം ആലപിക്കാറുള്ളത്. എന്നിരുന്നാലും കൃതിയുടെ സ്വഭാവമനുസരിച്ച് ഏത് സമയത്തും ഇത് അവതരിപ്പിക്കാറുണ്ട്. കർണാടക സംഗീതത്തിൽ തിലങ്ക് രാഗത്തിൽ നിരവധി പ്രശസ്ത കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പാപനാശം ശിവന്റെ ശ്രീഗണേശ ചരണം, അംബുജം കൃഷ്ണയുടെ മാധവർ പോട്രിഡും എന്നിവ ഈ രാഗത്തിലെ ശ്രദ്ധേയമായ കൃതികളാണ്. കൂടാതെ ഭക്തിഗാനങ്ങൾക്കും ലളിത സംഗീതത്തിനും സിനിമാ സംഗീതത്തിനും തിലങ്ക് വളരെ അനുയോജ്യമായ രാഗമായി കണക്കാക്കപ്പെടുന്നു. മാധുര്യവും ലാളിത്യവും പ്രസന്നതയും സമന്വയിപ്പിക്കുന്ന രാഗമാണ് തിലങ്ക്. ലളിതമായ സ്വരഘടനയുള്ളതായിരുന്നാലും ആഴമുള്ള ഭാവപ്രകടനം നൽകാൻ കഴിയുന്ന ഈ രാഗം സംഗീതാസ്വാദകരുടെയും കലാകാരന്മാരുടെയും പ്രിയപ്പെട്ട രാഗങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. ആസ്വദിക്കാം. 1983 പുറത്തിറങ്ങിയ ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിൽ കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: రాగ పరిచయం.
1: రాగం
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കളും

0: ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ക്ഷേമം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.

0: തടസ്സമായി കാണാതെ അധ്വാനത്തിൻ്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ. അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തൻ്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോടിയ സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9ൽ വച്ച് ഞാൻ കൂടെ കൂടെ ഈ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരിക്കൽ ക്യാച്ച് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4ാം ചിറ VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRC ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിംഗ് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഒരു ഏകദേശം 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിനൊത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
0: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
1: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്ക് ഉണ്ടാവും. ചിലതിൽ 2 സൈഡും ചെയ്യാൻ കാണും. ഏകദേശം 1 സൈഡ് തീരും
0: ഒരു ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
1: അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 2M, 4M ഇങ്ങനെ 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പോൾ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും. ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റി, ഈസി ചെയർ, കട്ടില് ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പോൾ അതിന് പ്രത്യേകം പ്ലാസ്റ്റിക്കുകളുണ്ട്.
0: ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ.
1: ആ തീർച്ചയായും.
0: അപ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കുക?
1: ആദ്യമൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതിലോട്ടൊക്കെ ഇഴുകി ചേർന്നപ്പോൾ ആ ഒരു വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പൊരുതി നേടാൻ ഇതാണിപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിതമാർഗം.
0: ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെക്കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ?
1: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ 1 സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ 5-6 ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്സുണ്ട്. ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്.
0: വീട്ടില്
1: അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു, രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡ് ആണ്, പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല.
0: പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
1: ആ ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
0: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
1: അങ്ങനെ ഇല്ല.
0: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
1: നമ്മൾ മറ്റൊരാളുടെ മുമ്പേ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
0: ആസ്വാദനവും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ, പക്ഷെ

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.
1: ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു

0: അതെ, മുംബൈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
0: ആ, ഒരുവിധം എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രിയത്തിലൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാ അപ്പോ ഏറ്റവും ഇഷ്ടം?
0: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
0: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്ക് ഉള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
0: ആ, ഞങ്ങളെ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് ഞങ്ങളെ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ നിന്ന് ഒരു 10 പേര്, നമ്മൾ ഒക്ടോബർ 10 ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.
1: പിന്നെ ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10-ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനു മുൻപ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
0: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
0: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലേ ആദ്യം തൊട്ട്?
0: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളു. അതും ഏകദേശമൊക്കെ ഇപ്പൊ നിർത്തി.

0: ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്.
1: ഞാനിപ്പോ ഈ കസേര വയസ്സിലില്ലാത്തപ്പോ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണിയുള്ളപ്പോ പണിക്ക് പോകും, ഇല്ലാത്തപ്പോ ഈ ലോട്ടറി കച്ചവടം നമുക്ക് ജീവിക്കുന്നല്ലോ.
0: അതെ.
1: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പലിശയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
0: ജീവിതം നമ്മെ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം, അല്ലേ?
1: തീർച്ചയായും.
0: ഇപ്പോ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ?
1: കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോൾ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവർ നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ട് നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്ര ഹോളുണ്ടെന്ന് മനസ്സിലാക്കി അത് അനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എങ്കിൽ മാത്രമേ അത് ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
0: താങ്കളിപ്പോൾ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷേ ഇതൊന്നും ഇതിൻ്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവശ്യകതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിൻ്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും അല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ, അപ്പോൾ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാണ് നാണമില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഓ അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
0: കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
1: എൻ്റെ വൈഫിൻ്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ നമ്മളെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
0: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
1: തീർച്ചയായും.
0: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
1: തീർച്ചയായും.
0: റേഡിയോ
1: കേൾക്കാറുണ്ട്, റേഡിയോ കേട്ട് തന്നെയാണ് അവള് പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
0: അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്ത് തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
1: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിൻ്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.
3: നേർവഴി.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: കാലഘട്ടത്തിന്റെ തിളക്കങ്ങൾ,
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ആകാശവാണി തൃശൂർ, ലളിതം മധുരം.

0: അറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
1: ലളിതം മധുരം.
0: ഒരുപാട് വർഷം പിറകോട്ട് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ഗാനം. അരയന്റെ വരവും കാത്ത് അനുരാഗ പൂചൂടി കരയിൽ കാത്തിരിക്കുന്ന അരയത്തി. തീരത്ത് കാത്തിരിക്കുന്ന അരയത്തിയുടെ പ്രാർത്ഥനയാണ് ആഴക്കടലിലേക്ക് പോകുന്ന ഓരോ അരയന്റെയും ജീവിതം. കരകാണാ കടലിലേക്ക് അളവില്ലാതെ കിട്ടുന്ന നിധി വാരിയെടുക്കാൻ ഒരു രാത്രിയിൽ അരയന്റെ തോണിയിൽ പോയ തന്റെ പ്രിയമാനസനെ ഓർത്ത് തിരഞ്ഞു നടന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പിരിയല്ലേ എന്ന് വിലപിക്കുന്ന അരയത്തി. തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത യാത്രയ്ക്ക് പറഞ്ഞയക്കുമ്പോഴും ഉള്ളിൽ പ്രാർത്ഥനകൾ മാത്രം ബാക്കി. ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നൊമ്പരപ്പൂവായി സുഗന്ധം പരത്തുന്ന ഗാനം. ഈ ഗാനം കേൾക്കുമ്പോൾ പ്രണയം തേൻതുള്ളികളാൽ ഹൃദയത്തിലേക്ക് ഇറ്റുവീഴുന്നു. ആഞ്ഞടിക്കുന്ന തിരമാലകളോടുള്ള പ്രാർത്ഥനകളാണ് ഓരോ കാത്തിരിപ്പുകളും. ഹൃദയസ്പർശിയായ വരികൾ കോർത്തിണക്കിയ അനുപമ സംഗീതം. ഒരു കാലഘട്ടത്തെ തന്റെ സംഗീത സരസിൽ ആറാടിച്ച കവി. ഓരോ അക്ഷരത്തിനും അതിസൂക്ഷ്മ അനുപമ ഭാവം പകരുന്ന ആലാപനവും. വാക്കുകളുടെ വിസ്മയ ലോകം സൃഷ്ടിച്ച ഗാനരചയിതാവായിരുന്നു ബിച്ചു തിരുമല. ഏതുതരം സംഗീതത്തിനും വളരെ വേഗത്തിൽ വരികൾ ചമയ്ക്കുന്ന അതുല്യ പ്രതിഭ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം പകർന്നത് MG രാധാകൃഷ്ണൻ, P. സുശീലാദേവിയുടെ ആലാപനവും.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടു പരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാം.

0: ലളിതം മധുരം.
1: പ്രിയ സഖി, ജനുവരിയുടെ അണിചന്ദ്രക്കല തോൽക്കും തിരുനെറ്റിയിലിതാ ഗായകൻ ജി വേണുഗോപാലിന്റെ സ്വരത്തിലകം. നന്മകൾ കളിയാടുന്ന തറവാടിന്റെ മുറ്റത്ത് മുത്തുമണി വിളക്കുമായി വന്നവളുടെ ചെന്താമര കാലടി പതിഞ്ഞപ്പോൾ എന്റെ നെഞ്ചിൽ കുയിൽനാദമുണർന്നു. പൗർണമിത്തിങ്കൾ നീരാടുന്ന ധനുമാസത്തിലെ പൂത്തിരുവാതിരയിൽ നീരാടി, പുടവ ചാർത്തി, അഷ്ടമംഗല്യ താലമേന്തി, ദശപുഷ്പം ചൂടി നീ നിന്നപ്പോൾ എന്റെ ചുറ്റിലും ഒരു വർഷത്തിലേക്കുള്ള സങ്കല്പങ്ങളുടെ വർഷകാന്തി ചിന്തുന്നു. ഓരോ ജനുവരിയും പുതുവർഷ പുലരിയും ഒരു കാത്തിരിപ്പാണ്, പുതിയൊരു വെളിച്ചത്തിലേക്കുള്ള കാത്തിരിപ്പ്. എസ് രമേശൻ നായരുടെ രചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം. ഈ ഗാനത്തിന്റെ പിന്നണിയിൽ മഹാരഥന്മാരായ നാല് വാദ്യവിദഗ്ധരുടെ കരസ്പർശമുണ്ട്. വയലിനിൽ ബി ശശികുമാർ, പുല്ലാങ്കുഴലിൽ കെ എസ് ഗോപാലകൃഷ്ണൻ, ഹവായിൻ ഗിറ്റാറിൽ എസ് എ സ്വാമി, വീണയിൽ ഗോമതി ചിദംബരം. ജി വേണുഗോപാലിന്റെ ആലാപനം.

0: ലളിതം മധുരം.
1: ഹൃദയത്തിന്റെ സ്പന്ദനമാണോ ആത്മാവിന്റെ സംഗീതമാണോ എന്ന് തോന്നിപ്പോകും ചില ഗാനങ്ങൾ കേട്ടാൽ. ഹൃദയം ഹൃദയത്തോട് മന്ത്രിക്കും പോലെ. എന്നാൽ ചിലപ്പോൾ വികാരങ്ങളുടെ ആന്തോളനങ്ങൾ ആത്മാവിൽ സ്പന്ദിപ്പിക്കുന്നവയുമാകാം. നാദധാരയായി നമ്മിലേക്കെത്തി അകന്നുപോയാലും ആഹ്ലാദത്തിന്റെയും അനുരാഗത്തിന്റെയും ദുഃഖത്തിന്റെയും അനുഭൂതികൾ അകതാരിൽ ബാക്കി നിർത്തുന്നവയല്ലേ നിത്യഹരിതഗാനങ്ങൾ. ആകാശത്തിൽ നിറമാല കോർക്കുന്ന നക്ഷത്രങ്ങളുടെ മൃദുവായ താളം, ഏതോ രാഗത്തിൽ ശ്രുതി ചേർക്കുന്ന എത്രയോ ഭാവങ്ങളിൽ ഒഴുകിവരുന്ന അതിൽ നിറഞ്ഞുപോകുന്ന ഒരു ഹൃദയം എനിക്ക് തരുമോ? പ്രണയനിലാവിന്റെ താളലയങ്ങളിൽ നീർമാതളം പൂക്കുന്ന പോലെയുള്ള നിളയുടെ ഒഴുകുന്ന സംഗീതത്തിൽ എത്രയോ ഭാവങ്ങളിൽ ഒഴുകിയെത്തുന്ന രാഗങ്ങൾ ഒരു വരമായി ഇനിയുമെന്നിൽ വന്നുചേരില്ലേ? രാപ്പാടി പാടി ഉണർത്തുന്ന ഗാനങ്ങളാൽ ഉണരാതെ വരുമോ ആരാമങ്ങൾ? KS ജയമോഹന്റെ വരികൾ, രാജൻ കരിവള്ളൂരിന്റെ സംഗീതം, അകാലത്തിൽ പൊലിഞ്ഞ ഗായിക രാധിക തിലകിന്റെ മധുര സ്വരമാധുരിയും.

ഓരോ ഗാനവും ഓരോ ചിമിഴുകളാണ്. പ്രണയവും വിലാപവും വാത്സല്യവും വിരഹവും പരിഭവവുമൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന ചെറുചെപ്പ്. ഓരോ പൂവിലും തളിരിലും അക്ഷരകാന്തി രചിക്കുന്ന ചൈതന്യമാകുന്ന സൂര്യരശ്മികൾ കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ഒരു കൂടുവെച്ചു. കൂട്ടിലെ പൈങ്കിളികൾ പാടുന്ന പാട്ടുകൾ അതെന്റെ പ്രാണന്റെ തന്നെ ഈണമായിരുന്നു. കാറ്റിൽ പാറി വരുന്ന വിത്തുകൾ, അതിനുള്ളിലെ പച്ചകൾ കൊണ്ട് ഞാൻ എന്റെ കൂര പണിതു. അതിൽ നിന്ന് പതിയെ തലപൊക്കി നോക്കുന്ന ചെറുനാമ്പുകൾ കണ്ടപ്പോൾ എന്റെ ഓർമ്മകളെ ഞാൻ ചികഞ്ഞെടുത്തു. പിന്നെ ഞാൻ എന്റെ മനോരാജ്യങ്ങളിൽ ആറാടി അതിൽ നിന്നുടെ 100 ചിത്രങ്ങൾ വരച്ചു. ആർത്തിരമ്പിപ്പോകുന്ന തിരമാല കണക്കെ 1000 വസന്തങ്ങൾ എന്നിൽ പോയി മറഞ്ഞു. അഗാധ നീലിമയിൽ നിന്നെടുത്ത മുത്തുകൾ കൊണ്ട് ഞാൻ എന്റെ ജീവിത ചിത്രം തന്നെ വരച്ചെടുത്തു. അതിൽ എന്നും നിത്യസൗന്ദര്യമായി ഉജ്ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശം, അത് എന്നിലെ നിത്യശോഭയായി മാറി. ശ്രീകുമാർ മുഖത്തലയുടെ ഹൃദയസ്പർശിയായ പ്രതീക്ഷകൾ ഉണർത്തുന്ന വരികൾ, മുരളി സിത്താര പകർന്ന മാസ്മരികമായ ഈണവും അതിനൊത്ത ആലാപനവുമായി അഖില ആനന്ദും. ഓരോ തളിരിലും പൂവിലും എന്ന ഗാനമാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിൽ അവസാനമായി.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.

0: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
1: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

സ്വരരാഗലയം. വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്ര ഗാനങ്ങൾ സി എസ് അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ. കൃഷ്ണഭക്തിയുടെ ചാരുത നിറച്ചുകൊണ്ട് വയലാർ രചിച്ച ഗാനമാണ് ചെത്തി മന്ദാരം തുളസി. സംഗീതത്തിൽ അവഗാഹമില്ലാത്തവർക്കും ആലപിക്കാവുന്ന ഈണം നിറച്ചുകൊണ്ട് ജി ദേവരാജൻ ആ ഗാനത്തെ മനോഹരമാക്കി മാറ്റി. 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിനുവേണ്ടി പി സുശീല ആലപിച്ച ആ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ എന്ന കമൽ ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല രചിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച ഈ ഗാനം സഹോദര സ്നേഹത്തിന്റെ മനോഹരമായ അഭ്രാവിഷ്കാരത്താൽ പ്രേക്ഷകശ്രദ്ധ ഏറെ നേടിയിരുന്നു. കുഞ്ഞിളം കാറ്റുപോലെ നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന ആ ഗാനം വയലിൻ നാദത്തിൽ

ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം പോലെ മറ്റെന്ത് ഇന്ദ്രജാലമാണ് ഒരു കവിക്ക്, ഈണകാരന്, ഗായകനെ അല്ലെങ്കിൽ ഗായികയ്ക്ക് സമ്മാനിക്കാനാവുക? ചിരിയോ ചിരി എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല, രവീന്ദ്രൻ, യേശുദാസ് ടീമൊരുക്കിയ മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരമിതാ.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണമായ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കൂടി 13,135 രൂപയ്ക്കും പവന് 560 രൂപ കൂടി 1,05,080 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ

0: 0304000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: കെ അച്യുതൻ എഴുത്തച്ഛനും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹം

0: നേരത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയ്ക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
0: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSSൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം 8 കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പം 8 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: September 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർ കട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിനെ കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ലൂസേഴ്സ് ഫൈനൽ കേവലം മൂന്നാം സ്ഥാനം ഉറപ്പിക്കാനുള്ള

0: ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്. സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരിക്കേനോ. മുറിവേറ്റ രണ്ട് കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവൻ പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
1: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി BD സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7,000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുരി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് 1-ാം സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുന്നു.
3: സ്ത്രീകളുടെ ജീവിതത്തിലെ സ്വാഭാവിക ജൈവപ്രക്രിയയായ ആർത്തവം സ്ത്രീ ശരീരത്തിന്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെയും പൊതുവായ ആരോഗ്യത്തിന്റെയും പ്രത്യുൽപാദന ശേഷിയുടെയും പ്രധാന സൂചികയാണ്. ചിലപ്പോഴെങ്കിലും ആർത്തവചക്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ ആകാം. ആർത്തവകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും മുമ്പ് ഒരു നോർമൽ അല്ലെങ്കിൽ സ്വാഭാവിക ആർത്തവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാകുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം സംഭവിക്കേണ്ടത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാവുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം അഥവാ നോർമൽ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂരിഭാഗം പെൺകുട്ടികൾക്കും 12-നും 14-നും ഇടയിലുള്ള പ്രായത്തിലാണ് ആദ്യമായി ആർത്തവം സംഭവിക്കുന്നത്. ആർത്തവ വിരാമം ഏതാണ്ട് 45 മുതൽ 55 വയസ്സിനിടയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ആർത്തവചക്രം എന്നത് 28 ദിവസത്തെ ഇടവേളകളിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴും 21-നും

35-നും ഇടയിലുള്ള ഇടവേളകൾ നോർമലായി ആണ് നാം അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഗണ്യമായി വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, പരിസ്ഥിതി മലിനീകരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും പ്രത്യുൽപാദനക്ഷമതയെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ആയുർവേദ ശാസ്ത്രവും ആധുനിക വൈദ്യവും ഈ വിഷയത്തെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ക്രമമായ ആർത്തവം അണ്ഡാശയങ്ങളിൽ ക്രമമായി അണ്ഡങ്ങൾ വളർച്ച പൂർത്തിയാക്കുന്നതിൻ്റെയും ഗർഭാശയത്തിലെ ഗർഭശയ്യ അഥവാ എൻഡോമെട്രിയം ക്രമമായി വളരുകയും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുന്നതിൻ്റെ അടയാളവുമാണ്. കൂടാതെ ഇത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിൽ നിന്നും അണ്ടാശയത്തിൽ നിന്നും പുറപ്പെടുന്ന ഹോർമോണുകളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങളുടെ ലക്ഷണവും ആണ്. ഇവയിൽ ഏതെങ്കിലും ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ഡിലേഡ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം വൈകുക, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം നിലയ്ക്കുക അല്ലെങ്കിൽ അമെനോറിയ, ക്രമരഹിതമായ ആർത്തവം അഥവാ ഇറഗുലർ മെൻസ്ട്രേഷൻ, അമിത രക്തസ്രാവം അഥവാ മെനറാജിയ, കുറഞ്ഞ രക്തസ്രാവം അഥവാ സ്കാൻഡി മെൻസ്ട്രേഷൻ, അതിതീവ്രമായ ആർത്തവവേദന അഥവാ ഡിസ്മെനോറിയ, ഇവയൊക്കെയാണ് സാധാരണയായി കാണപ്പെടുന്ന ആർത്തവ ക്രമക്കേടുകൾ. ആർത്തവം വൈകുക അഥവാ വരാതിരിക്കുക അല്ലെങ്കിൽ ക്രമരഹിതമായി വരിക എന്നിവയൊക്കെ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. PCOS ഉള്ളവരിൽ അണ്ടോൽപാദനം ക്രമമായി നടക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി തീരുന്നത്. ഇവ ഭാവിയിൽ ഗർഭധാരണം വൈകുന്നതിനോ വന്ധ്യതയ്ക്കോ കാരണമായി തീരാറുണ്ട്. PCOD പോലുള്ള അവസ്ഥകൾ ഇന്നത്തെ വ്യായാമരഹിത ജീവിത രീതികൾ പിന്തുടരുന്നവരിലും ഉയർന്ന കലോറി മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ക്രമമായി ചിട്ടപ്പെടുത്തിയ വ്യായാമ രീതികളും ഭക്ഷണ ക്രമീകരണവും ശരിയായ രീതിയിലുള്ള ഉറക്കം ഉൾപ്പെടെയുള്ള ദിനചര്യകളും ഈ അവസ്ഥയെ മറികടക്കുവാൻ സ്ത്രീകളെ സഹായിക്കും. സപ്തസാരം കഷായം, വരണാദി കഷായം, കാഞ്ചനാര ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് രോഗികൾക്ക് വളരെ നല്ല റിസൾട്ട് നൽകാറുണ്ട്. അമിതഭാരം നിയന്ത്രിക്കുക, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് കൺട്രോൾ ചെയ്യുക, അമിതമായ പഞ്ചസാര, ഉപ്പ്, അന്നജങ്ങൾ ഇവ നിയന്ത്രിക്കുക, ഇവയൊക്കെ ഈ മെറ്റബോളിക് ഡിസോർഡറിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. അമിതവണ്ണം, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിത രോമ വളർച്ച ഇവയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന PCOD എന്ന ഈ അവസ്ഥ കൗമാരപ്രായത്തിലും യൗവനത്തിലും സ്ത്രീകളിൽ വളരെ മാനസിക സമ്മർദ്ദം ആണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യകാര്യ വിദഗ്ധന്റെ അനുഭാവപൂർണമായ പെരുമാറ്റവും തുടർച്ചയായുള്ള ചികിത്സാ പുരോഗതി വിലയിരുത്തലും ഈ അവസ്ഥയെ മറികടക്കുന്നതിന് ആവശ്യമാണ്. ആർത്തവകാലത്തെ അമിതമായ വേദന അഥവാ ഡിസ്മെനോറിയയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. ആയുർവേദ ശാസ്ത്രം ഇതിനെ വാദികി, ഉദാവർത്ത എന്നിങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഉൾപ്പെടുത്തി പറയുന്നത്. ആർത്തവ സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് തുടങ്ങിയ രോഗാവസ്ഥകൾ കണ്ടെത്താറുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന പാളി ഗർഭാശയത്തിന് പുറമേയുള്ള ഭാഗങ്ങളായ ഗർഭാശയ ഭിത്തി, അണ്ഡാശയങ്ങൾ, ഫലോപ്പിയൻ ട്യൂബ്, ബ്രോഡ് ലിഗമെന്റ്, പെൽവിക് ക്യാവിറ്റി എന്നിവിടങ്ങളിൽ വളരുകയും ആർത്തവ സമയത്ത് ഈ ഭാഗങ്ങളിലും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രക്തസ്രാവത്തിന് പുറത്തേക്ക് ഒഴുകിപ്പോകുവാനാവാത്തതിനാൽ ശരീരത്തിൽ കെട്ടിനിൽക്കുകയും ശക്തമായ വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഫലോപ്യൻ ട്യൂബുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും അണ്ടാശയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനും കാരണമായി വന്ധ്യതയ്ക്ക് വഴിവെക്കുന്നു. അഡിനോമയോസിസിൽ ഗർഭാശയ ഭിത്തിയിൽ വളരുന്ന എൻഡോമെട്രിയം കോശങ്ങൾ ഗർഭാശയ ഭിത്തിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുകയും അമിതമായ രക്തസ്രാവം, കടുത്ത ആർത്തവവേദന, അടിവയറ്റിൽ ഭാരം ഇവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. റിപ്രൊഡക്റ്റീവ് ഏജിൽ ഉണ്ടാകുന്ന ഈ രോഗങ്ങൾ പലപ്പോഴും സ്ത്രീയുടെ ഗർഭധാരണ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. സുകുമാര കഷായം, സുകുമാരഘൃതം, ഗന്ധർവ ഏരണ്ടം പോലെയുള്ള മരുന്നുകൾ, സ്നേഹപാനം, സ്വേദനം, കഷായവസ്തി, ഉത്തരവസ്തി പോലെയുള്ള ചികിത്സാക്രമങ്ങൾ, ഇവ ഈ രോഗാവസ്ഥകളെ തരണം ചെയ്യുന്നതിനും രോഗിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ മേൽനോട്ടം ചികിത്സയ്ക്ക് അത്യാവശ്യവുമാണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ചികിത്സിക്കപ്പെടാതെ തുടരുന്ന അണുബാധകൾ ഗർഭാശയത്തെയും ഫലോപ്യൻ ട്യൂബുകളെയും ബാധിക്കാം. തുടർച്ചയായി അടിവയർ വേദന, പനി, യോനി സ്രാവങ്ങൾ, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഫലോപ്യൻ ട്യൂബുകളിൽ സ്ഥിരമായി കേടുപാടുകൾ ഉണ്ടാക്കുന്നതിനും ഹൈഡ്രോസാൽപിങ്സ്, പയോസാൽപിങ്സ്, ട്യൂബൽ ബ്ലോക്ക് ഇവയ്ക്കും ഇത് കാരണമായി തീരാറുണ്ട്. കാലക്രമേണ ഇവ വന്ധ്യതയിലേക്ക് നയിക്കാം. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങളിൽ കൃത്യമായ ആയുർവേദ ചികിത്സ രോഗത്തിൽ നിന്ന് പരിപൂർണ മുക്തി നൽകുന്നതിനും
അവയുടെ കോംപ്ലിക്കേഷൻസ് ആയ ട്യൂബർ

0: ഡിഫക്ട്സ് ഉണ്ടാകാതെ തടയുന്നതിനും സഹായിക്കും. അവഗാഹസ്വേദം, കഷായവസ്തി, വിവേചനം തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്നതാണ്. ആർത്തവക്രമക്കേടും വന്ധ്യതയും. ഒരു സ്ത്രീയുടെ ആർത്തവം ക്രമമായിരിക്കുമ്പോൾ സാധാരണയായി അണ്ടോൽപാദനവും ക്രമമായിരിക്കും. എന്നാൽ ആർത്തവക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ അണ്ടോൽപാദനത്തിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. PCOD, എൻഡോമെട്രിയോസിസ്, തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ആർത്തവക്രമക്കേടുകൾക്കും തുടർന്ന് വന്ധ്യതയ്ക്കും കാരണമായിത്തീരുന്നു. ജീവിതശൈലി മാറ്റങ്ങളും ആർത്തവ ആരോഗ്യവും പരസ്പരം കൂടിച്ചേർന്നവയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഇരുന്നു മാത്രമുള്ള ജോലികൾ, മൊബൈൽ ഫോൺ ഉപയോഗം, വൈകിയുള്ള ഉറക്കം, വ്യായാമക്കുറവ് എന്നിവ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും ആർത്തവക്രമക്കേടിന് കാരണമാകുകയും ചെയ്യുന്നു. പഠന സമ്മർദ്ദം, ജോലി സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവ സ്ത്രീകളിൽ ഉത്കണ്ഠയും വിഷാദവും വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് അണ്ടോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ചുരുക്കത്തിൽ, ദിനചര്യയ്ക്കും ശരീര ആരോഗ്യത്തിനും വ്യായാമത്തിനും ഉറക്കത്തിനും വേണ്ടതായ പ്രാധാന്യം സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ നൽകേണ്ടതാണ്. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവുമാണ്. ഇന്ന് ആർത്തവകാല അവധി പോലെയുള്ള സംരംഭങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ സ്ത്രീകൾക്കായി ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, സ്ഥിരമായ വ്യായാമം, മാനസിക ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂടെ പല ആർത്തവ ക്രമക്കേടുകളെയും തടയുന്നതിനും ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിനും കഴിയും. ആയുർവേദ ചികിത്സ തേടുമ്പോൾ ക്വാളിഫൈഡായ ഒരു സ്ത്രീരോഗ ചികിത്സകന്റെ സഹായം തേടുകയും കൃത്യമായ തുടർ ചികിത്സകളിലൂടെ തുടർച്ചയായി ആർത്തവകാല ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും.
1: ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
2: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
1: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോ

0: വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം വണ്ണിന് പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
1: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ കാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത.

പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്.

0: ബിസിസിഐ തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് ബിസിസിഐ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026-ന് കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7,000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവു ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ.
2: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. രാമായണ പാരായണത്തിന്റെയും ആത്മവിചിന്തനത്തിന്റെയും സൽപ്രവൃത്തികളുടെയും മാസമായാണ് കർക്കിടകത്തെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഉത്തമ മാതൃകയാണ് ശ്രീരാമൻ. അധികാരത്തേക്കാൾ കടമയ്ക്കും വിജയത്തേക്കാൾ ധർമ്മത്തിനും പ്രാധാന്യം നൽകിയ രാമന്റെ ജീവിതം അനേകം തലമുറകൾക്ക് വെളിച്ചമാണ്. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ രാമ എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കാര്യാട്ടുകരയിൽ നിന്നും TV സുധാകരൻ. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതിന് മുൻപായി നമുക്ക് ആദ്യ ഗാനം ആസ്വദിക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം V ദക്ഷിണാമൂർത്തി, യേശുദാസ് പാടിയത്, ചിത്രം ഭക്തഹനുമാൻ.

0: हेलो
1: हेलो
0: हेलो
1: हेलो। हाँ
0: हेलो
1: नमस्कारम नमस्कार नमस्कारम।
0: हेलो, टीवी सुधाकरनाणो?
1: അതെ അതെ അതെ
0: നമസ്കാരം, ഇത് തൃശൂർ ആകാശവാണിയുടെ ഗാനമഞ്ജരി പരിപാടിയിൽ നിന്നാണ്.
1: ഓക്കേ
0: ഗാനമഞ്ജരിയിലേക്ക് രാമ എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട്.
1: ആ
0: ഓക്കെ, അപ്പോൾ എന്താണ് കത്തിനെ കുറിച്ച്?
1: വായിച്ചിരുന്നു വായിച്ചിരുന്നു ആ ആ
0: ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണെന്ന് ആ കത്തിലെ പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പല
1: ആ
0: പരിപാടികളിലും
1: അതെ അതെ അതെ
0: പങ്കെടുക്കുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ?
1: കൂടുതലായിട്ട് മറ്റേ രാമായണ മാസല്ലേ, ആ നിലയ്ക്കാണ് രാമ എന്ന പദം ഞാൻ തെരഞ്ഞെടുത്തത്.
0: ഓക്കെ, അപ്പൊ ഈ രാമായണ
1: പിന്നെ
0: മാസമായിട്ട് നമ്മുടെ ദിനചര്യകളിലോ എന്തെങ്കിലുമൊക്കെ
1: രാമായണത്തെ
0: മാറ്റങ്ങളുണ്ടോ?
1: മാറ്റണ്ട് മാറ്റണ്ട് മാറ്റണ്ട്
0: അതെന്തെങ്കിലും ശ്രോതാക്കളായിട്ട് പങ്കുവെക്കാനുണ്ടോ?
1: പ്രത്യേകിച്ച് അതിനൊന്നുമില്ല. രാമായണ മാസം എല്ലാവരും ആചരിക്കുന്നതല്ലേ, അത് ആചരിക്കുന്നത് നല്ല കാര്യമാണ്, എല്ലാവർക്കും ഗുണകരമായിരിക്കുന്നത്.
0: അതെ, പണ്ട് കാലത്തുള്ളവരൊക്കെ ഒരുപാട് ശ്രേഷ്ഠമായിട്ടുള്ള വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് ഈ ഒരു കർക്കിടക മാസത്തെ കാണാറുള്ളത് അല്ലേ?
1: അതെ അതെ
0: അതെ,
1: അതെ
0: ഇപ്പോഴും
1: അതെ
0: അതങ്ങനെ
1: അതെ
0: തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ?
1: സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട്.
0: ഉണ്ടല്ലേ.
1: നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: അല്ലേ, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് മറ്റേ ഭാര്യയും മൂന്ന് പെൺമക്കളും പിന്നെ പേരക്കുട്ടികളും ഉണ്ട്.
0: ഉണ്ടല്ലേ. അവരുടെ ഒക്കെ
1: ആ
0: പേരൊന്ന്
1: ഭാര്യയുടെ
0: പറയാമോ?
1: പേര് ആ ഭാര്യയുടെ പേര്

0: ലളിത. മക്കളുടെ പേര് ധന്യ, ദ്രൗപദി, മൈത്രി.
1: ഹലോ, കേൾക്കാനുണ്ട്, കേൾക്കാനുണ്ട്.
0: പിന്നെ പേരക്കുട്ടികള് രവീന്ദ്രനാഥ്, അഭിഷേക്, അഭിരാമ്, ബ്രഹ്മദത്ത്, ആരാധ്യ, അങ്ങനെ നാല് പേരക്കുട്ടികള്.
1: കുട്ടികളുണ്ടല്ലേ, മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ?
0: അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
1: ആകാശവാണി കേൾക്കാറില്ലേ?
0: എല്ലാ ദിവസവും കാലത്തും കേൾക്കും, പിന്നെ കേൾക്കും.
1: ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ്?
0: കാലത്തും മറ്റേ പ്രഭാതഗീതം വെച്ചും, അത് കഴിഞ്ഞ പിന്നെ വാർത്തകൾ കേൾക്കും, പിന്നെ ഉച്ചക്ക് ചലച്ചിത്ര ഗാനങ്ങള്
1: എല്ലാം കേൾക്കുമല്ലേ?
0: ആ കേൾക്കും. പ്രിയഗീതത്തിലേക്ക് അയക്കാറുണ്ട്, എല്ലാത്തിനും അയക്കാറുണ്ട്, എല്ലാ പരിപാടിക്കും അയക്കാറുണ്ട്.
1: പാട്ട് കേൾക്കുക മാത്രമാണോ അതോ പാടുകയും ചെയ്യോ?
0: ഇല്ല, പാടാൻ കുറച്ച്
1: ഗാനങ്ങള് കേട്ട് ആസ്വദിക്കുക ചെയ്യാറുണ്ട്.
0: കൂടുതൽ ഭക്തി ഗാനങ്ങൾ ആസ്വദിക്കാറുണ്ട്, അത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ട് ആസ്വദിക്കാറുണ്ട്.
1: ഇന്ന് അയച്ചിട്ടുള്ള ഈ ഒരു ഗാനങ്ങളിലെല്ലാം തന്നെ ഒരു ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
0: പദവും
1: അങ്ങനെ തന്നെയാണല്ലോ.
0: അതിലെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാണ്, സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാ. അപ്പൊ ഓർമ്മയെന്ന് പറയാ പാട്ടുകള് തെരഞ്ഞെടുത്തത്.
1: എങ്ങനെയാണ് ഈ ഒരു ഗാനങ്ങൾ തെരഞ്ഞെടുത്തത്? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 17 പാട്ടുകളോളം വലിയൊരു ലിസ്റ്റായിട്ടാണ് ഇവിടേക്ക് കത്ത് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്ര അധികം ഗാനങ്ങൾ തെരഞ്ഞെടുത്തത്?
0: തെരഞ്ഞ പാട്ട് പുസ്തകമുണ്ട് എന്റെ, സിനിമ പാട്ട് പുസ്തകങ്ങളുണ്ട് എന്റെ കൈവശമുണ്ട്.
1: അപ്പൊ അതിങ്ങനെ വാക്ക് ആദ്യം സെലക്ട് ചെയ്തിട്ട് അത് വരുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുക്കുമായിരിക്കും അല്ലേ?
0: തെരഞ്ഞെടുത്ത.
1: പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
0: ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫാണ്, അമ്പലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ അമ്പലത്തില് കമ്മിറ്റിയിലുണ്ട്, ശിവക്ഷേത്ര കമ്മിറ്റിയുണ്ട്.
1: ആണല്ലേ,
0: കാര്യത്തത് ശിവക്ഷേത്ര കമ്മിറ്റിയുണ്ട്.
1: അപ്പൊ ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആണല്ലേ?
0: അതെ അതെ അതെ. പിന്നെ സ്വന്തമായിട്ടുള്ള ഒരു അമ്പലമുണ്ട്, സുബ്രഹ്മണ്യന്റെ ഒരു അമ്പലമുണ്ട് ഞങ്ങൾക്ക്, അവിടെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും,
1: മുന്നോട്ട് പോകുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ അതോ നമുക്ക് പാട്ടിലേക്ക് കടക്കാറായോ?
0: ആ പാട്ടിലേക്ക് കടക്കാം.
1: ആണല്ലേ, അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷം.
0: ശിവനിക്കും മറ്റേ ശ്രോതാക്കൾക്കും എല്ലാം രാമന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ഭക്തിസാദരമായ ഈ പുണ്യമാസത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.
1: ചിത്രം നാരായം, ഗാനരചന പി കെ ഗോപി, സംഗീതം ജോൺസൺ, പാടിയത് കെ എസ് ചിത്ര.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ധ്വനി എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനമാണിനി. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം നൌഷാദ് അലി.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: കമലദളം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ, തിങ്കൾ ബുധൻ രാവിലെ 7:40.
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
5: വയല രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജിന്റെ ഈണം, പി സുശീലയും പി ജയചന്ദ്രനും പാടിയത്. ചിത്രം വാഴ്വേമായും.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടിയായ ഗാനമഞ്ചരിയിൽ ഇന്ന് രാമ എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് കാര്യാട്ടുകരയിൽ നിന്നും ടി വി സുധാകരൻ. പരിപാടി തുടരുന്നു. ഒദേനിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ഗാനരചന വയലാരാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയവർ എം ജി രാധാകൃഷ്ണൻ, പി ലീല എന്നിവർ.

0: രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം അയോധ്യ.
1: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ ശ്രീരാ

0: ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടിയായ ഗാനമഞ്ജരിയിൽ ഇന്ന് രാമ എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് കാര്യാട്ടുകരയിൽ നിന്നും ടി വി സുധാകരൻ. വീണ്ടും കത്തുകളയക്കുക. ഗാനമഞ്ജരിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം ഇനി പറയാം. ഗാനമഞ്ജരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പി ഒ, പിൻകോഡ് 680631. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.

0: പിൻകോഡ് 680631. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.

0: ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 15-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, സുനിത ടി എസ്, അനീഷ് നായർ. സംവിധാനം റൂബി ബാബു.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: Good morning, lovely people. You are tuned into your favorite voice on your favorite FM 99.9 Jolly FM. I am David Arugasamy. Today's show is little different because I want to talk about someone very special.
3: Paranju vechathu pole Davidinte show thanne.
2: How many people listening to this program are named Chitra?
3: Chitra? Idu aare uddesha? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫാക്ക്.
3: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം എന്നറിയാലോ.
2: യു നോ, എവരി ഡേ ഐ സ്പീക്ക് ടു തൗസൻഡ്സ് ഓഫ് ലിസണേഴ്സ്, ബട്ട് ദേർ ഈസ് വൺ ഹൂ മേക്സ് മൈ ഹാർട്ട് റേസ് ഈവൻ മോർ ദാൻ ദിസ് മൈക്രോഫോൺ ഡസ്.
3: ചിത്ര, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണാ. എന്നാലും റേഡിയോ കൂടി പബ്ലിക്കായിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, take U-turn and straight to the FM station.
3: ayyo, endine
1: innayalde sookeda jan theerkum.

0: Hello! Hello, madam! Stop, stop! You are not allowed to enter. The show is going on inside. It's live, ma'am.
1: Ishwara, അങ്ങോട്ടേക്കൊന്ന് ഇടിച്ച് കയറി പോവല്ലേ ചിത്ര, ഇതൊരു FM സ്റ്റേഷനാ. നിക്ക് ചിത്ര, നിക്ക്,
2: നീ ഒന്ന് വിട്ടേ അന്ന.
1: ചിത്ര അകത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുക.
0: മാഡം, വാട്ട് എ ഫൂൾ യുവർ ഫ്രണ്ട് ഈസ് ബീയിങ്. കോൾ ഹർ ബാക്ക്.
1: സോറി സോറി, ഷീ വോണ്ട് ലിസൺ ടു എനിവൺ. ഐ എം സോറി. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന FM സ്റ്റേഷനിൽ കയറി റെക്കോർഡിംഗ് റൂമിന്റെ ഗ്ലാസ് വാതിൽ ഇടിക്കുകയാണല്ലോ ഇവള്. ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. അയാള് കഴുത്തിന് പിടിച്ച് തള്ളുക കർത്താവേ. ചിത്ര, ഇറങ്ങി വാ.
2: ഇയാളെ ഞാൻ ഇന്ന്.
1: ഓ, ആ ഹെഡ്ഫോണൊക്കെ മാറ്റി വെച്ച് ആർ ജെയും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇവളെന്നെ കയറി അയാളെ വഴക്ക് പറയൂ എന്തോ.
2: എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്തിനാ എന്റെ പേര് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞത്?
3: അതുകൊള്ളാം. ലോകത്തില് നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ചിത്ര എന്ന് പേരുള്ളൂ?
2: ഓ.

0: അപ്പോ അപ്പൊ പോപ്കോണിനകത്ത് കുറിപ്പ് എഴുതി വെച്ചതോ?
1: പോപ്കോൺ കഴിച്ച് ദേഷ്യം കുറയ്ക്കാനല്ലേ അതിൽ പറഞ്ഞത്? ചായപ്പൊടി പാക്കറ്റിൽ ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് പോലെ പോപ്കോൺ കമ്പനിക്കാർ ചെയ്തതായിരിക്കും ഒരു ഉപദേശ കൂപ്പൺ.
0: വെറുതെ ഉരുണ്ട് കളിക്കണ്ട, എല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
1: ആഹാ, മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങോട്ട് കേൾക്ക.
0: ഓ, അത് നാട്ടുകാർ മുഴുവനും കേട്ടല്ലോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്?
1: ആ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ആ ദിവസമേ റിസപ്ഷനിൽ നിങ്ങൾ കാത്തു നിൽക്കുന്നത് കണ്ട ആ സെക്കൻഡിൽ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചതാ.
0: എന്തോന്ന്?
1: ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും ഈ സ്റ്റുഡിയോയിലിരുന്ന് വാതോരാതെ ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്.
0: അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്.
1: ആ, അതൊക്കെ ശരിയാ. പക്ഷേ എന്റെ ഹൃദയത്തിലുള്ളത് പറയുമ്പോ കേൾക്കാൻ ഒരാള് വേണമായിരുന്നു. അതുകൊണ്ടാ പോപ്കോണിൽ കുറിപ്പ് കൊടുത്തയച്ചതും ലൈവിൽ എത്ര ചിത്രമാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചതും ഒക്കെ.
0: പക്ഷേ അത് അതിങ്ങനൊക്കെയാണോ? എന്റെ ഇഷ്ടം കൂടി.
1: കൃത്യം ലൈവിൽ ഞാൻ സംസാരിച്ച സമയം തന്നെ നിങ്ങളത് കേൾക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ടും നിങ്ങളത് കേട്ടില്ലേ? ഇപ്പൊ ഇതാ എന്നെ തിരക്കി ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് റൂമിന്റെ ഇടനാഴിയില്, അതും എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിൽക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
0: അത് നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് തരാനാ ഞാൻ വന്നത്.
1: അയ്യോ, പ്ലേ ഇട്ട സോങ് തീരാറായി. അതെ, ഞാൻ ലൈവിലേക്ക് കയറട്ടെ. നോക്ക്, ഓഡിയൻസിനോട് ഞാൻ പറയട്ടെ എന്റെ മനസ്സ് കീഴടക്കിയ ആ ബഹുവർണ്ണ ചിത്രം സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ടെന്ന്.
0: അത് പിന്നെ
1: എന്തേ വീഴ്ച നിൽക്കാതെ പറയുന്നേ. അതെ, പരസ്യം ഇപ്പൊ തീരും. എവരിഡെ ഐ സ്പീക്ക് ടു തൗസൻഡ്സ്, ബട്ട് വെൻ ഐ ടോക്ക് ഐ തിങ്ക് ഓൺലി ഓഫ് യു. ഐ വോണ്ട് ടു സേ ഇറ്റ് അഗെയിൻ. This time, off the mic. Just

0: നല്ല ധൈര്യം തന്നെ. സ്വന്തം ജോലി പണയം വെച്ചിട്ടാണ് ആർ ജെ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.
1: ബുദ്ധിജീവിയാണ്, പ്രേമത്തിലൊന്നും വീഴില്ല എന്നൊക്കെ അന്ന് വരെ സ്വയം കരുതിയിരുന്ന ചിത്ര ക്ലീനായ എഫ് എം സ്റ്റേഷന്റെ കോറിഡോറിൽ കമന്നടിച്ചു വീണു.
0: ബുദ്ധിജീവി ചവഞ്ഞു നടക്കുന്ന പെമ്പിള്ളേരെയാണ് വളയ്ക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെന്ത് സംഭവിച്ചു? പ്രണയികൾക്ക് കറങ്ങി നടക്കാൻ നല്ല ഇടം ബാംഗ്ലൂരാണ്. സ്പോട്ട് ഇൻസ്റ്റകൾ ഓൺലൈനിൽ പെരുകി കാണും അല്ലേ?
1: സത്യം പറയാലോ, ഞാൻ കണ്ട മികച്ച പ്രണയ ജോഡികൾ അവർ രണ്ടുപേരും തന്നെയായിരുന്നു. പക്ഷേ സംഗതി വീട്ടിൽ അവതരിപ്പിച്ച് അവരുടെ അനുവാദത്തോടെ കല്യാണത്തിലേക്ക് നീങ്ങാൻ ചിത്രയ്ക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയൊരു ഫ്ലാറ്റിലേക്ക് ഡേവിഡും ചിത്രയും താമസം മാറ്റി.
0: ചിത്രയുടെ വീട്ടുകാർ ഈ വിവരം ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ?
1: ഇല്ല, ഏതോ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഡേവിഡ് മരിച്ചു കിടക്കുന്നു എന്നറിയുന്ന നാൾ വരെ ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു.
0: ആത്മഹത്യയായിരുന്നു ഡേവിഡിന്റേത് അല്ലേ?
1: അതെ. അത് ചിത്രയ്ക്കെന്നല്ല, ഡേവിഡിനെ അറിയുന്ന ഒരാൾക്കും വിശ്വസിക്കാനായില്ല. പ്രൊഫഷനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന, ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായി മാത്രം എടുക്കുന്ന ഡേവിഡിനെ പോലൊരാൾ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു.
0: ഒറ്റ നോട്ടത്തിൽ തോന്നിയ പ്രണയം അറിയാതെ പറഞ്ഞുപോയൊരു വാക്കിൽ അവസാനിച്ച എത്രയോ ചരിത്രമുണ്ട്. ഡേവിഡും ചിത്രയും തമ്മിൽ മറ്റാരും അറിയാതെ മറച്ചുവെച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നിരിക്കാം.
1: ഏകദേശം ഒരേ സമയത്ത് തന്നെയാ ഞാനും ചിത്രയും ബാംഗ്ലൂരിലെത്തുന്നത്. ഒരേ പി ജിയിൽ താമസിച്ചു തുടങ്ങിയ ബന്ധമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, എന്തും പങ്കുവച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുണ്ടായിരുന്നെങ്കിൽ

0: ചിത്ര എന്നോട് തീർച്ചയായും ഷെയർ ചെയ്യേണ്ടതാ. എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, അവര് തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതേ ഇല്ലാന്ന്. അതുമല്ല, ഡേവിഡിന്റെ മരണം ഉണ്ടാക്കിയ ഷോക്കിൽ നിന്ന് മുക്തയാവാൻ ചിത്രയ്ക്ക് മാസങ്ങൾ വേണ്ടി വന്നു.
1: ഡേവിഡിന്റെ മരണം ഇപ്പോഴും ദുരൂഹം തന്നെ അല്ലേ
0: എന്ന് പറയാം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഡേവിഡ് തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരു യാത്രാമൊഴി എന്നൊരു ഓഡിയോ സന്ദേശം വാട്സാപ്പ് ചെയ്തിരുന്നു.
1: യാത്രാമൊഴിയോ?
0: അതെ, അതായിരുന്നു അതിന്റെ ടൈറ്റിൽ.
1: എന്തായിരുന്നു അതിൽ ഡേവിഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്?
0: ഡേവിഡിന്റെ മറ്റു പോഡ്കാസ്റ്റുകളെ പോലെ തന്നെ സാഹിത്യം നിറഞ്ഞു കവിഞ്ഞ ഒരു ഓഡിയോ. ജീവിതത്തെക്കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. വേണമെങ്കിൽ അതിലൊരു വിരക്തി കണ്ടെത്താമെന്ന് മാത്രം.
1: ഡേവിഡ് പോഡ്കാസ്റ്റുകൾ ചെയ്യുമായിരുന്നോ?
0: നല്ലവണ്ണം. FM സ്റ്റുഡിയോയിലെ RJ പണിക്കൊപ്പം സ്വന്തം പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ഡേവിഡ് ഉണ്ടാക്കിയെടുത്തിരുന്നു. മലയാളത്തിലെ സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് റിവ്യൂകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പോഡ്കാസ്റ്റ്. നല്ല ലിസണേഴ്സും അതിന് ലഭിച്ചിരുന്നു.
1: ഓ, സാഹിത്യത്തിലൊക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടോ ഇപ്പോഴും?
0: എന്ന് വേണം കരുതാൻ. ബാംഗ്ലൂരിൽ നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഡേവിഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
1: ആ ഓഡിയോ അന്നയുടെ കയ്യിലുണ്ടോ?
0: പോഡ്കാസ്റ്റുകളോ?
1: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി.
0: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
1: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
0: അതെ, ബാംഗ്ലൂർ അത്രയധികം അവളെ അലോസരപ്പെടുത്തി. ഓരോ സ്പോട്ടും ഡേവിഡിന്റെ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. നാട്ടിലേക്ക് പോവാൻ ഉപദേശിച്ചത് ഞാനായിരുന്നു. 2 വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാ ചിത്ര വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. ഇനി പറയൂ, ഡേവിഡിന്റെ മരണം എങ്ങനെ മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടും?
1: എനിക്കറിയില്ല, പക്ഷേ കാര്യങ്ങൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 16-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് MD രാമനാഥൻ പാടിയ കൃതികൾ കേൾക്കാം. ലാൽഗുടി ജി ജയരാമൻ വയലിൻ, പാലക്കാട് TS മണി അയ്യർ മൃദംഗം. ആദ്യം കേദാരം രാഗത്തിലുള്ള ഭജന സേയവേ, താളം രൂപകം അന്നയ്യ കൃതി.

I'm gonna make it.

Thank you.

0: ഇതുവരെ സ്വരസാഗരത്തിൽ പാടിയത് എം ഡി രാമനാഥൻ, ലാൽഗുഡി ജി ജയറാമൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം.
1: സ്വരസാഗരം. എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ

0: അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: ശനി രാവിലെ 11:50.
2: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി കൂട്ടുകാരി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ കൂട്ടുകാരിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസ് ആണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആശ്രയ സന്നദ്ധ സംഘടനയുടെ സ്ഥാപകയും പ്രസിഡന്റുമാണ് ശാന്ത ജോസ്. രോഗികൾക്ക് സാമ്പത്തികവും വൈകാരികവുമായ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1996 ശാന്ത ജോസ് ഈ സംഘടനയ്ക്ക് തുടക്കമിടുന്നത്. പിന്നീട് ഭക്ഷണ വിതരണം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് സംഘടനയുടെ പ്രവർത്തനം വ്യാപിച്ചു. ശാന്ത ജോസിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2021 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരവും ലഭിച്ചു. സംഘടന സ്ഥാപിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ശാന്ത ജോസ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സിവിൽ ജിഹാൻ.
3: നമസ്കാരം മാഡം.
4: നമസ്കാരം.
3: ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം?
4: എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് ക്യാൻസർ വന്ന് വളരെ ചെറുപ്പമായിരുന്നു. ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ RCCP അതിനുമ്പ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ പോവുകയും അവിടെ രോഗികളെ സന്ദർശിക്കുകയും ഞങ്ങൾ ലൂർദ് വിമൻസ് അസോസിയേഷനിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പൈസകളൊക്കെ കൊടുക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് അനിയനുമായിട്ട് വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഞാൻ കണ്ട കാഴ്ച വളരെ വളരെ ദൂരെ നിന്ന്, കണ്ണൂരിൽ നിന്ന് തലശ്ശേരി നിന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് 4 ട്രെയിനിൽ വന്ന് തറയെ കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വെള്ളം കുടിക്കാനായിട്ട് സൗകര്യമില്ല, ബാത്റൂമിൽ പോകാനായിട്ട് സൗകര്യങ്ങളില്ലായി വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വളരെ വിഷമിച്ചുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ബൈസ്റ്റാൻഡേഴ്സ് സൂര്യം ഒക്കെ നിന്ന് വിഷമിക്കുന്നത് കണ്ടപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നെനിക്കങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സും മേരി മാത്യു ഒരു പുഷ്പ ആൻഡ്രൂസുമായിട്ട് ചേർന്ന് അവരോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ഡയറക്ടർ ഡോക്ടർ നായർ സാറിനെയും ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടിനെയും സിസ്റ്റർ വിജയം പോയി കണ്ടു. അപ്പോൾ ലൂർദ് വിമൻസ് അസോസിയേഷനിൽ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പം ഡോക്ടർ പോൾ സെബാസ്റ്റ്യൻ സർജറി പ്രൊഫസറായിരുന്നു. ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ടാറ്റായിലെ പോലെ എന്തെങ്കിലും ഇവരെ സഹായിക്കാൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പം ഞങ്ങൾ ഓർത്തു അന്നത്തെ 10-32 മുമ്പുള്ള കാര്യമാണ്. നമ്മളൊരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തോന്നി. അന്നൊക്കെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം ആയിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കണം അങ്ങനെ ഒരു വിചാരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷെ സ്വന്തം ആവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 വന്ന് ഡോക്ടറെ കണ്ടു. സിസ്റ്ററെയും കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് നടത്തരാം എന്ന് പറഞ്ഞ് ആദ്യം ഞങ്ങളൊരു 3 വന്നെങ്കിലും പിന്നെ അടുത്ത മീറ്റിംഗ് തന്നെ 33 പിന്നെ അടുത്ത മീറ്റിംഗ് വന്നപ്പോൾ 58 പിന്നെ ഞങ്ങളുടെ ആൾ കൂടാൻ തുടങ്ങി. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇവരുടെ മാനസികവും ശാരീരികവും അക്കൂടത്തിന് സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ ഒത്തിരി കാണാനിടയായി.
3: ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടല്ലോ, ഫിനാൻഷ്യലി ആണെങ്കിലും പൈസ
4: വളരെ, ഒരു സഹായവും ഒരു സ്ഥലത്തുനിന്നും എത്താമെന്ന്, അങ്ങനെ വോളണ്ടിയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പോലും ഒരിടത്തും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് കടലിൽ കൊണ്ട് കല്ലിടുന്ന പോലെയുള്ളൂ, ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി രോഗികളെ സഹായിക്കാൻ പോയാൽ എങ്ങും എത്തൂല, ജീവൻ രക്ഷപ്പെടുന്ന പ്രശ്നവുമില്ല. അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത് മുഴുവൻ ആ കാഴ്ച, ആളുകൾ നമ്മളെ സഹായിക്കാൻ വരാൻ തന്നെ മടിക്കുമെന്നു വെച്ചാൽ ഈ വ്രണങ്ങളൊക്കെ പൊട്ടി ഒലിച്ച് പുഴുക്കൾ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. സിസ്റ്റേഴ്സൊക്കെ പുഴുക്കൾ എടുക്കാൻ ടെർമിനേനും ഒഴിച്ചൊക്കെ പുറത്തേക്ക് ചാടിക്കുമ്പം ഭയങ്കര നാറ്റമായിരിക്കും അടുത്ത്. അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും അടുത്ത് വരാൻ നമുക്ക് തോന്നുകയില്ല. കയ്യും കവിളും ഒക്കെ വീർത്തും ഒക്കെ വേദന കൊണ്ട് കരച്ചിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഒത്തിരി മടിയായിരുന്നു ക്യാൻസർ വാർഡിലോട്ട് കയറാനായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യം വളരെ വ്യത്യാസപ്പെട്ടു. മോഡേൺ സൗകര്യങ്ങളും നേരത്തെയുള്ള പ്രിക്കോഷൻസ് എടുക്കലും ഏർലി ഡിറ്റക്ഷൻസും ക്യാൻസർ അവയർനെസ് ക്ലാസ്സസൊക്കെ ഇപ്പം റെഗുലറായിട്ട് എല്ലായിടത്ത് നടത്തി ക്യാൻസറിനെ പറ്റിയുള്ള മിഥ്യ മാറി ഇന്ന് അവിടെ ചെന്നാൽ ഒരു നോർമൽ ഹോസ്പിറ്റലിൽ പോണ പോലെ തന്നെ അവിടെ രോഗികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇത് തുടങ്ങിയത്. ആദ്യത്തെ നിന്ന് നല്ല വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് പോരാനാണ് ഞങ്ങൾ

0: ഉദ്ദേശിച്ചതെങ്കിലും അവിടെ അതുകൊണ്ടൊരു പ്രയോജനമില്ലാന്ന് മനസ്സിലായി. അവിടെ കുറച്ച് സാമ്പത്തികവും കൂടെ വേണം. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെപ്പറ്റി ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു, തൊഴിലൊന്നുമില്ലാതെ ചെത്തി നിൽക്കാൻ വന്ന സ്ത്രീകളാണ്, ഇവർക്ക് ക്ലബ്ബിൽ പോയി ചീട്ട് കളിച്ചുകൂടെ, നിങ്ങൾ മതം മാറ്റാൻ വന്നോണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണ ഞങ്ങളെപ്പറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം ഇത് നിന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പം വിചാരിക്കാത്ത വിധത്തിൽ അത് തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി.
1: തുടക്കകാലത്ത് ഇതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു?
0: ആദ്യം ഞങ്ങൾ രോഗികളെ ഗൈഡ് ചെയ്യായിരുന്നു. ഈ ഹോസ്പിറ്റൽ ലിഫ്റ്റ് എവിടെയാണ്, മറ്റേ കീമോതെറപ്പി എവിടെയാണ്, റേഡിയേഷൻ എവിടെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങളത് നിർത്തിയിട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് കീമോതെറപ്പി വാർഡിലെ സിസ്റ്റർ, അന്നത്തെ മോഡസ്റ്റർ സിസ്റ്റർ പറഞ്ഞു അവർക്ക് ഛർദ്ദിക്കുമ്പോൾ ഇതിൽ കഞ്ഞിവെള്ളം കൊടുക്കാൻ. ഇന്നും അന്നും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ വില നിസ്സാരമല്ല എന്ന് നമുക്കറിയാൻ പറ്റിയത് അതിനുശേഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രയോജനമുള്ള മരുന്നെന്ന് പറഞ്ഞാൽ വയറിന് അസുഖം ഛർദ്ദിയൊക്കെ വന്നാൽ ഞങ്ങളുടെ അറിവിൽ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ള ആണ്. എന്നു വെച്ചാൽ കുടിക്കാൻ ഇവർ മടിക്കുന്ന കാലമായിരുന്നു കീമോതെറപ്പി. ഛർദ്ദിച്ച് അവസാനം അവരവിടെ ഛർദ്ദിച്ചങ്ങ് ഇട്ട് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കഞ്ഞിവെള്ളം ഉപ്പിട്ട് ക്യാൻറ്റീനിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, ഇത്തിരി ഉപ്പിട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് കൊടുക്കും. അവിടെ ചെന്ന് തീരുമ്പോൾ കഞ്ഞിവെള്ളം കുടിക്കില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പറയും അങ്ങനെയല്ല, നിങ്ങൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കാതിരിക്കും, ക്ഷീണം മാറും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചതോടെ അവരിപ്പോൾ അവസാനമാകുമ്പോഴത്തേക്ക് 10 മണി നടിച്ചാൽ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം കിട്ടില്ല എന്നുള്ള പരാതിയായിട്ട് വരും. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാറി. ഇപ്പം ഞങ്ങൾക്ക് കീമോതെറപ്പി വാർഡിലും അവിടെ ഈവൻ ബൈസ്റ്റാൻഡേഴ്സ് തന്നെ വലഞ്ഞ് നിൽക്കുകയായിരിക്കും, അവർക്ക് മാറാൻ പറ്റും. അപ്പം അവരും ക്ഷീണിച്ച് തളരുന്നവരായി, കൂടെ നിൽക്കുന്നവരെ അതിലും ടയേർഡായിട്ട് വരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ ഓരോ ഗ്രൂപ്പ് 6-7 പേര് ക്യാൻറ്റീനിൽ നിന്ന് കഞ്ഞിവെള്ളം വലിയ ട്രോളിയിലാക്കി തൂക്കിനകത്താക്കി കൊണ്ടുവന്ന് ഉന്തിക്കൊണ്ടുവന്ന് ഈ കീമോതെറപ്പി വാർഡിലും പുറത്ത് നിൽക്കുന്ന അത്യാവശ്യക്കാർക്കും സ്ട്രെച്ചറിൽ കിടക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് കൂടുതൽ കൊടുക്കില്ല, ചിലപ്പോൾ പിന്നെയും പിന്നെയും വരും കുപ്പിക്ക് തികയില്ല. അപ്പോൾ ഒരു 700 ഗ്ലാസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്കിപ്പോൾ കഞ്ഞിവെള്ളം തികയില്ല. ആ സ്ഥിതിയാണ് ഉപ്പിട്ട കഞ്ഞിവെള്ളത്തിന് ആളുകളുടെ ഡിമാൻഡ്. അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ RCC യിലോട്ട് വരണം. അങ്ങനെ ഒരു ഗ്രൂപ്പായി. പിന്നെ സാവകാശം ആയപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, ഒരു പയ്യന് 18 വയസ്സേ ഉള്ളൂ, അവൻ്റെ കാല് ബിരിയാണിയൊക്കെ വിളമ്പിക്കൊണ്ടാണ് നിന്നത്. അപ്പോൾ അവൻ്റെ കാലും പെട്ടെന്ന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, അത് മുറിച്ച് കളയാൻ പറഞ്ഞപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. പക്ഷേ ഒരു വർഷത്തിനവൻ്റെ അവൻ്റെ കാല് ഒരുപാട് വലുതായി വണ്ണമൊക്കെ വെച്ച് അവന് തീരെ വയ്യാതായപ്പോൾ തിരിച്ചു വന്ന് ഭയങ്കര വേദനയായപ്പോഴത്തേക്ക് അത് മുറിച്ച് കളഞ്ഞിട്ട് പകരം കാല് വെച്ച അവന് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കുറച്ച് വളരെ പാവപ്പെട്ട അത് വന്ന ഡോക്ടറെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? അന്നത്തെ കാലത്ത് 18,000 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. ഓരോ കീമോതെറപ്പിക്കും 3 രൂപ വേണം, നിങ്ങൾക്കൊന്ന് സംഘടിച്ചു തരാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി 18 വയസ്സുള്ള പയ്യനാണ്. അപ്പം ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിനോട് നെയ്ബേഴ്സും വീട്ടിൽ നിന്ന് അയലോക്കുന്നതുമായിട്ട് ഓരോ കീമോ വരുമ്പം ഞങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ ഓരോരുത്തരും കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറയും ഞങ്ങൾ ആ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ ഞാനകത്തെ കടന്നു പോകുമ്പോൾ ഒരു ടീഷർട്ട് ഇട്ടൊരു പയ്യൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, നല്ല സ്മാർട്ടായിരിക്കുന്നു. ഞാൻ കണിച്ചിരിക്കുന്നല്ലോ നോക്കിയപ്പോൾ നോഫൽ എന്നാ പയ്യൻ്റെ പേര്. ആർട്ടിഫിഷ്യൽ ലെഗ്സ് ഒക്കെ വെച്ച് നല്ല മിടുക്കനായിട്ട് വന്ന് അവിടെ നിൽക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്ര വ്യത്യാസം വന്നു. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി സാമ്പത്തികത്തിന് വളരെ ഇതുണ്ട്. പിന്നെ ഓരോരുത്തരും എൻ്റെ ഉമ്മാക്ക് സുഖമില്ല, തീരെ ഒന്ന് സഹായിക്കാമെന്ന് കൊച്ചു പിള്ളേര് കൊച്ചു മകനൊക്കെയാണോ വന്നത്, എൻ്റെ ഉമ്മാക്ക് പൈസ വേണം, തീരെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊണ്ട് അടയ്ക്കും. അങ്ങനെ ഞങ്ങൾ പിരിച്ച് കൊച്ചു കൊച്ചു കൊച്ചായിട്ട് ചോദിക്കും. അങ്ങനെ ഞങ്ങളുടെ അസോസിയേഷനൊരു രൂപഭാവം മാറ്റം വന്നു. ഇപ്പം 550 പേരുണ്ട് ഞങ്ങളുടെ കൂടെ വോളണ്ടിയേഴ്സിൽ. ഞങ്ങളത് വളർന്ന് പല പല ഭാഗങ്ങളിലോട്ട് വളർന്നു 31 വർഷം കൊണ്ട്. ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്കായി. ഞങ്ങളെ ഹോസ്പിറ്റലിലുള്ളവരും പുറത്തുള്ളവരും പൊതുജനത്തിൽ നിന്നും സ്റ്റാഫും എല്ലാം ഞങ്ങൾക്ക് ഒരു അംഗീകാരം സപ്പോർട്ട് തന്നു.
1: ഇപ്പോൾ ഏതാണ്ട് 550 അംഗങ്ങളുണ്ട് ഈ സംഘടനയിലെന്ന് പറഞ്ഞല്ലോ. ഇവരുടെയൊക്കെ സേവനം എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്?
0: മാസത്തിൽ ഒരു ദിവസം വരണ ഒരാളായിരിക്കും അയച്ച്. മാസത്തിൽ ഒരു സിന്നെ ഫസ്റ്റ് ഫ്രൈഡേ അല്ലെങ്കിൽ ഫസ്റ്റ് മൺഡേ ഞാൻ വരാം, എൻ്റെ 2-3 മണിക്കൂർ ഇതിനായിട്ട് ചിലവാക്കാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മൺഡേ ഗ്രൂപ്പ്, ട്യൂസ്ഡേ ഗ്രൂപ്പ്സ്, അങ്ങനെ അതിനെല്ലാം 2 കോർഡിനേറ്റേഴ്സിനെ വയ്ക്കും. അപ്പോൾ അവരായിരിക്കും അന്നത്തെ വരുന്ന ആളുകളെ ലിസ്റ്റ്
1: എല്ലാം തയ്യാറാക്കി
0: ചോദിക്കുന്നത്. അഥവാ അവർ വന്നില്ലെങ്കിൽ പകരം ആരെങ്കിലും വരാനായിട്ട് നോക്കും, അല്ല അവർ തന്നെ ഇങ്ങ് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കഞ്ഞിവെള്ളം എടുത്ത് തൂക്കിനകത്താക്കി കൊണ്ട് കൊടുക്കുക ഒറ്റയ്ക്ക് വലിയ വിഷമം. അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഞങ്ങൾ പീഡിയാട്രിക്സ് വാർഡിൽ പോകുവാൻ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭയങ്കര, ആര് വന്നാലും കുട്ടികളുടെ കാഴ്ച കണ്ടാൽ ഭയങ്കര സങ്കടം വരും. അവർ ഈ കുഞ്ഞു പ്രായത്തിൽ അവരുടെ ബോൺമാരെ എടുക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ മുതുക്കിൽ സൂചിയൊക്കെ വെച്ച് കമത്തി കിടക്കുന്ന ഒരു ഇതുണ്ട് ബോൺമാരെ എടുക്കണേ, അപ്പൊ അങ്ങനെ കൊണ്ട് കൊച്ചുങ്ങളെ വരുമ്പോ അമ്മമാര് നോക്കിയിരിക്കുകയും അവരുടെ ഫൈനൽ

0: ഫിനാൻഷ്യലായിട്ട് ജോലികളെല്ലാം പോകും. അച്ഛനും അമ്മയും ജോലി അവിടെ നിൽക്കേണ്ടി വരും. അച്ഛൻ പുറത്തിരിക്കും, അമ്മ കുട്ടിയുടെ കൂടെ അകത്തിരിക്കും. അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ കളിക്കും, കഥ പറയും. അവർക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞ അമ്മമാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ആരോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്വീറ്റ്സോ ടോയ്സ് പുസ്തകങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. കളി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ബുക്ക് കൊടുത്താൽ കീമോതെറപ്പി ചെയ്യുമ്പോൾ ഏത് കൊച്ചും ചിലപ്പം അതിനകത്ത് കഥാപാത്രം പറഞ്ഞ ഉടനെ ചിരിക്കും. അത്ര സന്തോഷമായിട്ട് ഞങ്ങൾ കളിപ്പിക്കും. പിന്നിടയ്ക്കെല്ലാം നമ്മൾ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ പോകുമല്ല. അവരുടെ കഥ നമ്മൾ പറഞ്ഞു കഴിയുമ്പം ആദ്യം ഒന്നും പറയില്ല, നമ്മൾ എന്തിനങ്ങനെ ചോദിക്കുന്നേ, ഇതാരാ എന്നൊക്കെയുള്ളൊരു. പക്ഷെ നമ്മളിലൊരു വിശ്വാസം വന്നു കഴിയുമ്പോൾ അവരുടെ കുറേ കഴിയുമ്പോൾ അവരുടെ കണ്ണിന്നിങ്ങനെ പൊട്ടി ഒലിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ കണ്ണുനീര് കാണുമ്പോൾ നമുക്ക് റിയൽ അവരുടെ ഉള്ളിനകത്തുള്ള എന്തെല്ലാം വിഷമമാണെന്ന്. ലോങ് ടൈം ട്രീറ്റ്മെന്റ് ആണല്ലോ,
1: ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ടല്ലോ ഇതിൽ ഈ രോഗത്തെ സംബന്ധിച്ച്.
0: അതുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഭയങ്കര സംശയമായിരുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോവുമോ, പിന്നെ എങ്ങനെ പുറത്തേക്ക് ഞാൻ വരും, എൻ്റെ മുടി പോയി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്ത് അങ്ങനെയല്ല, പകരുമില്ല. അങ്ങനെ ആദ്യകാലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. മരുമക്കള് അമ്മായിമാരെ പുറത്തുകൊണ്ട് കിടത്തുക, അവർ കൊടുത്ത പാത്രത്തിൽ കഴിപ്പിക്കാതിരിക്കുക. അങ്ങനെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, പലരും വന്ന് അവരെ വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിപ്പിക്കുക, കൊച്ചുകുട്ടികളെ അടുത്ത് പോകാൻ അനുവദിക്കുകയല്ല,
1: അങ്ങനത്തെ
0: അങ്ങനെ ഒരുപാട് മിഥ്യാധാരണകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ഏർലി അവയർനെസ് ടോക്സ് ഡോക്ടേഴ്സിനെയും കൊണ്ടുപോയി കടപ്പുറം തുടങ്ങി സാധാരണ ഉള്ള സ്ഥലങ്ങളും ടെക്നോ പാർക്ക് തുടങ്ങി എല്ലാ സ്ഥലത്തും നമ്മൾ ഡോക്ടേഴ്സിനെയും കൊണ്ട് സ്ലൈഡ്സുമായിട്ട് പോയി ക്ലാസ് എടുപ്പിക്കാനൊക്കെ പോയി. അപ്പോൾ അതിൽ കൂടെ അവർക്ക് കുറച്ചുകൂടെ അറിവ് പറഞ്ഞു കൊടുക്കാനും എന്തൊക്കെ ചെയ്താലാണ് ഇതുകൊണ്ടുള്ള ദോഷം വരുന്നത്, ഏത് ഫുഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു ടീമുണ്ട്. പിന്നെ ഇതുപോലെ ലേഡീസിന് നേരത്തെ പാപ്സ്മിയറൊക്കെ എടുക്കാനും ബ്രസ്റ്റ് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് അവിടെ ആർസിസിൽ ട്യൂസ്ഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സ് ആണ് ഫ്രീ ക്ലിനിക്കുണ്ട്. അല്ലാത്തപ്പം ഇവരിങ്ങനെ ആക്ടിവിറ്റീസും ഡോക്ടേഴ്സ് പോവും ടെക്നീഷ്യൻ ആ ഒരു ടീം. അതിന് കുറച്ച് പൈസ ആവും, പാവപ്പെട്ട ഏരിയയിലൊക്കെ ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരു ക്യാമ്പ് കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് പോയിട്ട് അവിടെ ചെന്ന് ടെക്നിക് നോക്കി കണ്ടുപിടിച്ച് അതിൽ പാവപ്പെട്ടവരായിട്ടുള്ളവരെ ഞങ്ങൾ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റിന് പൈസ അവരെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനായിട്ട് തീരെ പാവപ്പെട്ടവരാണ്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ഓൺകോളജിൽ പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കൂടാതെ പാലിയേറ്റീവ് തുടങ്ങി. പാലിയേറ്റീവ് തുടങ്ങിയപ്പോഴത്തേക്ക് പേഷ്യൻസ് ഒത്തിരി അവരുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വീട്ടിലെ സർവ്വ സോഴ്സും കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യണവരായിരുന്നു. അപ്പോൾ അവർക്ക് അവസാനമാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മാനസികമായിട്ട് കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരുടെ വീട് നടന്നിട്ടില്ല, വീട് ജപ്തി വന്ന് പോകുന്നു, കയറിക്കിടക്കാൻ ചെല്ലും ഇടവില്ല, അങ്ങനെ ഭയങ്കര പ്രയാസങ്ങൾ ഉള്ള ഒരു സ്റ്റേജിലോട്ട് വന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ നല്ല ഭക്ഷണം വേണമെന്ന് പറയും, മീൻ വറുത്തത് വേണം അല്ലെങ്കിൽ ഒരു കേക്ക് വേണം, അങ്ങനെയൊക്കെ അവർ പറഞ്ഞാൽ നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് ഇറക്കാൻ ഭക്ഷണം പ്രയാസമാണെങ്കിൽ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ വാങ്ങി നവധാന്യം, അത് മേടിച്ച് പൊടിച്ച് അതെടുത്ത് പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് ഞങ്ങൾ കുറുക്കി കൊടുക്കുന്ന അങ്ങനെ ഒരു ടീമുണ്ടായി. അപ്പോൾ അവർ ബെഡ് സൈഡിൽ കൊണ്ടുപോയി നേസൽ ഫീഡിങ്ങുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുകയും ഗ്ലാസ്സിൽ കുടിക്കാവുന്നവർ ഗ്ലാസ്സിൽ കൊടുക്കുകയൊക്കെ ചെയ്യും. കൂടാതെ അവരോട് സംസാരിക്കുമ്പം അവരിൽ ഇന്ന് പോകും നാളെ പോകും എന്ന് പറഞ്ഞ് കിടക്കുന്ന പേഷ്യൻ്റുണ്ട്. ആ സമയത്ത് അങ്ങനെ ഒരു എനിക്കൊരു ഓർമ്മ വരുന്നൊരു വിജയൻ എന്ന് പറഞ്ഞൊരു പഴയ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ മരിക്കുമല്ലോ അവന്മാര് ചോദിച്ചു, വീട്ടുകാർ ആരും അന്വേഷിക്കുകയില്ല. ഒരു കുട്ടിയുണ്ട്, അവരുടെ ജീവിതമാർഗ്ഗം ഒരു പെട്ടിക്കടയായിരുന്നു, അതങ്ങ് ഇല്ലാതായി. അവസാനം തിരിച്ചു പോകാനും സ്ഥലമില്ല, അങ്ങനെ വളരെ വിഷമിച്ചപ്പം അപ്പം അങ്ങനെ തളന്ന് ആ ഒരു സ്റ്റേജിലോട്ട് കിടക്കുക. അപ്പം ഞാൻ അവിടെ ബെഡ് സൈഡിൽ ചെന്ന് ഞങ്ങളിങ്ങനെ ഓരോരുത്തരും സംസാരിക്കും. അപ്പം ചോദിച്ചു എന്തായിരുന്നു ചോദിച്ച്, കുക്കായിരുന്നു ചാലയിലെ ഏതോ ഒരു ഹോട്ടലിലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബിരിയാണി വയ്ക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എങ്ങനെയാണ് ബിരിയാണി വയ്ക്കുന്നത്, ഞങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാമോ. ഇത് പറഞ്ഞതും ആൾ പതുക്കെ പതുക്കെ പതുക്കെ അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങി. എഴുന്നേറ്റ ഉടനെ ഞങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസാണ്, വളരെ പോസിറ്റീവായിട്ട് മറുപടി പറയാൻ തുടങ്ങി. ആ സമയത്ത് അയാളൊരു ആശ പഴയ കാര്യമൊക്കെ പറഞ്ഞപ്പം, അപ്പം അങ്ങനെ നമ്മുടെ സംസാരം അവരെ ഒന്ന് സംസാരിക്കുക, ഒന്നിച്ചിരിക്കുക, അവരെ തലോടുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക, അപ്പം നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. പിന്നെ അങ്ങനെ വന്നപ്പം ഒരിക്കൽ ഞങ്ങളോട് ഞാൻ പുറത്തുകൂടെ പോയി വരികയായിരുന്നു. വളരെ ചില കോയിൻസിഡൻസസ് ഞങ്ങളെ വലുതായതിൻ്റെ ബാക്കിൽ പറയാം. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആ സമയത്ത് ഡോക്ടറെ ചോദിച്ചിൽ അവിടെ നിന്ന് ഒരു ഫോൺ വരുന്നു ആർ സി സി നിന്ന്, ശാന്ത ആൻറ്റി ഞാനൊരു മണ്ടത്തരത്തിൽ പഴയൊരു പേഷ്യൻറ്റ് മരിക്കാറായപ്പം അവരുടെ മോളുടെ കല്യാണം ആകുകയാണ്, ഉറപ്പിച്ചു ഒരു നിവൃത്തിയില്ല, ഞാൻ പോണേക്ക് മോൾ മരിച്ചു പോയാൽ അവളെ നടത്താൻ ആരും ഇല്ല എന്ന് സങ്കടം പറഞ്ഞപ്പോൾ, സാരയില്ല ഞാൻ എന്തെങ്കിലും നോക്കാം, ഭർത്താവാ മരിക്കാൻ കിടക്കണേ, ഞാൻ നോക്കാം, നിങ്ങൾ വിഷമിക്കാതെ നമുക്ക്

0: കഥക്ക് നോക്കിക്കൊള്ളാൻ, നമ്മൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വെച്ച്. അപ്പോൾ ഭർത്താവ് മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഓടി ഡോക്ടറുടെ തൊട്ടിയെന്ന്, ഡോക്ടറല്ലേ പറഞ്ഞ് എന്നെ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന്. ഇത് കേട്ടോ ഡോക്ടർ പെട്ടെന്ന് ഇതായിപ്പോയി. വേഗം പുള്ളിക്കാരി ചോർന്ന് ഞങ്ങളുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിളിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന ലിസി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മെമ്പർ എന്നോട് പറഞ്ഞ്, ചന്ദ്ര മോൻ്റെ കല്യാണം വരുന്നുണ്ട്, അപ്പം ഞാനൊരു 10,000 അന്നത്തെ കാലത്താണ്, ഞാനൊരു 10,000 രൂപ ചാരിറ്റിക്ക് തരാം, നിങ്ങൾ നമ്മുടെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, കല്യാണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞേ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് അത് താമസിയാതെ ഡോക്ടറുടെ കോള് വരുന്നു. എങ്ങനെ ഒരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ നമുക്കൊരു 10,000 rupees കിട്ടുന്നുണ്ട്. ഡോക്ടറും ഭയങ്കര ഹാപ്പിയായി. അപ്പം പിന്നെ എല്ലാവരോടും പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ട് കല്യാണം നടത്തി, ഉടനെ ഓരോരുത്തർ പട്ടുസാരി കൊണ്ടിരുന്ന ഒരാൾ, ആരുടെ വീട്ടിൻ്റെ കൊണ്ട് മാല കൊണ്ടു, ചെറിയ മാല ഒരാൾക്ക് കയ്യിലുണ്ട്, രണ്ട് കമ്മൽ ഒരാൾ കൊണ്ടിരുന്നു, ഒരാൾ അവർക്ക് ഉപയോഗിക്കാൻ വീട്ടിലേക്ക് പാത്രങ്ങൾ കൊണ്ടിരുന്നു, ബെഡ്ഷീറ്റ് കൊണ്ടിരുന്നു. ഒന്നും ഒരു പ്രയാസമില്ലാതെ ഞങ്ങൾ എല്ലാവരുടെ ആയപ്പം ആ ഒരു കല്യാണം ഞങ്ങളും ഭംഗിയായിട്ട് നടത്തും. അങ്ങനെ ഓരോ കല്യാണം വരുമ്പോഴും ഞങ്ങൾക്കിങ്ങനെ ചുറ്റുമുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെ അവരുടെ മക്കളിൽ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് വരുന്നതോടെ നമുക്ക് അസാധ്യമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി.
1: കല്യാണം നടത്തി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ആശ്രയ ചെയ്യുന്നത്?
0: കല്യാണങ്ങളായി, പിന്നെ അവർക്ക് കിടക്കാൻ വീട്ടിലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അടുത്ത സ്റ്റേജിലോട്ട് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾ മനസ്സിലായി കുട്ടികളുടെ പഠിത്തം നിന്ന് വീട് ഇല്ലാതാകുന്നു. അപ്പം നമ്മൾ വലിയ വലിയ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ക്യാൻസർ വരുമെന്ന് ഓർക്കാതെ ലോൺ എടുക്കും, എഡ്യൂക്കേഷൻ ലോൺ. നമുക്ക് പറ്റുന്നതാണ് സാധാരണ. ആ ലോൺ എടുക്കുമ്പം അടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും അച്ഛന് ക്യാൻസർ ആവുന്നത്, ബ്രെഡ് വിന്നറാ. പിന്നെ താഴെ കുട്ടികൾ കാണും, ആ ഒരു സ്റ്റേജിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് പഠിത്തം നിൽക്കും. അപ്പം ഞങ്ങൾക്ക് അത് മനസ്സിലായതോടെ ഒരു BA സീനിയേഴ്സിന് പഠിക്കുന്ന കുട്ടിയുടെ പഠിത്തം എന്ന് പറഞ്ഞ് അന്നത്തെ സിസ്റ്റമോട് സ്റ്റാബ്ലിച്ച് ഒരു ആളെ മരിക്കുന്നതിന് മുമ്പ് കാണിച്ച് ഞങ്ങളെല്ലാവരും ചെന്ന് അതിനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അന്ന് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കുറച്ച് പൈസ. പിന്നെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യകത മനസ്സിലാവണേ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടീമുണ്ട് എഡ്യൂക്കേഷന്. അപ്പോൾ ആ ടീമിൽ പ്രിൻസിപ്പൽമാർ തുടങ്ങി എൻ്റെ ചാർജായിട്ട്. അപ്പോൾ അവർ എല്ലാവരോടും ചേർന്ന് എല്ലാ മാസവും ഇപ്പം 400 കുട്ടികളോളം ഞങ്ങൾക്കുണ്ട്. മെഡിസിൻ തുടങ്ങി ചെറിയ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മൾ എടുക്കുന്നത്. പ്രൊഫഷണലി നമുക്ക് അങ്ങനെയുള്ള അതാണ് കൂടുതൽ നോക്കുന്നത്. എന്തെങ്കിലും ജോലി കിട്ടത്തക്ക വിധത്തിലുള്ള പഠിത്തത്തിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ ഏതുവരെയും അതിനെ സ്പോൺസർ ചെയ്യാനകത്തുനിന്നും പുറത്തുനിന്നുമായിട്ട് നമ്മുടെ ആളുകളുടെ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു തുക നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, ആ ഹോസ്റ്റലിൽ തന്നെ 4,000 രൂപ അവർക്ക് വേണ്ടി വരും. അപ്പോൾ ഒരു 4-5 കൊല്ലത്തേക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതുമൊക്കെ എൻജിനീയറിംഗ് ഒക്കെ ആണെങ്കിലും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളുടെ സപ്പോർട്ട് ചെല്ലുകയും ഇവർ ഓണവും ക്രിസ്മസ് ആകുമ്പോൾ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുകയും ഇവർ പഠിപ്പവും ഒന്നുമില്ലാത്ത പേരൻസ് ആണെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഓരോ ക്ലാസ്സിനും ഹൈസ്കൂൾ മിഡിൽ സ്കൂൾ കോളേജ് അങ്ങനെ അതിനൊരു നല്ല ഗ്രൂപ്പുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലായപ്പോൾ വീടില്ല, അല്ലെ ജപ്തി വരുന്നു. അപ്പം ഞങ്ങളുടെ വെൽഫെയറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർക്ക് എന്താ തയ്യലറിയാം, സർവ്വ ജോലിയും പോയി വരവും പോയി വീടും പോയി എല്ലാം കഴിയും. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ അവരുടെ ഭാര്യമാർക്ക് തയ്യൽ പഠിച്ചിട്ടുണ്ടോ, അവർക്ക് എന്തറിയാമോ. അവസാനം ഞങ്ങൾ നോക്കി കുക്കിങ് അറിയാവുന്നവരുണ്ട് ഒരു അമ്മച്ചി, അപ്പോൾ അവർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഞങ്ങൾ പറഞ്ഞ് നിങ്ങളൊരു 10 ബിരിയാണി ദിവസം ഉണ്ടാക്കുക. അപ്പോൾ അവർ ബിരിയാണി ഉണ്ടാക്കിയവരൊന്ന് വിറ്റാൽ അവരുടെ വീട്ടിലെ ചിലവ് നടക്കും. പലഹാരം ഉണ്ടാക്കുന്നവരാണ്, ഇപ്പോൾ ചിപ്സോ കുഴലപ്പം അച്ചപ്പം, അവർക്ക് ചെറിയ ബേക്കറി പോലെ കട ഇട്ട് കൊടുക്കും. അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നവർക്ക് പെട്ടിക്കട അല്ലെങ്കിൽ ഉന്തിക്കുണ്ട് അങ്ങനെ പച്ചക്കറിയൊക്കെ അവരുടെ ചെയ്തിരുന്ന തൊഴിൽ ഞങ്ങൾ നോക്കും. ഓട്ടോറിക്ഷ വരെ മേടിച്ച് ഓടിക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതാകുമ്പോൾ അവരുടെ സൗകര്യത്തിന് സുഖമാകുമ്പോൾ പോകത്തക്ക വിധത്തിൽ ഞങ്ങളെക്കൊണ്ട് പറ്റണ
1: രീതിയിൽ
0: ആ രീതിയിൽ നമ്മളൊരു എമൗണ്ട് അവർക്ക് കൊടുക്കും. അതുപോലെ തയ്യൽ മെഷീൻ കൂടാതെ തയ്യൽ തയ്ക്കുമെങ്കിൽ തയ്യലും, അങ്ങനെ ഏത് പ്രൊഫഷനാണ് അവർ ചെയ്യുന്നതെങ്കിൽ അത് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അതും ഒരു ഗ്രൂപ്പുണ്ട്, എല്ലാത്തിനും കോർണേറ്റേഴ്സ്. അപ്പോൾ അവർ വീട് വയ്ക്കണം അല്ലെ, 2-3 വീട് വെച്ച് കൊടുത്ത്. പിന്നെ ബാത്റൂംസ് ഇല്ലാതെ ഒത്തിരി പേരുണ്ട്, കിണറില്ലാതെയുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് പോയി നോക്കിയിട്ട് അവർക്ക് വേണ്ട നമ്മളെ കൊണ്ടുള്ള സഹായം. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്, പെൻഷൻ. പെൻഷനായിട്ടല്ല, മന്ത്ലി ആയിരുന്നു ഞങ്ങൾ പറയണേ. കാരണം വെച്ചാൽ യാതൊരു വരുമാനവും ഇല്ല, മക്കളില്ല നോക്കാൻ, ആരും നോക്കാതെ ഇരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് മരുന്ന് മേടിക്കാനോ ഭക്ഷണത്തിനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എല്ലാ മാസവും 1,000 rupees അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. അതൊരു നല്ല ഗ്രൂപ്പുണ്ട്, ഒരു വരുമാനവും ഇല്ലാത്ത, മരുന്ന് മേടിക്കാൻ വഴിയില്ലാത്തവർ. പിന്നെ വീടുകളിൽ വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് മാറാനുണ്ടാവില്ല, ഉടുതുണി മറുതുണി ഉണ്ടാവില്ല. അപ്പോൾ ബെഡ്ഷീറ്റ് തോർത്ത് സാധനങ്ങൾ നൈറ്റി എപ്പോഴും വേണ്ടി വരും. അപ്പോൾ അവർക്കത് അങ്ങനത്തെ ഞങ്ങൾ പല പല ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ
1: സെപ്പറേറ്റ് ഗ്രൂപ്പ്,
0: എല്ലാ സെപ്പ്.

0: സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അതിനെല്ലാം കോർഡിനേറ്റേഴ്സാണ്. ഇന്നിപ്പോൾ പൈസ കൊടുക്കാൻ എത്ര രൂപയാണെങ്കിൽ അവരുടെ ബില്ല് നോക്കും, അവരുടെ വരുമാനം നോക്കും, അവർക്ക് എന്താ അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കും. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിൻ്റെയും സോഷ്യൽ സർവീസ് അവിടെ നിന്നൊക്കെ ലെറ്റേഴ്സ് വരും, ഇവർക്ക് സ്കാനിന് വേണം, മറ്റതിന് അങ്ങനെ ഇല്ലയെന്ന് പറയുമ്പം അതിനുള്ള പൈസ, പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ വലിയ വലിയ ബില്ലുകൾ കാണും. അതിൻ്റെ എല്ലാം നിജസ്ഥിതി സത്യമായ സന്നദ്ധത നോക്കി അത് കൊടുക്കാൻ വരും. ഫൈനാൻസ് ടീമുണ്ട്. ഇപ്പം റൂമിലാണ് ഒരാൾ നിന്നാൽ ഇപ്പം അവർക്ക് തുണിയെടുത്ത് കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ കേൾക്കുക എന്തായിരിക്കും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കി വിളിച്ച് നോക്കി വലിയ എമൗണ്ട് 80,000, 60,000, 50,000 ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിലടത്ത്. പിന്നെ ഇപ്പം ക്യാൻസർ അവയർനെസ് അസുഖം മാറി വന്നവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവർ ഇതിൽ കൂടെ എല്ലാം കടന്നുപോയവരായിരിക്കും, പക്ഷേ ഇപ്പം അവർ നല്ലപോലെ മുമ്പോട്ട് വന്നവരാ ലൈഫിൽ. അതിൽ ഇൻക്ലൂഡിങ് വലിയ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ പ്രൊഫഷനിലും ഉള്ളവരും വീട്ടമ്മമാരുമായിട്ട് അവർ ഇതിൽ കൂടെ കടന്നുപോയി മനധൈര്യത്തിൽ കൂടെ തിരിച്ചു വന്നവർ. അക്കൂടെ തന്നെ അവരുടെ ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നവരില്ലേ പേഷ്യൻറ്റിനെ, ഇതിലെല്ലാത്തിലും ബുദ്ധിമുട്ട് വരുന്ന ഒരു സമൂഹമാണ് ഈ പേഷ്യൻസിനെ നോക്കുന്ന ആളുകളുടെ സഫറിങ്സ്. അവർ ഉറക്കമില്ല, ഊണില്ല, അങ്ങനെയൊക്കെ അവർ വീട്ടിലൊക്കെ ചുമതല. അതിനിടയ്ക്ക് ഗസ് കണ്ടമാനും എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് ഗസ് വരും പേഷ്യൻറ്റിനെ കാണാൻ. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കണം, അവരെ നോക്കണം, പേഷ്യൻറ്റിനെ നോക്കണം, സൂപ്പ് വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ട് അവരും കൂടി ഈ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒക്കെയുള്ള പല ഗ്രൂപ്പ്സായിട്ടാണ് ഞങ്ങൾ രോഗികളുമായിട്ട് അസുഖം വന്നായപ്പോൾ എന്തിന് ദൈവം എനിക്കിത് വരുത്തി എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അവിടെ ഈ ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് ഡോക്ടേഴ്സ് ചില പറയുമെന്ന് കാണിക്കല്ലേ വിളിച്ച്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഇവരൊക്കെ മിടുക്കരായിട്ട് അതിന് ശേഷം എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ലോകത്ത് മുഴുവൻ പോകുന്നു, കാർ ഓടിക്കുന്നു, എല്ലാ ജോലിയും ചെയ്യുന്നു, ബിസിനസ് നടത്തുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ പേഷ്യൻറ്റിന് ഭയങ്കര ഒരു ഹോപ്പ് ജീവിതത്തിലോട്ട് തിരിച്ചു വരും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്.
1: പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു രോഗം വരുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ഇമോഷണലി ഡൗൺ ആയി അങ്ങനത്തെ ഒരു
0: കാര്യമാണല്ലോ.
1: അപ്പൊ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന രീതിയിൽ ഇവർക്ക് കൗൺസിലിംഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു
0: അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രോഗികൾ അവരെ വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് കൊടുക്കും. അപ്പം അവരോട് ചോദിക്കുമ്പോൾ ഇപ്പം ഒരു നമ്മുടെ ഒരു മെമ്പറിന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ക്യാൻസർ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് യൂറിനിൽ കൂടെ ആ ബ്ലഡ് പോകണമെന്ന് പെട്ടെന്ന് തോന്നി, കീമോ എടുത്ത് എന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഡോക്ടറെ വിളിക്കാനായിട്ട് മടി പേടി. അപ്പം ആ സമയത്ത് വളരെയധികം പേടിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട് അപ്പം വിളിച്ചു, ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചു ചോദിക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ചോദിച്ചു നോക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചപ്പം പുള്ളി വിളിച്ചു ചോദിച്ചപ്പോൾ ഉടനെ പുള്ളിക്കാരിച്ച് പറഞ്ഞു പേടിക്കണ്ട, ചിലപ്പം ഈ ചില മെഡിസിൻ്റെ കീമോയ്ക്കൊക്കെ തരുന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഇങ്ങനെ ആ കളറിൽ യൂറിൻ പോകുന്നേ ഉള്ളൂ, അത് ബ്ലഡൊന്നും ആവണമെന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം
1: സമാധാനിപ്പിച്ചു.
0: ഒരുപാട് സമാധാനം, രാത്രി അവർക്കൊന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സമാധാനം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ പാവപ്പെട്ട പ്രധാനമായിട്ടും ഭേദിച്ച ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ മുറിയിൽ എഴുതിയിട്ടുണ്ട് ഈ ദൂരെ നിന്ന് വരുന്നവർക്ക് എവിടെ താമസിക്കണം എന്നറിഞ്ഞുകൂടാ. അവർ വലിയ ഹോട്ടലുകളിലൊക്കെ കയറി റെൻ്റ് കൊടുത്ത് താമസിക്കാൻ തുടങ്ങും, ഒന്നുമില്ലാത്തവരാണ്. അപ്പം അവരെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ മെഡിക്കൽ കോളേജിനോട് ചുറ്റും ധാരാളം ഷോർട്ട് സ്റ്റേ ഹോം എല്ലാ സമുദായത്തിലുള്ളവർക്കും ഉണ്ട്. ഭക്ഷണവും ആംബുലൻസും താമസവും എല്ലാം കിട്ടുന്ന സ്ഥലം. അപ്പം അത് നമ്മൾ പറഞ്ഞു കൊടുക്കും, അപ്പം നിങ്ങൾ അവിടെ പോയി നോക്ക് എന്ന് പറയും. അവരവിടെ പോയി അന്വേഷിക്കുമ്പം അവർക്ക് ഫ്രീ ആയിട്ടുള്ള താമസം കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ഒത്തിരി അവിടെ നിന്ന് ഒരു മോറൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ഇതിനകത്തൊക്കെ കൂടുതൽ വേറൊരു കാര്യമാണ് വെച്ചാൽ, പെട്ടെന്നായിരിക്കും ബോഡി ആളുകൾ ഹോസ്പിറ്റലിലോട്ട് എടുത്തുകൊണ്ടുവരിക. 500 രൂപയൊക്കെ എടുത്തായിരിക്കും ആളെ ഇവിടെ കൊണ്ടുവരിക. ആ സമയത്ത് ചിലപ്പോൾ ഏറ്റവും വല്ലാത്ത സ്റ്റേജിലാണ് കൊണ്ടുവരുന്നത്. പേഷ്യൻ്റ് കൊണ്ടുവന്നിച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. പിന്നെ ഒരു കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത് മുമ്പൊക്കെ. ആ സമയത്ത് അവരുടെ ബോഡി വെച്ച് അവിടെ 500 രൂപയുള്ളായിരുന്നു. അപ്പോൾ ഒരു ആംബുലൻസിന് 500 കൊണ്ടുപോകണേ 18,000 രൂപ, 15,000 രൂപ വേണം. എവിടുന്ന് കൊടുക്കും? മൂടാനുള്ള ഒരു വെള്ളത്തുണി അതുപോലും മേടിക്കാൻ അവരുടെ ഈ പൈസ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും. അവരുടെ ആംബുലൻസിന് കൊടുക്കും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ചെക്കപ്പ് വേണം, ഫോളോ അപ്പ് ചെയ്യണം. അപ്പം അതിന് പൈസ ഇല്ലാതെ വരാതിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓട്ടോറിക്ഷ അതിനാന്ന് വെച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് ആംബുലൻസാന്ന് വെച്ചാൽ കിടക്കൊണ്ട് വരാം. അപ്പം അതിൻ്റെ സത്യസ്ഥിതി അറിയുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന പൈസ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പലരുടെ സപ്പോർട്ടിലാണ് ഞങ്ങളിത് കഴിയുന്നത്.
1: ഒരുപാട് കാര്യങ്ങൾ മാഡം പറഞ്ഞു, പല ഗ്രൂപ്പ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പറ്റുന്ന രീതിയിൽ എല്ലാം തലത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് വോളണ്ടിയർ ആയിട്ട് വരാൻ താല്പര്യമുള്ളവരെ എങ്ങനെയാണ് ഇതിൽ അംഗമാവാൻ സാധിക്കുന്നത്?
0: RCC സപ്പോർട്ട് ഒരുപാടുണ്ട്. ഡയറക്ടറുടെയും സ്റ്റാഫിന്റെയും സപ്പോർട്ടോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഹെൽത്തി ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട്, അതായത് ഇത് എനിക്ക് ചെയ്യണം, അവരെ ഒന്ന് സഹായിക്കണം, ഒരു മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര്

0: കൃത്യം ഒരു കാര്യം ഏറ്റാൽ അത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് കൊടുത്താൽ ഞാൻ അന്നത്തെ ദിവസം കമ്മിറ്റ് ചെയ്ത് വരുമോ എന്ന് പറഞ്ഞാൽ ആ ഓരോ സ്ഥലത്തുള്ള ഡ്യൂട്ടി കേൾക്കാൻ വരുമെന്നുള്ളവർ കമ്മിറ്റഡ് ആയിട്ടുള്ളവർ മനസ്സിനും കരുണയും അവരോട് സംസാരിക്കാനുള്ള ഒരിതും ഒക്കെ ഉള്ളവരാണെങ്കിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ ആശയുടെ ഓഫീസ് അവിടെ അസിസ്റ്റന്റിനെ കയറുമ്പോൾ ഇടത് വെച്ച് ഒരു വെയിറ്റിംഗ് ഇതുണ്ട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യണം അവിടെ തന്നെ ഞങ്ങളുടെ ഓഫീസുണ്ട് വന്ന ഞങ്ങളുടെ ഭാരവാഹികളെ കാണുകയാണെങ്കിൽ അവരോട് സംസാരിച്ച് നല്ലപോലെ മനസ്സിലാക്കിയ ശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും ഫില്ലപ്പ് ചെയ്യാം പക്ഷേ പലരും വന്ന ആദ്യത്തെ അരമ്പശൂരത്തം കഴിഞ്ഞാൽ അതിൻ്റെ പാട്ടെ അത് പോവും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ വെള്ളത്തിലാവും സമയത്താളില്ല അപ്പോൾ 10 പേര് 15 പേരൊക്കെ ഉള്ള സ്ഥലത്ത് 4 പേര് വരാൻ പ്രയാസം വരും അങ്ങനെയുള്ളവരെ നോക്കി ഞങ്ങൾക്ക് പറ്റില്ല അതുപോലെ അവർ നല്ലതായിട്ട് വരുന്നവരാണെന്ന് കണ്ടാൽ ഞങ്ങൾക്ക് ഒരു പെർമനൻറ്റ് ബാഡ്ജ് കൊടുക്കും അങ്ങനെ ഞങ്ങളുടെ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം സന്മനസ്സുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യാം
1: ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഓർഗനൈസേഷൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആലോചിക്കുന്നുണ്ടോ
0: നമുക്ക് ചെയ്യാനാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് പിന്നെ ഇതുപോലെ ആളുകൾക്കൊരു സർവൈവർ സപ്പോർട്ട് ഗ്രൂപ്പ് വളരെ നല്ലതായിട്ട് ഇങ്ങനെ കൊടുത്താൽ ആളുകൾ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നവരുണ്ടല്ലോ അവരൊന്ന് അറിയിക്കാൻ പറ്റുക അവര് പേടിയൊക്കെ മാറി മുമ്പോട്ട് വരിക തെറ്റിദ്ധാരണയൊക്കെ മാറി മറ്റുള്ളവരെ കൊണ്ട് മുമ്പോട്ട് വരിക പിന്നെ ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവരും ചെയ്യാനായിട്ട് എവിടെ സാധിക്കുമോ അവിടെയൊക്കെ അവരവരുടെ മനസ്സും ശരീരവും സാമ്പത്തികവും എല്ലാം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ നാട് ഒത്തിരി ഇവിടെ തന്നെ വരണം എന്നില്ല അവർക്ക് അവരുടേതായ ചുറ്റുപാടിൽ ഒരു വയസ്സായി വയ്യാണ്ടിരിക്കുകയാണ് അവരെ ഒന്ന് ഇപ്പം എനിക്ക് കൂടുതലായിട്ട് എൻ്റെ മുമ്പിൽ കാണുന്നത് പ്രായമായ ഇനിപ്പോലെ ഒരുപാട് പേര് ഉണ്ട് മക്കൾ ദൂരെയായിരിക്കും ഒറ്റയ്ക്കിരിക്കുന്ന ധാരാളം പേരുണ്ട് അവരെ ഒന്ന് ആക്റ്റീവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്കൊരു നേരത്തെ ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് ഒരു പേഷ്യൻ്റ് കിടക്കുക ഒന്ന് പോയി തിരക്കി നിന്ന് ഒരു നേരം നമ്മൾ പുളിശ്ശേരിയോ ഒരു മീൻ വെറ്റിച്ചതൊക്കെ വെക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോയി അവർക്കൊരു നേരത്തെ ഒരു പാക്കറ്റ് കൊണ്ട് കൊടുക്കുക അപ്പോൾ അവരോട് ചേർ സ്പെൻഡ് ചെയ്യുക അങ്ങനത്തെയൊക്കെ ചെയ്യാനും നമ്മുടെ ആളുകൾക്ക് കുറച്ച് നേരം മതി തൊട്ട് അയലോക്കത്തൊന്ന് നോക്കിയാൽ മതി നമുക്കിതെല്ലാം അതെ കണ്ണ് തുറന്നു നോക്കിയാൽ ഒരുപാട് കാണാനുണ്ട് കണ്ണടച്ചാൽ ഈ ഒരു ദുഃഖവും കാണില്ല ഒന്നും അറിയില്ല അപ്പം അങ്ങനെ ഒരു നല്ല സമൂഹം കൂടുതൽ കൂടുതൽ പേര് ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടക്കുന്ന സ്ഥലത്ത് 1,65,00,000 രൂപയോളാണ് ഒരു കൊല്ലം ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പം അതുപോലെ നല്ല തുണികൾ ബെഡ്ഷീറ്റുകൾ നല്ല നൈറ്റികൾ അതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ് ആവശ്യാനുസരണം തന്നാൽ നല്ല കണ്ടീഷനുള്ള അതും നമ്മൾ മേടിക്കും പക്ഷേ കുട്ടികളുടെ ചികിത്സയ്ക്കാണേലും അതെ ധാരാളം പൈസയും ഇതും ആവശ്യം വരും ട്രീറ്റ്മെൻറ്റിന് ആദ്യം അപ്പോൾ അതിനും ആരെങ്കിലും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ ഇൻവെസ്റ്റിഗേഷന് ആരും പൈസ തരില്ല ഒരിടത്തൊന്നും കിട്ടില്ല അപ്പം അവിടെയാണ് ആദ്യത്തെ സ്കാനും മറ്റും ബ്ലഡ് ടെസ്റ്റിനും അറിയണമെങ്കിൽ ഒരു പേഷ്യൻറ്റിന് അപ്പം അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ പൈസ അവരുടെ പേരിൽ അടച്ചു കൊടുക്കും അപ്പം അതിനൊക്കെയുള്ള പൈസ ആദ്യമേ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ കുടുംബം സേവ് ചെയ്യാം വിശ്വാസ്യതയാണ് ഏറ്റവും വലുത് ഈ 31 വർഷമായിട്ടും ഞങ്ങളുടെ ഈ ലേഡീസ് അസോസിയേഷന് ഒരു ഇതും ഇല്ലാതെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് തരാൻ ആളുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് കൊടുക്കുന്നുണ്ട്
1: കണ്ണടച്ചിരുന്നാൽ ഒന്നും കാണില്ല എന്ന് മാഡം പറഞ്ഞ പോലെ തന്നെ കണ്ണ് തുറന്ന് മുന്നോട്ട് വന്ന് സഹായിക്കാൻ ഒരുപാട് പേര് എത്തട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ് എല്ലാവരും ഒന്ന് കണ്ണ് തുറന്ന് ചുറ്റുപാടും കണ്ട് സഹായിക്കാൻ മുന്നോട്ട് തന്നെ വരുമെന്ന് കരുതാം താങ്ക് യു സോ മച്ച്
0: താങ്ക് യു വെരി മച്ച്
2: സാമൂഹ്യ പ്രവർത്തകയായ ശാന്ത ജോസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

കൂട്ടുകാരി. ആകാശവാണി തൃശൂർ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഊർജ സംരക്ഷണ പ്രവർത്തകൻ, റേഡിയോ ശേഖരത്തിന്റെ ഉടമ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വേലൂർ സ്വദേശി സി ഡി ഫ്രാൻസിസ് ആണ് ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്.
1: എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നിരിക്കുന്നത് ആകാശവാണി 90 നിറവിൽ ശ്രവ്യോത്സവം എന്ന് പറയുന്ന റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടന്ന ആ പ്രോഗ്രാമിൽ അതിൻ്റെ മുൻവശത്ത് കുറേ പഴയകാല റേഡിയോകൾ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം, എന്നെയും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫ്രാൻസിസ് വേലൂർ. ഞാൻ വൈദ്യുതി ബോർഡിലെ ഓവർസീറായിട്ട് ജോലി ചെയ്യുന്നു. പ്രകൃതി ഊർജ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സൈക്കിളിനെ നന്നായി സ്നേഹിക്കുന്നു, റേഡിയോയെ സ്നേഹിക്കുന്നു, പ്രകൃതി വിഭവങ്ങളെ സ്നേഹിക്കുന്നു, മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്.

എൻ്റെ റേഡിയോ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ വീട്ടിലെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. വൈദ്യുതി ഇല്ലാത്ത വീട്ടിലെ ഇളയപ്പൻ കൊണ്ടുവന്ന ഒരു ചെറിയ റേഡിയോ, ലൈസൻസുള്ള റേഡിയോ. അന്ന് റേഡിയോയുടെ വിക്ഷേപണം നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആൻറ്റിന എന്ന് പറയുന്ന 1.5-2 മീറ്റർ നീളത്തിലുള്ള വല പോലെ കിടക്കുന്ന ഒരു മെഷ് ആൻറ്റിന വീടിൻ്റെ മുകളിൽ കെട്ടി അതിൽ നിന്നൊരു വയറ് കൊണ്ടുവന്ന് റേഡിയോയിൽ വെച്ച് നമ്മൾ ഫ്രീക്വൻസി എടുത്ത് കേൾക്കുന്ന രീതിയാണ്. ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നത്. എല്ലാ ദിവസവും വയലും വീടും പരിപാടി, സംഗീത പരിപാടി, നാടകങ്ങൾ, പ്രഭാഷണങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്ന ഒരു രീതി എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറയുള്ള വീട്ടിലെ വലിയ ഒരു വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഉറക്കെ അവരെ വയ്ക്കുന്ന റേഡിയോ ശബ്ദം നമുക്ക് കേൾക്കാമായിരുന്നു. പിന്നെയുള്ളത് വായനശാലകളിലുള്ള റേഡിയോ കേൾക്കലാണ്. വായനശാലകളിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ റേഡിയോ വയ്ക്കും. അപ്പോൾ നമ്മൾ അത് കേൾക്കാൻ വേണ്ടി ചെന്ന് നിൽക്കും. ഇപ്പോൾ നമ്മൾ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. സിനിമാ ഗാനങ്ങളിൽ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. നമ്മളൊരു സിനിമ കാണുന്നു, ആ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറുന്നു. 1957 ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിലെ 2 വരികൾ ഇങ്ങനെയാണ്: ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം എന്ന് പറയുന്ന ഈരടികൾ, ആ നല്ല സുന്ദരമായ ഒരു കാലഘട്ടത്തിൻ്റെ സ്വപ്നമായ ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

എൻ്റെ കുഞ്ഞുനാളിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം റേഡിയോ കേട്ടിട്ടാണ് ഉറങ്ങാറ്. ഒരു ദിവസം രാത്രിയിൽ നാടകം ഉണ്ടായിരുന്നു. നാടകം കേൾക്കാൻ എല്ലാവരും ഭക്ഷണം കഴിച്ച് പായിട്ട് ചിമ്മിണി കത്തിച്ചിരുന്ന് നാടകം കേൾക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ പതിവാണ്. ആ നാടകത്തിൽ ഒരു ചെറിയൊരു സീനുണ്ടായി. അതായത് ഒരു കുട്ടിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിലും ആ കുട്ടിക്ക് ആ വേദന അനുഭവിച്ചുകൊണ്ട് കരയുന്ന ഒരവസ്ഥയൊക്കെ കടന്നു വന്നപ്പോൾ അതെന്നെ വല്ലാത്ത ഒരു വിഷമത്തിലാഴ്ത്തി. അങ്ങനെ നാടകം കഴിഞ്ഞു, എല്ലാവരും സന്തോഷിച്ച് കിടന്നുറങ്ങി, ഞാൻ വളരെ ദുഃഖിച്ചും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വന്ന് ഈ റേഡിയോയിലുള്ള ആ കുട്ടീനെയും ആ കുട്ടീനെ ഉപദ്രവിച്ച ആ ചേട്ടന്മാരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അടുക്കളയിൽ നിന്ന് ഒരു വാക്കത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് റേഡിയോ വെട്ടിപൊളിച്ചു. ആ റേഡിയോയിൽ എനിക്ക് ആരും കാണാൻ കഴിഞ്ഞില്ല, വളരെ വിഷമായി. അങ്ങനെ ഇരുന്ന ആ സമയത്ത് വൈകുന്നേരം അപ്പാപ്പൻ കൃഷിപ്പണിക്കാരനായിരുന്നു, പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന നേരത്ത് റേഡിയോ പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അപ്പാപ്പൻ ചോദിച്ചു എന്താ റേഡിയോയ്ക്ക് പറ്റി. അപ്പം ഞാൻ പറഞ്ഞു അത് പൂച്ച ചാടിയപ്പോൾ റേഡിയോ താഴെ വീണു, പൊട്ടി. അന്ന് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തല്ലും കിട്ടി. അത് കഴിഞ്ഞ് റേഡിയോൻ്റെ ഉടമസ്ഥനായിരുന്ന ഇളയപ്പൻ വന്നു. ഇളയപ്പനാകെ വിഷമായി. ഇളയപ്പൻ്റെ നിന്ന് കുറേ വഴക്കൊക്കെ കിട്ടിയെങ്കിലും ഇളയപ്പൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മുടെ വീടിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന ആൻറ്റിന വഴിയാണ് നമുക്കിത് ഇതിൻ്റെ ശബ്ദങ്ങൾ നമ്മുടെ റേഡിയോയിലേക്ക് വരുന്നത്, ഇതിലുപയോഗിക്കുന്ന കറണ്ട് ഉണ്ടാവുന്നത് ബാറ്ററി വെച്ചിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ രാമവർമ്മപുരത്തുള്ള റേഡിയോ നിലയത്തിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം തന്നെ റേഡിയോ നിലയം കാണാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. എന്തിനേറെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന ഈ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞുനാളിലുണ്ടായിരുന്ന ആകാശവാണി റേഡിയോ നിലയം കാണാനുള്ള ഒരാഗ്രഹം സഫലീകരിക്കുന്നത് ഈ 52-ാമത്തെ വയസ്സിലാണ് എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. സിന്ദൂര ചെപ്പ് എന്ന് പറയുന്ന സിനിമയിലെ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ എന്ന് പറയുന്ന 1971 എൻ്റെ സുഹൃത്തും ഒരു ഗുരുനാഥനായിരുന്ന യൂസഫലി കേച്ചേരി എഴുതി

കുറച്ച് വർഷം മുമ്പ് ഞാനൊരു ഓൾ ഇന്ത്യ സൈക്കിൾ യാത്ര നടത്തിയ സമയത്ത് ഊർജ്ജ സംരക്ഷണ സന്ദേശ പ്രചരണവുമായിട്ട് കേരളത്തിൽ നിന്ന് കാശ്മീരിലെ ലഡാക്കിലെ എനിക്ക് ഒരു സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. അന്ന് പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് സൈക്കിളിൽ സഞ്ചരിക്കുന്ന കർഷകരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ സൈക്കിളിൻ്റെ മുകളിൽ റേഡിയോ കെട്ടിവെച്ചിട്ട് രാവിലത്തെ പ്രഭാത പ്രോഗ്രാമുകളും പാട്ടുകളും കേട്ട് മുന്നോട്ട് പോകുന്ന കുറേ കർഷകരെ, റേഡിയോ നെഞ്ചോട് ചേർത്ത കുറേ വ്യക്തികളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സൈക്കിൾ യാത്രയിലും റേഡിയോയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഏക ആശ്രയം റേഡിയോ തന്നെയായിരുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും ചെല്ലുമ്പോഴും അവിടുത്തെ ഭാഷകൾ നമുക്ക് റേഡിയോയിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള സന്തോഷം എനിക്ക് റേഡിയോ ചിന്തകളിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഭാഷ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു സന്തോഷം, അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസിലായാലും ഞാൻ റേഡിയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഓൺ ചെയ്യും, പ്രോഗ്രാമുകൾ കേൾക്കും. ഒഴിവ് സമയങ്ങളിൽ മറ്റുള്ള ജീവനക്കാരും വന്നിട്ട് റേഡിയോ ഓൺ ചെയ്ത് കേൾക്കും എന്ന ഒരു അവസ്ഥ എൻ്റെ കേച്ചേരി സെക്ഷൻ ഓഫീസിലും ഉണ്ട്. അതൊക്കെ കാണുമ്പോഴും എനിക്കൊരു സന്തോഷം തന്നെയാണ്. എൻ്റെ വീട്ടിൽ രാവിലെ റേഡിയോ വയ്ക്കുമ്പോൾ മക്കൾ ഉണരാൻ സമയമായി എന്നുള്ള എൻ്റെ ഒരു സൂചന നമുക്ക് റേഡിയോയിലൂടെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ഒരു സഹയാത്രികനായിട്ട് റേഡിയോ എന്നോടൊപ്പം ഉണ്ട്, എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ട്. അതായത് അടുക്കളയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ, അമ്മ ജോലി ചെയ്യുമ്പോഴായാലും ഭാര്യ ജോലി ചെയ്യുമ്പോഴായാലും ഒരു സഹയാത്രികനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് റേഡിയോ ചെയ്യുന്ന ജോലിയിൽ ബോറടിപ്പിക്കാത്ത രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ റേഡിയോയിലൂടെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.

നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. 1979 പുറത്തിറങ്ങിയ പ്രതീക്ഷ എന്ന് പറയുന്ന സിനിമയിലെ രണ്ട് വരികൾ എങ്ങനെയാണ്? ഓർമ്മകളെ ഓർമ്മകളെ കൈവളച്ചാർത്തി വരൂ വിമൂകമീ വേദി. ONV കുറിപ്പാണ് രചന, പാടിയത് KJ യേശുദാസ്. ഈ പ്രതീക്ഷകളിലൂടെ നമുക്ക് ഓരോ ദിവസവും മുന്നേറാം എന്ന് പറയുന്ന ഒരു സന്ദേശത്തിലൂടെ നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഇന്ന് പല വ്യക്തികളും യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് എന്ത് കാര്യം എടുത്താലും ഒന്നുപയോഗിക്കുക, ദൂരെ കളയുക, അല്ലെങ്കിൽ വലിച്ചെറിയുക, അങ്ങനെ പോകുന്ന ഒരു സംസ്കാരത്തിലും അകപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ റേഡിയോ സംസ്കാരം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം ഇന്ന് ഓരോ ആക്രികടകളിൽ ചെന്ന് നോക്കുമ്പോഴും ഒരുപാട് റേഡിയോകൾ വലിച്ചെറിയപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനതെന്ത് ചെയ്യും, അവരെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് റിപ്പയർ ചെയ്ത് ഒന്നുമില്ലെങ്കിൽ എൻ്റെ ശേഖരത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ റേഡിയോ താല്പര്യമുള്ള വ്യക്തികൾക്ക് കൈമാറുകയോ ചെയ്യുന്ന ഒരു ശീലം എന്നിലുണ്ട്. ഞാനതിൽ സന്തോഷം കാണുന്നു.

യുവജനങ്ങൾക്കും മധ്യവയസ്കർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു വൈശാലി എന്ന് പറയുന്നത്. ആ വൈശാലി എന്ന സിനിമയിലെ ദും ദും ദും ദുന്ദുമീനാദം ഒ എൻ വിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബോംബെ രവിചേട്ടനാണ്. ആലാപനം ലതികയും ദിനേഷും ചേർന്നാണ്. ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

ഞാൻ കുറച്ചു കാലത്തിന് മുമ്പ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു, നന്നായി മദ്യപിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മദ്യപാന ശീലം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൈക്കൊണ്ടൊരു കാര്യം, ഈ റേഡിയോയെ നന്നായി ഒന്ന് സ്നേഹിച്ചു, അതിൻ്റെ റിപ്പയറിംഗ് മേഖലയിലേക്ക് കടന്നു വന്നു. ആ മരിച്ചു കിടക്കുന്ന റേഡിയോയെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ശബ്ദ തരംഗങ്ങൾ, അത് എന്നെ വളരെ സന്തോഷത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. കാരണം ഞാൻ മദ്യപിച്ചിരിക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് ഡെഡായി കിടന്നിരുന്ന റേഡിയോ ഒന്ന് ശബ്ദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ പല വീടുകളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നൊക്കെ ആയിട്ട് ഒരു വലിയ റേഡിയോ ശേഖരം ഞാൻ സ്വീകരിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മൾ പിന്നിട്ട ആ ദിവസങ്ങൾ, മണിക്കൂറുകൾ, കൂട്ടുകാരെ എല്ലാം. നമുക്കൊരിക്കലെങ്കിലും നമ്മൾ പിന്നിട്ട ആ സ്കൂളിലേക്ക്, ആ കലാലയത്തിലേക്ക് ഒന്ന് ചെല്ലണമെന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല. അതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു സിനിമയാണ് ചില്ലെ എന്ന് പറയുന്നത്. 1982 ഒ എൻ വി കുറുപ്പ് എഴുതിയ ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം

അന്യം നിന്ന് പോയൊരു സംസ്കാരമാണ് നമ്മുടെ വാൽവ് റേഡിയോ സംസ്കാരം. ഇന്ന് പലരും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അത് ഇന്ന് കിട്ടാനില്ല. എന്നാൽ ഞാനത് കണ്ടെത്തി, അത് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് അതെൻ്റെ റേഡിയോ ശേഖരത്തിൽ സൂക്ഷിക്കുകയും ഇത് കാണാൻ വേണ്ടിയിട്ട് മറ്റ് പല വ്യക്തികളും കുട്ടികളും സ്കൂൾ തലത്തിൽ നിന്നായാലും മറ്റ് വിസിറ്റേഴ്സായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്കത് കാണാനും കേൾക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, സന്തോഷം, അത് ഒന്ന് വേറെ തന്നെയാണ്. വാൽവ് റേഡിയോയുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് കുറേ കാലം മറ്റ് പല ജോലികൾക്കായിട്ട് പോയി ഒരു സൗണ്ട് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ കമ്പനിയിൽ രാത്രി നേരത്ത് അതിൻ്റെ ഓണർ പുറത്തേക്ക് പോയപ്പോൾ, ഉടമസ്ഥ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വാൽവ് റേഡിയോ ഒന്ന് തിരിപ്പിച്ചു, സ്റ്റേഷൻ മാറ്റാൻ ശ്രമിച്ചു. സിലോണും മറ്റുള്ള സ്റ്റേഷനുകളൊക്കെ കേൾക്കാൻ ഇടവന്നു. പക്ഷെ ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ വന്നപ്പോൾ ഞാൻ റേഡിയോയിൽ തിരിച്ചു നിൽക്കുന്നതായിട്ട്, അതായത് അതിന് നോബ് പിടിച്ച് തിരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെ ദേഷ്യപ്പെടുകയും എൻ്റെ കഴുത്തിൽ ഒരു അടി തരികയും ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തൊടാത്ത, ഉടമസ്ഥ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു റേഡിയോ ആയിരുന്നു അത്. ആ റേഡിയോ ഞാൻ നശിപ്പിക്കുകയല്ല ചെയ്തത്, ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനൊന്ന് മാറ്റി ട്യൂണിംഗ് ഒന്ന് ചെയ്തു. അത് ഉടമസ്ഥന് ഇഷ്ടമായില്ല, അദ്ദേഹം ഷൗട്ട് ചെയ്തു. പക്ഷേ എന്നെ അത് വളരെയധികം വിഷമിപ്പിച്ചു. അന്നൊരു തീരുമാനമെടുത്തു, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ വാൽവ് റേഡിയോ സ്വന്തമാക്കുമെന്ന്. ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലെ 30-ൽ കൂടുതൽ വാൽവ് റേഡിയോ ശേഖരം തന്നെയുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നത് തന്നെ. എൻ്റെ അപ്പാപ്പൻ കർഷകനായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പാടത്ത് പണിക്ക് പോവും. ചില സമയങ്ങളിലെ കൊട്ടത്തേക്ക് എന്ന് പറയുന്ന ജലസേചന മാർഗമുണ്ട്, രണ്ട് കാളകളെ വലിപ്പിച്ചുകൊണ്ട് വലിയ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കൃഷി ചെയ്തിരുന്ന ഒരു കാലം. പാടവരമ്പിലൂടെയുള്ള യാത്ര, സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ, വെള്ളത്തിൽ തട്ടിയും കുഞ്ഞെ നീർക്കോലിയെ കണ്ടിട്ടും ഞവിഞ്ഞിയെ കണ്ടിട്ടും അതിനൊന്ന് തൊട്ട് അനുഭവിച്ചിട്ടുമൊക്കെ പോകുന്ന കുഞ്ഞു നാളുകളിലെ നമ്മുടെ കേരളക്കരയെ സന്തോഷത്തിലാക്കുന്ന ഒരു ജലോത്സവം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു 2004. അതിലെ വരികൾ ഇങ്ങനെയാണ്: കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം. ഈ ഗാനം രചിച്ചിരിക്കുന്നത് BR പ്രസാദാണ്. സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരുകാരനായ അൽഫോൺസ് ജോസഫാണ്. പാടിയത് P ജയചന്ദ്രനും. നമുക്ക് ഈ ഗാനം വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ മഴക്കാലത്ത് ഈ ഗാനം അനുഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം.

എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ റേഡിയോ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കുക എന്ന് പറയുന്ന ഒരു കോഴ്സല്ലായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മയും ഞാനും ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയതിൻ്റെ ഓർമ്മയെല്ലാം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വീട്ടിൽ വരുന്ന റേഡിയോ കാണാൻ വരുന്നവർക്ക് റേഡിയോ ഓപ്പൺ ചെയ്ത് കാട്ടി കൊടുക്കാനും അന്നത്തെ ടെക്നോളജി ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് എൻ്റെ വീട്ടിലുള്ള വിൻറ്റേജ് റേഡിയോ ലൈബ്രറി ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. അതിലെ വാൽവ് റേഡിയോ ഉണ്ട്, ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്, ഗ്രാമഫോണുകളുണ്ട്. 1902 കപ്പൽ മാർഗം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരോ ബ്രിട്ടീഷുകാരോ ആരോ അവരാരോ കൊണ്ടുവന്ന ഒരു ഗ്രാമഫോൺ എൻ്റെ കയ്യിലുണ്ട്. അത് കോഴിക്കോട്ടുള്ള ഒരു റാവുത്തർ സ്വന്തമാക്കുകയും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വന്തമാക്കുകയും അദ്ദേഹം കുറേ കാലം ഉപയോഗിച്ചു. അതിനുശേഷം മലപ്പുറത്തുള്ള ഒരു മോഹൻദാസ് ചേട്ടൻ ഈ റാവുത്തർ കയ്യിൽ നിന്ന് മേടിക്കുകയും അതിനൊന്ന് ഓവറോൾ ചെയ്ത് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമഫോണായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് അത് മാറ്റുകയും ചെയ്തു. ഞാൻ ഈ മോഹൻദാസ് ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഗ്രാമഫോൺ വാങ്ങിയത്. അത് പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാത്ത കാലഘട്ടത്തിൽ പൊതുവേദികളിൽ ഗാനങ്ങൾ കേൾക്കാനും മറ്റാശയ വിനിമയങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. അത് നല്ല വലിപ്പമുള്ളതാണ്. അത് നമ്മൾ ആകാശവാണി 90 നിറവിൽ ശ്രവ്യോത്സവത്തിലും നമ്മൾ അത് പ്രദർശന വസ്തുവായിട്ട് വെച്ചിരുന്നു. അവിടെ വരുന്നവരെല്ലാം അത് കേൾക്കാനും അത് കൗതുകത്തോടെ കാണാനും അതിനെപ്പറ്റി അറിയാനും ഒരു കാലഘട്ടത്തിൽ നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവിനെ തൊട്ടറിയാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ശേഖരം തന്നെ എൻ്റെ വീട്ടിൽ വച്ചിരിക്കുന്നു. ഞാനത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല വച്ചിരിക്കുന്നത്, വരും തലമുറയ്ക്ക് വേണ്ടി ഒരു സംസ്കാരത്തെ ഒരു ടെക്നോളജിയെ കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തോടെയാണ്. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ പഠിക്കാനുള്ള സ്വപ്നം, പഠിച്ച് വലുതാകുമ്പോൾ ജോലി കിട്ടാനുള്ള സ്വപ്നം, അത് കഴിഞ്ഞ ഒരു വിവാഹ ജീവിതത്തിലേക്കുള്ള സ്വപ്നം, അത് കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകാനുള്ള സ്വപ്നം, അങ്ങനെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതിയും ചിന്തകളും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരു സ്വപ്നമാണ് നമുക്കൊരു വീടുണ്ടാവുക എന്നുള്ളത്. ആ വീടുണ്ടായ അതിനോടൊപ്പം തന്നെ ഒരു റേഡിയോ കൂടി ഉണ്ടാവുക എന്നുള്ളത് ഒരു സന്തോഷം തരുന്ന ഒന്നാണ്. പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ ഒരു നല്ലൊരു വീട് പണിയുക, കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഊർജ്ജ സംരക്ഷണ

ചിന്തകൾ ഉണർത്തുന്ന രീതിയിൽ നമ്മൾ ഭവനത്തെ നിർമ്മിക്കുക, നല്ല സന്തോഷത്തോടെ ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരും സന്തോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു നാലുകെട്ട് പ്രതീതി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഭവനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് 1993 പാതേയം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ടായി. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ, അതിൻ്റെ രചന കൈതപ്രായിരുന്നു, സംഗീതം നൽകിയത് ബോംബെ രവിയാണ്, പാടിയത് കെ ജെ യേശുദാസും. ആ നല്ലൊരു ഗാനം കേട്ട് നല്ല കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളായിട്ട് നമുക്ക് മാറാമെന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.

റേഡിയോ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളക്കാരേക്കാൾ കൂടുതൽ റേഡിയോ സ്നേഹിക്കുന്നത് മറ്റിതര സംസ്ഥാനങ്ങളിലുള്ളവരാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അവരെ അതിനെ അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ, അത് നമ്മുടെ കയ്യിലെ 10 വിരലുണ്ട്, ആ വിരൽ എന്ന് പറയുന്ന പോലെ തന്നെ അവർ അവരുടെ പോക്കറ്റിലിട്ടിട്ട് കൊണ്ടുപോകുന്ന റേഡിയോകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരത് പാട്ട് കേൾക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ആ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കേരളം

കേരളത്തിലെ നമ്മുടെ വീട്ടമ്മമാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുക്കളയിൽ വെച്ചിരിക്കുന്ന റേഡിയോകൾ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ അനുഭവം അതുതന്നെയാണ്. പല വീടുകളിലും അമ്മമാർ സമയം അറിയാൻ വേണ്ടി കുറച്ച് നേരം പോക്കിന് വേണ്ടിയിട്ട് കുറേ ആശയങ്ങൾ അനുഭവ കുറിപ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് റേഡിയോ ഉപയോഗിക്കുന്നത്. എന്നാൽ അമ്മമാരെ അവർ ഭക്ഷണം പാകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ആസ്വദിച്ച് അവർ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി അണയുന്ന രീതി നമ്മുടെ കേരളക്കരയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ അനുഭവം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ റേഡിയോ ശേഖരത്തിൽ നിന്ന് ഒരു റേഡിയോ എടുത്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ കൊണ്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ എനിക്ക് തന്ന ഒരു റേഡിയോ ഉണ്ടായിരുന്നു, അത് കേടായി, അത് ഉപയോഗിക്കാൻ പറ്റാതായി, പലയിടത്തും നന്നാക്കാൻ കൊടുത്തു, എനിക്കത് പറ്റിയില്ല, എനിക്കിത് വലിയൊരു നിധിയാണ് ഫ്രാൻസിസ് കൊണ്ടു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിച്ച ആ ഒരു ചേച്ചിയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ, അവരുടെ പിന്നിട്ട ആ ജീവിത സമയങ്ങൾ ഒരു സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേക്ക് തോന്നുന്ന അങ്ങാടി എന്ന് പറയുന്ന സിനിമയിലെ ബിജു തിരുമല രചിച്ച് കെ ജെ യേശുദാസ് ജാനകിയും പാടിയ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ എന്ന് പറയുന്ന ആ വലിയ സുന്ദരമായ ഗാനം, ആ റേഡിയോ അവർക്ക് കിട്ടിയപ്പോൾ വയലും വീടും പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗാനമാണ് അവർക്ക് അവിടെ അത് കേൾക്കാൻ ഇടവന്നത്. ഇങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ, കുടുംബ ജീവിതങ്ങൾ ഇന്നും നമ്മൾ കാണുന്നവരാണ്. ആ ഗാനം നമുക്കൊന്ന് സന്തോഷത്തോടെ ഒന്ന് കേട്ടാലോ?

0: എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ നമ്മൾ ജീവിക്കുക, സന്തോഷത്തോടെ നന്മ ചെയ്യുക, കഴിയാവുന്ന നന്മ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സുണ്ടാവുക, ഇതൊക്കെ കടന്നു വരുന്നത് നമുക്ക് ആശയങ്ങളിലൂടെ, ചിന്തകളിലൂടെ, പ്രത്യേകിച്ച് ആകാശവാണിയിലൂടെ കേൾക്കുന്ന ഓരോ ദിവസത്തെ ചിന്തകളും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് നല്ല ചിന്തിക്കുന്ന, നല്ല കരുതലുള്ള ഒരു തലമുറ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള കൂട്ടായ്മകളും ഇന്നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ്. ആകാശവാണിയുടെ നല്ല ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും അയവിറക്കാം, വരും തലമുറയ്ക്ക് വേണ്ടി നമുക്കത് പങ്കുവയ്ക്കാം, നല്ല നല്ല ചിന്തകളിലൂടെ നമുക്ക് മുന്നേറാം. എനിക്ക് നൽകിയ ഈ അവസരത്തിന് ആകാശവാണിയോട്, പ്രിയ ശ്രോതാക്കളോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ഊർജ സംരക്ഷണ പ്രവർത്തകൻ, റേഡിയോ ശേഖരത്തിന്റെ ഉടമ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വേലൂർ സ്വദേശി സി ഡി ഫ്രാൻസിസ് ആണ് ഇന്നത്തെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത്. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806.

0: തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ.

അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ കൈതപ്രത്തിൻ്റെ വരികൾ വിദ്യാസാഗറിൻ്റെ സംഗീതം. സുജാത പാടിയത്.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ഒരു മാസത്തിലേറെ നീണ്ട ഫുട്ബോൾ ലോകകപ്പ് യാത്ര ഇനി ഒരു ദിവസത്തിലേക്ക് മാത്രമായി ചുരുങ്ങാൻ പോകുന്നു. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ

ായ ലയണൽ മെസ്സിയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ഞായറാഴ്ച ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റദർഫോർഡിൽ സ്പെയിനിന്റെ കരുത്തുറ്റ പ്രതിരോധ നിരയെ നേരിടും. മെസ്സി ലമിൻ യമാൽ നേർക്കുനേർ വരുന്ന കലാശപ്പോരിന് ആവേശത്തോടെ കാത്തിരിക്കുന്ന ആരാധകർ സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള മത്സരങ്ങളുടെ കണക്കുകൾ ഇഴകീറി പരിശോധിക്കുകയാണ്. ലോകകപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആകെ ഒറ്റ തവണയാണ് ഏറ്റുമുട്ടിയത്. അന്നത്തെ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനമായി മുഖാമുഖം വന്നപ്പോൾ അർജന്റീനയെ 6-1 തകർത്തുവിട്ടതിന്റെ ചരിത്രമാണ് സ്പെയിൻ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്. അതേസമയം നേർക്കുനേർ പോരാട്ടങ്ങളൊന്നാകെ എടുത്തുള്ള കണക്കുകൾ തുല്യതയുടേതാണ്. 2026 ലോകകപ്പ് ഫൈനലിൽ കിരീടത്തിനായി പോരാടുമ്പോൾ വർഷങ്ങളായി തുടരുന്ന ഈ തുല്യനിലയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ വേദിയായ ഫൈനലിൽ ഒരു തീർപ്പുണ്ടാകും. ലോകകപ്പിന്റെ ഫൈനലിൽ മാത്രമല്ല, ഒരു നോക്കൌട്ട് മത്സരത്തിൽ പോലും ഇവർ തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടിയിട്ടില്ല. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് നിലവിലെ യൂറോപ്യൻ തെക്കേ അമേരിക്കൻ ചാമ്പ്യന്മാർ ഫൈനലിൽ നേർക്കുനേർ വരുന്നത് എന്ന സവിശേഷതയുമുണ്ട്. വിവിധ ടൂർണമെന്റുകളിലും സൌഹൃദ മത്സരങ്ങളിലുമായി ഇരു ടീമുകളും ഇതുവരെ 14 തവണയാണ് നേർക്കുനേർ വന്നത്. ഇതിൽ 6 കളികളിൽ സ്പെയിനും 6 എണ്ണത്തിൽ അർജന്റീനയും വിജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ലോകകപ്പിൽ അർജന്റീനയും സ്പെയിനും അവസാനമായി കണ്ടുമുട്ടിയിട്ട് വളരെ കാലമായി. അന്ന് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ നിലവിലെ 2 ടീമുകളിലെയും ഒരു കളിക്കാരനും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. 1966 നടന്ന ആ മത്സരത്തിൽ അർജന്റീന 2-1 സ്പെയിനിനെ പരാജയപ്പെടുത്തി. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ ടീമുകളായതിനാൽ ഇരുവർക്കും പരസ്പരം കളിക്കാൻ കുറഞ്ഞ അവസരങ്ങളെ ലഭിക്കാറുള്ളൂ. അവ മിക്കതും സൗഹൃദ മത്സരങ്ങളുമായിരുന്നു. 2018 ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിലാണ് അവസാനമായി ഏറ്റുമുട്ടിയത്. അന്നാണ് സ്പെയിൻ അർജന്റീനയെ 6-1 തകർത്തത്. ഇരു ടീമുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വ്യത്യാസമാണിത്. 2010 അതിനു മുമ്പ് ഏറ്റുമുട്ടിയത്. ലോകകപ്പ് കിരീടം നേടിയ ഉടനെ സ്പെയിൻ ബ്യൂണസ് എയറീസിൽ കളിക്കാനെത്തിയപ്പോൾ അർജന്റീന അവരെ 4-1 പരാജയപ്പെടുത്തിയിരുന്നു. ഇനി കണക്കിലെ കളികൾക്ക് പ്രസക്തിയില്ല. ഞായറാഴ്ച മത്സരം കഴിയുമ്പോൾ 2-1 ജേതാവാകും. അതോടെ പോരാട്ടത്തിലെ തുല്യതയിലും ഇളക്കം സംഭവിക്കും. ഫൈനൽ പോരാട്ടത്തിന് ന്യൂജേഴ്സിയിൽ അരങ്ങൊരുങ്ങുമ്പോൾ കളിക്കളത്തിന് പുറത്ത് രാഷ്ട്രീയ കായിക ലോകത്ത് രസകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കലാശ പോരാട്ടത്തിൽ വിജയികൾക്ക് ട്രോഫി സമ്മാനിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തും. എന്നാൽ സ്വന്തം രാജ്യം കിരീട പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഗാലറിയിൽ ട്രംപിനൊപ്പമിരുന്ന് കളി കാണാൻ അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ ഉണ്ടാകില്ല. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് മിലൈ US യാത്ര ഒഴിവാക്കിയത്. US, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പിൽ ട്രംപ് പങ്കെടുക്കുന്ന ആദ്യ മത്സരമായിരിക്കും ഇത്. ഫൈനലിൽ ട്രംപ് പങ്കെടുക്കുമെന്ന കാര്യം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് സ്ഥിരീകരിച്ചു. ട്രംപിന്റെ സാന്നിധ്യം US ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിതവും വിജയകരവുമായ ലോകകപ്പിന് തിളക്കമേറിയ സമാപനമായിരിക്കുമെന്ന് ലെവിറ്റ് പറഞ്ഞു. ഫൈനലിൽ ട്രംപ് ആരെ പിന്തുണയ്ക്കുമെന്നത് വ്യക്തമല്ല. നാറ്റോ ഉച്ചകോടിക്കിടെ ഇറാൻ വിഷയത്തിൽ സഹായിച്ചില്ലെന്ന് പറഞ്ഞ് സ്പെയിനിനെ ട്രംപ് വിമർശിച്ചിരുന്നു. ടൂർണമെന്റിൽ US താരം ഫോളാറിൻ ബലോഗിന്റെ ചുവപ്പ് കാർഡ് പിൻവലിക്കാൻ ട്രംപ് ഫിഫയിൽ ഇടപെട്ടതും വിവാദമായിരുന്നു. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഞായറാഴ്ച നടക്കുന്ന അർജന്റീനയ്ക്കെതിരായ ലോകകപ്പ് ഫൈനലിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിൽ സാഞ്ചസും ട്രംപും പലതവണ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ ട്രംപും ഫിഫ പ്രസിഡന്റും ക്ഷണിച്ചിട്ടും ന്യൂജേഴ്സിയിലേക്ക് ഇല്ലെന്ന് അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലൈ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അർജന്റീനയിൽ കബാല എന്ന് വിളിക്കുന്ന ആചാരപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ടൂർണമെന്റിൽ അർജന്റീന കളിച്ച കഴിഞ്ഞ 7 മത്സരങ്ങളും മിലൈ ഒലിവോസിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നാണ് കണ്ടത്. ആ 7 മത്സരങ്ങളിലും അർജന്റീന വിജയിക്കുകയും ചെയ്തു. ഈ ഭാഗ്യം തുടരാനാണ് അദ്ദേഹം നേരിട്ട് കളി കാണാൻ പോകാത്തത്. അർജന്റീനയിൽ ഫുട്ബോൾ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 1990 അന്നത്തെ പ്രസിഡന്റ് കാർലോസ് മെനം ടീമിനെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ കാമറൂണിനോട് അർജന്റീന തോറ്റ ചരിത്രവുമുണ്ട്. അന്നു മുതൽ പ്രസിഡന്റുമാർ കളി കാണാൻ വരുന്നത് ടീമിന് നിർഭാഗ്യം കൊണ്ടുവരുമെന്ന ഭയം അർജന്റീനയിലുണ്ട്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയേ ദെഷാം ദേശീയ ടീമിനോട് വിട പറയുകയാണ്. സെമി ഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെ ലൂസേഴ്സ് ഫൈനൽ കൂടി മാത്രമാണ് ഫ്രാൻസിന്റെ പരിശീലകൻ എന്ന നിലയിൽ ദെഷാമിന് ബാക്കിയുള്ളത്. 1998 ക്യാപ്റ്റൻ എന്ന നിലയിലും 2018 പരിശീലകൻ
എന്ന

0: ലെയിലും ഫ്രാൻസിന് ലോകകപ്പ് നേടിക്കൊടുത്തെന്ന ഖ്യാതിയുമായാണ് പടിയിറക്കം. 2022 ലോകകപ്പിന്റെ ഫൈനലിലും ഇത്തവണ സെമിയിലും ദശാം ടീമിനെ എത്തിച്ചു. 2021 യുവേഫ നേഷൻസ് ലീഗ് കിരീടം നേടിയിരുന്നു. 2016 യൂറോകപ്പിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാനും സാധിച്ചു. 2012 ദശാം ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. ലോകകപ്പിന് ശേഷം പരിശീലക ചുമതല ഒഴിയുമെന്ന് നേരത്തെ തന്നെ ദശാം പ്രഖ്യാപിച്ചിരുന്നു. 1998 ലോകകപ്പ് നേടിയ ടീമിൽ ദശാമിന്റെ സഹതാരമായിരുന്ന സിനദിൻ സിദാൻ പകരം വരുമെന്നാണ് സൂചന. സിദാനും ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ വാക്കാൽ ധാരണയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി തുടർച്ചയായി 3 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മികവുമായാണ് സിദാൻ വരുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഉടൻ വിരമിക്കില്ലെന്നും അടുത്ത ലോകകപ്പിലും താൻ മത്സരിക്കാനുണ്ടാകുമെന്നും സൂചിപ്പിച്ച് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ. ഇത് തന്റെ അവസാനത്തെ ലോകകപ്പാണോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഓരോ വർഷവും തരുന്നത് സ്വീകരിക്കുക എന്നതാണ് നിലപാട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. രാജ്യത്തിനുവേണ്ടി മത്സരിക്കുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അടുത്ത ലോകകപ്പിന് 4 കൂടിയുണ്ട്. എനിക്ക് ഉടൻ 33 വയസ്സ് തികയും. ലയണൽ മെസ്സി ഇപ്പോഴും ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം കരിയറിന്റെ കാര്യത്തിൽ അതിരുകൾ നിർമ്മിക്കാൻ തയ്യാറല്ലെന്നും കെയ്ൻ വ്യക്തമാക്കി. ലോകകപ്പ് ഫൈനലിന്റെ ടിക്കറ്റുകൾ വിറ്റഴിയുന്നത് റെക്കോർഡ് വിലയ്ക്കാണ്. 7 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് വില ആരംഭിക്കുന്നത്. മുൻനിരയിലെ സീറ്റുകൾക്ക് 60 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. ചെറിയ നിരക്കായ 7 ലക്ഷത്തിന്റെ ടിക്കറ്റ് ഏറ്റവും മുകളിലെ സ്റ്റാൻഡാണ്. നടുവിലെ സ്റ്റാൻഡിൽ ഇരിക്കണമെങ്കിൽ 30 ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. 80,663 പേർക്കാണ് സ്റ്റേഡിയത്തിൽ ഇരിക്കാനാവുക. ലോകകപ്പ് ഫുട്ബോളിലെ 3-നെ മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. കിരീട സാധ്യതയിൽ മുൻപിലുണ്ടായിരുന്ന 2 3-ം സ്ഥാനം സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്രകാരങ്ങൾ. ആദ്യം കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം MJ ചന്ദ്രൻ.

0: ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവ.
1: മഹേഷിന്റെ പ്രതികാരം. ഈ ചിത്രത്തിൽ വിജയേശുദാസ്, അപർണ ബാലമുരളി എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

ചെറു സൂര്യൻ പോലെ മിനും. ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടിയിൽ ഡോക്ടർ വി ജെ ശ്രീകുമാർ നടത്തുന്ന പ്രഭാഷണം.
1: ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സമ്പ്രതി സംസ്കൃത പരിപാട്യം രാമായണം നാരീശക്തേഹേ നീതി കാവ്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ശ്രീ വി ജെ ശ്രീകുമാർ.

രാമായണം നാരീശക്തേഹേ നീതികാവ്യം വേദകാലാദാരഭ്യ സംസ്കൃതസാഹിത്യേ നാരീണാം മഹത്വപൂർണം സ്ഥാനം വിദ്യതേ തഥാ ഉപനിഷത്സു ഇതിഹാസയോഃ പുരാണേഷു കാവ്യേഷു നാടകേഷു ച നാരീശക്തേഹേ പ്രഭാവഃ ദരീദൃശ്യതേ. അത്ര രാമായണം നാരീശക്തേഹേ നീതികാവ്യം ഇതി വിഷയേ ചിന്ത്യതേ. രാമായണേ വിദ്യമാനാഃ അധികാംശാഃ നാര്യഃ ധൈര്യസ്യ ശൗര്യസ്യ ജ്ഞാനസ്യ ശീലസ്യ ത്യാഗസ്യ ശക്തേഃ നീതിബോധസ്യ രാഷ്ട്രതന്ത്രസ്യ ച പര്യായ ശബ്ദാഃ ഭവന്തി. നാരീശക്തേഃ വിവിധ ഭാവൈഃ വിഭൂഷിതാഃ സീത താര മണ്ഡോദരി കൈകേയി സുമിത്ര ഊർമിള മന്ധര സരമ ശൂർപ്പണക ശബരി ഇത്യാദയഃ രാമായണം. എതാസു നാരീഷു സത്യനിഷ്ഠ വിപത്തി.

0: ഭാവൈഹി വിഭൂഷിതാഹ സീത താരാമണ്ഡോദരി കൈകേയി സുമിത്ര ഊർമിള മന്ധര സരമ ശൂഭണക ശബരി ഇത്യാദയഃ രാമന്തി
1: ഏതാസു നാരീഷു സത്യനിഷ്ഠ വിപത്തിഷു ധൈര്യം രാജനൈതികകാര്യേഷു സഹയോഗ നീതിബോധ സമാജ മാർഗദർശനം ആധ്യാത്മികത ത്യാഗസന്നദ്ധത യുദ്ധേഷു ഭാഗഭാഗിത്വം ക്ഷമാശീലത ഇത്യാദയാഹ നാരീശക്തേ ഉത്തമ ഗുണാൻ വയം ദ്രഷ്ടും ശക്നുമഹ. സീത ധൈര്യസ്യ പാതിവൃത്യസ്യ ച ആദർശരൂപിണി അസ്തി സീത. രാമായണേ ജനകാത്മജ സീത സാ പതിവ്രത ധർമ്മപരായണ സൗമ്യ ച ആസീത്. കേവലമേതാവതന സധീര വിപരീത പരിസ്ഥിതൗ അപി സ്ഥാതും ശക്ത ച ആസീത്. പിതുരാജ്ഞയാ യഥാ രാമഃ വനം ഗന്തും സന്നദ്ധ അഭവത് തസ്മിന്നേവ ക്ഷണേ സർവമപി രാജകീയ സുഖ സൗഭാഗ്യം തെത്വ തമനുഗന്തും സീതാപി സന്നദ്ധാ ഭവതി. വനഗമനേന ഭവിഷ്യമാണാനി ദുരന്താനി കാനി ഇതി രാമഃ സ്പഷ്ടതയാ സീതാം വദതി. സീതേ വനവാസേന ഭവത്യാഹ കായക്ലേശാഹ ഭവിഷ്യന്തി. ഘോരാരണ്യവാസം കരോതി ചേത് ഭയഹ ഭവിഷ്യതി വനവാസേന ദുഃഖമേവ ഭവിഷ്യതി ഇതി സീതാം വനഗമനാത് നിവാരയിതും രാമഃ ബഹുധാ പ്രയത്നം കരോതി. കായക്ലേശാശ്ച ബഹവോ ഭയാനി വിവിധാനി ച അരണ്യവാസേ വസതോ ദുഃഖമേവ സദാ വനം ഇതി രാമഃ വദതി. കിന്തു സീതാം പ്രതിനിവർത്തയിതും രാമഃ അസമർത്ഥോ ഭവതി. വനവാസം അതികഠിനം ഇതി ജ്ഞാത്വാപി കിമപി വാ ഭവതു തത് കർത്തും മമ ശക്തിഹി അസ്തി ഇതി ആത്മവിശ്വാസേന ഏവ സീത വനം ഗന്തും സന്നദ്ധ അഭവത്. തദാ സീത രാമം ഏവം വദതി യേ ത്വയാ കീർത്തിതാ ദോഷാഃ വനേ വസ്തവ്യതാം പ്രതി ഗുണാനിത്യേവ താൻ വിദ്ധി തവ സ്നേഹ പുരസ്കൃതാഃ ഇതി. ശ്രീരാമചന്ദ്ര ഭവതാ വനവാസേന യേ ദോഷാഃ ഭവിഷ്യന്തി ഇതി യുക്തം ഖലു തേ ദോഷാഃ ഗുണാഃ ഇത്യേവ അഹം ചിന്തയാമി യതഃ ഭവതഃ സ്നേഹസ്യ ഛായായാം അഹം താൻ ദോഷാൻ ഗുണാൻ ഇത്യേവ ചിന്തയാമി ഇതി. അനന്തരം രാമം ഏവം വദതി അഹം പ്രേമഭാവേന ദുഃഖം വിനാ ഭവന്തം അനുഗന്തുമിച്ഛാമി യതഃ ഭവാൻ മമ ഭർത്താ അസ്തി ഭർത്താഏവ അസ്മിൻ ജന്മനി മമ ഈശ്വരഃ ഇതി. ഭർത്തൃശുശ്രൂഷയാ നാരീ ലഭതേ സ്വർഗമുത്തമം ഇതി തസ്യാഹ വിശ്വാസഃ ആസീത്. ഭർത്തൃശുശ്രൂഷാ വിഷയേ പാതിവൃത്യേ കേവലം ന രാജ്യതന്ത്രേഷു ധാർമ്മികകാര്യേഷു ലോകവ്യവഹാരേഷു ച സീത സമർത്ഥ ആസീത്. രാമേണ സഹവാസം കുർവതി ബഹുഷു സന്ദർഭേഷു ശ്രീരാമം സാ ഉപദിശതി സ്മ തസ്യാഹ ധാർമ്മികം ജ്ഞാനം പ്രത്യഭിജ്ഞായ ധർമ്മജ്ഞേ ജനകാത്മജേ ഇതി സീതാം ആഹ്വയതി ശ്രീരാമഃ. ത്രയാണാം വ്യസനാനാം വിഷയേ രാഘവം ഏവം വദതി സീത. പരദാരാഗമനം വിനാ വൈരം ച രൗദ്രത മിഥ്യാവാക്യം ന തേ ഭൂതം ന ഭവിഷ്യതി രാഘവ ഇതി. പരദാരാഗമനം വിനാ വൈരം രൗദ്രത മിഥ്യാവാക്യം ഏതേ മഹാദോഷായ കൽപ്പത്തെ രാമ അഹം ജാനാമി ഭവതി ഏതേ ദോഷാഃ ന സ്യുഹു ഇതി. അധർമ്മം തു സുസൂക്ഷ്മേണ വിധിനാ പ്രാപ്യത്തെ മഹാൻ ഇതി കഥ്യത്തെ ഖലു സീതാ ധർമ്മശാസ്ത്രം സമ്യക് ജാനാതി ഇതി ഏതൈഹി സ്പഷ്ടം ഭവതി. സാക്ഷാത് രാവണഃ അപി സീതാം സ്ത്രീരത്നമിതി സംബോധനം കരോതി. സ്ത്രീരത്നമസിമൈവം ഭൂ കുരുഗാത്രേഷു ഭൂഷണം ഇതി. ലങ്കായാം രാമഃ രാവണവധാനന്തരം പ്രഥമദർശനേ കടുവചനാനി രാമമുഖാത് ശ്രോതവ്യം ഭവേതിതി സ്വപ്നേപി സീതാന ചിന്തിതവതി ആസീത്. കിന്തു താദൃശേ സന്ദർഭേ അപി മനസ്ഥൈര്യേണ സീത അതീവ ശക്താനി വചനാനി പ്രത്യുത്തരരൂപേണ വദതി. സീത കദാപി കസ്യാപി പാദം ഗ്രഹീതും വാ രോദനം കർത്തും വാ ന ഗതവതി. കഠിന പരിസ്ഥിതൗ അപി നാരീശക്തേഹ പ്രതീകരൂപേണ സ്ഥിതവതി ഏവ ആസീത്. അനസൂയ സ്നേഹസ്യ തപോനിഷ്ഠായാശ്ച പ്രതീകഃ ഭവതി രാമായണേ അനസൂയ. രാമായണേ വിദ്യമാനാസു സ്ത്രീഷു അത്രിമഹർഷേഹെ പത്ന്യാഹ അനസൂയായാഹ മഹത്വപൂർണാം സ്ഥാനം വിദ്യതേ.

0: സ്നേഹസ്യ സഭ്യതായാഹ കാരുണ്യസ്യ ധൈര്യസ്യ ധർമ്മസ്യ ച മൂർത്തിരൂപിണി ആസി.
1: സുമിത്ര ത്യാഗസ്യ കാരുണ്യസ്യ ച വിഗ്രഹ. സുമിത്ര ദശരഥസ്യ തൃതീയാ പത്നി ലക്ഷ്മണ ശത്രുഘ്നയോ മാതാ ച ഭവതി. ശാന്തസ്വഭാവിനി ധർമ്മപരായണ ത്യാഗിനി കാരുണ്യവതീ ച ഭവതി സുമിത്ര. തസ്യാഹ ജീവനം ദൃഷ്ട്വാ ആദർശ സ്ത്രീത്വസ്യ മാതൃകാജീവനസ്യ ച പാഠാൻ പഠിതും വയം ശക്നുമഃ. രാമായണേ വിദ്യമാനേഷു പ്രധാനഭൂതഃ ശ്ലോകഃ സുമിത്രായാഹ മുഖോദ്ഭവഃ ഏവ ഭവതി. രാമഃ യദാ വനവാസായ ഗച്ഛതി തദാ ലക്ഷ്മണഃ അപി രാമേണ സഹ ഗന്തും ഇച്ഛൻ സുമിത്രായാഹ അനുമതിം പൃച്ഛതി തദാ സുമിത്ര ഏവം വദതി. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാതയഥാ സുഖം ഇതി. തദാ വ്യസനീ വാ സമൃദ്ധോ വാ യദി ഏഷ തവാനഗ ഏഷ ലോക സതാം ധർമ്മോ യജ്ജേഷ്ഠ വശഗോ ഭവേത് ഇതി. സുഖേ വാ ദുഃഖേ വാ ഭവതു ഏഷ ഏവ തവ ഗതിഃ സജ്ജനാനാം ധർമ്മഃ ഏഷ യത് കനിഷ്ഠഃ ജ്യേഷ്ഠസ്യ ആജ്ഞാം പാലയേത്. ആധുനിക സമാജസ്യ ഭ്രാതൃസ്നേഹം പഠിതും ആധുനിക സമാജായ ഭ്രാതൃസ്നേഹം പാഠയിതും സുമിത്ര വചനാനി ഉപകാരാണി ഭവേയുഹു. അന്തേ തവ ഭാഗ്യോദയ പുത്ര യദ് രാമം അനുഗച്ഛസി ഇതി സുമിത്ര വദതി. ഹേ പുത്ര, രാമേണ സഹ ഗമനം തവ സൗഭാഗ്യം ഇതി വദതി. തസ്യാഹ മനസി രാമേണ സഹ ലക്ഷ്മണ യദി ഗച്ഛേത് തർഹി കിമപി അസാധ്യം നാസ്തി ഇതി മഹാൻ ആത്മവിശ്വാസ ആസീത്. സുമിത്രായാഹ മാനസിക ശക്തേഹെ ധൈര്യസ്യ ച ഉദാഹരണം.
2: രാമായണേ ഇതോപി സന്തി നാരീശക്തേഹെ നിദർശന രൂപിണ്യഹ സ്ത്രീ കഥാപാത്രാണി താസു കൈകേയി സരമ താര ഇത്യാദയാഹ പ്രസിദ്ധാഹ ഭവന്തി. വാൽമീകി രാമായണേ സ്ത്രിയഹ ഗൃഹകാര്യമഗ്നാഹ കേവലം നാസൻ പുരുഷാഹ ഇവ സമാജജീവനസ്യ സർവേഷു ക്ഷേത്രേഷു താസാം സാന്നിധ്യം പ്രാഗൽഭ്യം ച ദൃഷ്ടും ശക്യതേ. രാജ്യപരിപാലനേ യുദ്ധേ ഹിതചിന്തനേ മാർഗദർശനേ അനീതേഹേ പ്രതിരോധനേ ധാർമ്മികോപദേശനേ ധാർമ്മിക ശിക്ഷണേ നീതേഹേ പരിപാലനേ ച താസാം സംഭാവനാഹ മഹത്വപൂർണാഹ ആസൻ താഹ സ്വജീവനേന പ്രദർശയന്തി യത് യഥാർത്ഥം സ്ത്രീശക്തീകരണം കേവലം അധികാരപ്രാപ്തി നാസ്തി ഇതി. ആധുനിക സമാജസ്യ സുസ്ഥിത്യാഹ കൃതേ താസാം രാമായണീയ സ്ത്രീകഥാപാത്രാണാം ജീവന പാഠാഹ അവശ്യം പഠനീയാഹ പാഠനീയാശ്ച ഇത്യത്ര നാസ്തി സംശയലേശഹ. വിരമാമി. ധന്യവാദാഹ്. ജയതു സംസ്കൃതം. ജയതു ഭാരതം.
3: സംസ്കൃത പരിപാട്യാം ഏതാവതഹ ശ്രുതഹ രാമായണം നാരീശക്തേഹേ നീതികാവ്യം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ശ്രീ വി ജെ ശ്രീകുമാർ. സംസ്കൃതകാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
4: ആകാശവാണി തൃശൂർ. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജോൺസൺ.

0: രാമായണ പാരായണം രണ്ടാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: മഹേശ്വരൻ ശ്രീരാമകഥ പറയുന്നു. ദശരഥന്റെ പുത്രലാഭാലോചന, അശ്വമേധവും പുത്രകാമേശ്രിയും, ശ്രീരാമാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.

0: രാമായണ പാരായണം രണ്ടാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം, അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാരും സംഘവും പാടിയത്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിൽ ഷഹബാസമൻ, സുജാത എന്നിവർ പാടിയത്.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സെറാങ് തസ്തികയിലേക്കുള്ള 6 ഒഴിവുകളിലേക്കും എഞ്ചിൻ ഡ്രൈവർ തസ്തികയിലേക്കുള്ള 2 ഒഴിവുകളിലേക്കും താൽക്കാലിക നിയമനം നടത്തുന്നു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം കൊച്ചിൻ ഷിപ്പ്യാർഡ് .in. ഓൺലൈൻ അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 22 മാസം. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലടി, ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ, പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിൽ സ്വീപ്പർ തസ്തികയിലേക്കുമാണ് ഒഴിവുള്ളത്. 27 മാസം അപേക്ഷ ലഭിക്കണം. വിശദാംശങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ, അയ്യന്തോൾ, തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04872364849. നമ്പർ ആവർത്തിക്കാം: 04872364849.

0: 2 3 6 0 8 4 9. പാറളം ഗ്രാമപഞ്ചായത്തിലെ 4-16 വാർഡുകളിലേക്ക് ആശാപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നു. വിവാഹിതരും 25-45 ഇടയിൽ പ്രായമുള്ളവരും മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പാറളം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരുമായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ, ID കാർഡ്, റേഷൻ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എന്നിവയുടെ ഒറിജിനൽ സഹിതം ഈ മാസം 21 രാവിലെ 11 മണിക്ക് പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിനായി എത്തിച്ചേരണം. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് Grade 2 തസ്തികയിൽ PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 22 രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-87-23-34-3-1-3. നമ്പർ ഒരിക്കൽ കൂടി 04-87-23-34-3-1-3. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: ശനി രാവിലെ 11:50.
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോവിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സുകന്യ സമൃദ്ധി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, ജൈവകൃഷിയുടെ അവിഭാജ്യ ഘടകം, മണ്ണിര കമ്പോസ്റ്റ്, ഡോക്ടർ മീര എവിയുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 1-ാം ഭാഗം. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ്കുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി ശ്രേഷ്ഠ പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, ദിയോബ്രാത് മിശ്രയുടെ ഗിറ്റാർ വാദനം. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 അധ്യാത്മരാമായണ പാരായണം. ബാലകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം പാരായണം ചെയ്യുന്നത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് എസ് സൗമ്യ പാടിയ ശ്രീരാമകീർത്തനം. 6:30 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കൾ അക്ഷരകേരളം. ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 വർഷങ്ങൾ. ആകാശവാണി റിട്ടയർഡ് അസിസ്റ്റന്റ്

ഡയറക്ടർ ശ്രീ എസ് നാരായണൻ നമ്പൂതിരി നടത്തുന്ന പ്രഭാഷണം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ഉച്ചതിരിഞ്ഞ് 3:30 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 ബാലലോകം, ജ്ഞാനോദയം യു പി സ്കൂൾ ചിറ്റണ്ടയിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ. സുധിൻരാജിന്റെ ലളിതഗാനം, സൻഹയുടെ മലയാളം ആംഗ്യപ്പാട്ട്, ശ്ലോക ജയപ്രകാശിന്റെ ഇംഗ്ലീഷ് കവിത, ദക്ഷയുടെ മലയാളം കഥ, ധുനിയുടെ മലയാളം കവിത, അവന്തിക കെയുടെ ഡയറിക്കുറിപ്പ്, ഫാത്തിമ ഹിദ എം കെയുടെ മാപ്പിളപ്പാട്ട്. ഒറ്റപ്പാലം LSNG ഹയർ സെക്കൻഡറി സ്കൂളിലെ നിഹാര DJ അവതരിപ്പിക്കുന്ന കവിത എന്നിവ കേൾക്കാം. 10:00 ലളിത സംഗീത പാഠം. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനോർമ്മകൾ പങ്കുവെക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് യശോദ മുരളി അവണൂർ. 10:45 പദ്ധതികൾ ജനക്ഷേമത്തിനായി, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി നശാമുക്ത് ഭാരത് അഭിയാൻ. 11:00 നവഗീതികൾ. 12:00 ഹിന്ദിയിലും 12:50 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൃഷ്ണനാട്ടം പദങ്ങൾ, കലാനിലയം TP നാരായണ പിഷാരടിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര. 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്തത് കുഞ്ഞിപ്പ പന്താവൂർ, പദം വിളക്ക്. 2:15 നാടകഗാനങ്ങൾ, 2:30 കഥകളി പദങ്ങൾ. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 4:30 ലളിതഗാനങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 അധ്യാത്മ രാമായണ പാരായണം മൂന്നാം ദിവസം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. 8:40 സേവന വാർത്തകൾ. 9:15 പണ്ട്. 9:30 ഇഷ്യൂസ് ബിഫോർ പാർലമെന്റ്. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2%. പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപം

ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യാ സമൃദ്ധി അക്കൗണ്ടിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക്

0: നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിൻ്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിന് ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാസമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
4: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. The 72nd National Film Awards were announced today. The Best Film Critic Award will be given to Sanjeev Srivastav. The award for Best Writing on Cinema will be given to K. Pradeep Kumar Shetty for his Kannada book. In the non-feature film category, Shivpal Singh Kang will get the Best Music Direction Award for Bharat Iktale's Degree Chaya Magawar. Best Direction Award will be given to Anand L. Rai for Statue of Unity, Ekta Ka Prateek. Best Short Film is Hamsafar in Marathi. The Best Non-Feature Film is Bhangar, directed by Sumira Roy. India's first privately developed orbital rocket Vikram 1 under Mission Agman has successfully reached orbit after completing its final burn and injecting payloads into a 450-kilometer orbit. The liftoff took place at 12.05 p.m. from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. Our correspondent reports that the milestone makes India the third country in the world to achieve private orbital launch capability. Developed under Mission Agman, the rocket is intended to provide cost-effective and flexible launch services for small satellites. Prime Minister Narendra Modi congratulated the Skyroot Aerospace team over a telephone call. Mr. Modi said the successful launch of Vikram 1 under Mission Agman is a major milestone in India's journey towards self-reliance in the space sector.
5: Aman, Bharat aur puri team, bahut bahut badhai. Do kaam kiye. Ek to aasman mein manaye paudhe gaad diye hain aur dusra जमीन में भी उस रूप

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
1: ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യകർഷക ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മേയർ എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആദ്യമായി പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശാസ്ത്രജ്ഞർ വിജയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ജൂലൈ 10 ദേശീയ മത്സ്യകർഷക ദിനമായി ആഘോഷിക്കുന്നത്. കൂട് മത്സ്യകൃഷി, അലങ്കാര മത്സ്യകൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മത്സ്യകർഷകരെ ആദരിച്ചു. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 കുറിച്ച് പൊതുജനാവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലീൻ കിക്ക് ഗോൾഡ് ചലഞ്ച് സംഘടിപ്പിച്ചു. ഫാത്തിമ മാത നാഷണൽ കോളേജിലാണ് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഫുട്ബോൾ ആവേശത്തെ മാലിന്യ സംസ്കരണ സന്ദേശവുമായി സംയോജിപ്പിച്ച് അവതരിപ്പിച്ച പരിപാടിയിലൂടെ ഖരമാലിന്യ പരിപാലന ചട്ടത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കായി ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു. ജലാശയ അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനം, പ്രഥമ ശുശ്രൂഷ, CPR, ബ്ലീഡിംഗ് കൺട്രോൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിവിധ ദുരന്തങ്ങൾ നേരിടേണ്ട രീതികൾ, മുന്നറിയിപ്പുകൾ ലഭിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവ പരിചയപ്പെടുത്തി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ്, NDRF എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. എബോള രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിലും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുമാണ് മോക് ഡ്രിൽ നടത്തിയത്. എബോള വൈറസ് ബാധ സംശയിക്കപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകർ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ വിലയിരുത്തി. സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ജില്ലയിൽ പകുതിയോളം പൂർത്തിയായി. വിവരശേഖരണം 25% താഴെയുള്ള വില്ലേജുകളിൽ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പ്രിൻസിപ്പൽ

0: മുനിസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ കളക്ടർ ചാർജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. KSRTC യുടെ പ്രിയദർശിനി പദ്ധതിയിൽ ജില്ലയിൽ ഒരു മാസം 62,11,782 സൗജന്യ യാത്രകൾ നടന്നു. ഇതിലൂടെ വനിതകൾക്ക് 11.5 കോടിയോളം രൂപ ലാഭിക്കാനായി. കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ യാത്ര നടന്നത്. കൊല്ലം കോർപ്പറേഷനിലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന മുറിയിൽ നിന്നും പാക്കറ്റ് പൊട്ടിക്കാത്ത വിലയുള്ള സാമഗ്രികൾ വലിയ തോതിൽ കണ്ടെത്തി. 165 ടാബുകൾ, 1000+ PPE കിറ്റുകൾ, ബ്ലീച്ചിംഗ് പൗഡർ, വുഡൻ പാനലുകളുടെ പാക്കറ്റ് എന്നിവയാണ് കണ്ടെത്തിയത്. ആവശ്യത്തിലേറെ വാങ്ങി മുൻഭരണസമിതി ആക്രി പോലെ ഉദാസീനമായി ഉപേക്ഷിച്ചതിലൂടെ സാമഗ്രികൾ ഉപയോഗശൂന്യമായി പോയതിനൊപ്പം വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. ചവറയിൽ കാട്ടുപന്നികളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് തലവേദനയാകുന്നു. തീരമേഖലയായ പഞ്ചായത്തുകളിലും കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ചവറ ഗ്രാമപഞ്ചായത്തിൽ താനിമൂട്, പയ്യലക്കാവ് എന്നിവിടങ്ങളിൽ 2 സ്ത്രീകൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. തുടർന്ന് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഉപദ്രവകാരികളായ 5 കാട്ടുപന്നികളെ കൊല്ലാൻ പന്മന ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കി. കൊല്ലം ബീച്ചിന്റെ തീരം വലിയ തോതിൽ കടലെടുത്തു പോകുന്ന പ്രതിഭാസം തുടരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തീരത്തെ മണൽപ്പരപ്പ് മീറ്ററുകളോളം ഇങ്ങനെ നഷ്ടമായി. തീരം കടലെടുക്കുന്നത് ബീച്ചിന്റെ സൗന്ദര്യവും സൗകര്യവും നഷ്ടമാക്കുന്നതിനൊപ്പം അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. 7 അടിയോളം താഴ്ചയിൽ ഫലഭാഗത്തും കര കടലെടുത്തു പോയി. ഈ ഭാഗങ്ങളിൽ ബീച്ചിന്റെ ആഴം വർദ്ധിച്ചത് ഉല്ലസിക്കാനെത്തുന്നവരെ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ 38-ാം വാർഷിക ദിനത്തിൽ വിവിധ അനുസ്മരണ പരിപാടികളും സമൂഹ പ്രാർത്ഥനയും നടന്നു. NK പ്രേമചന്ദ്രൻ MP മരിച്ചവരുടെ ബന്ധുക്കളും ഒത്തുചേർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം. 105 പേർക്കാണ് അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ ജീവൻ നഷ്ടമായത്. കെ രവീന്ദ്രനാഥൻ നായരുടെ ഓർമ്മദിനത്തിൽ കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കളക്ടർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ചിത്രരചന കാരിക്കേച്ചർ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സോപാനം ഓഡിറ്റോറിയത്തിലും ആർട്ട് ഗാലറിയിലുമായി ചിത്ര പ്രദർശനം നടത്തി. രവി കലയും ജീവിതവും എന്ന ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു. സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏതു ദിനമാണ് നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം? ഉത്തരം: ജൂലൈ 18. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും വർണ്ണവിവേചന വിരുദ്ധ വിപ്ലവകാരിയുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏതു ദിനമാണ് നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനം? ജൂലൈ 18. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും വർണ്ണവിവേചന വിരുദ്ധ വിപ്ലവകാരിയുമായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചത്.

ഇന്നത്തെ ചിന്താ വിഷയം: ഞാൻ ഒരിക്കലും വിജയം സ്വപ്നം കണ്ടിരുന്നില്ല, ഞാൻ അതിനായി പ്രവർത്തിച്ചു. ST ലോഡർ. ഞാനൊരിക്കലും വിജയം സ്വപ്നം കണ്ടിരുന്നില്ല, ഞാൻ അതിനായി പ്രവർത്തിച്ചു. ST ലോഡർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.

0: പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അറിവിന്റെ അക്ഷയഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
6: വിദ്യാഭ്യാസ രംഗം.
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: മികച്ച നടനുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 August 5 അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം.

0: നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവീതിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാകുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനു ശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ നല്ല വാർത്ത.
3: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശത്ത് വീണ്ടും മലയാളി സാന്നിധ്യം. കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പറന്നുയർന്ന ബഹിരാകാശ പേടകത്തിലെ 3 സഞ്ചാരികളിലൊരാൾ പാലക്കാട് സ്വദേശിയായ ഡോക്ടർ അനിൽ മേനോനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം സോയൂസ് പേടകത്തിൽ യാത്ര തിരിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികനായി 8 ഗവേഷണ ദൌത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കൊച്ചുമകനാണ് അദ്ദേഹം. ഒരു ബഹിരാകാശ യാത്രികൻ എന്നതിനൊപ്പം തന്നെ മികച്ചൊരു എമർജൻസി മെഡിസിൻ ഡോക്ടർ കൂടിയാണ് ഈ 49-കാരൻ. മുൻപ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പർവ്വതാരോഹകർക്ക് അടിയന്തര ചികിത്സ നൽകാനും ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഈ കുടുംബത്തിന് ബഹിരാകാശവുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോനും ഒരു ബഹിരാകാശ യാത്രികയാണ്. 2 മുൻപ് സ്പേസ് എക്സിന്റെ പൊളാരിസ് ദോൺ ദൌത്യത്തിലൂടെ അന്ന ബഹിരാകാശ യാത്ര നടത്തിയിരുന്നു. ഇപ്പോൾ അനിൽ മേനോൻ ലക്ഷ്യമിടുന്നത് ഭാവിയിലെ ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ

മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമുള്ള മെഡിക്കൽ ഗവേഷണങ്ങളാണ്. ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു വലിയ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിക്കുകയാണ് അനിൽ മേനോൻ. ട്രെയിൻ യാത്രക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു ആശ്വാസം. ഓൺലൈനായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഇനി മുതൽ കൂടുതൽ എളുപ്പവും വേഗമേറിയതുമാകും. ഇന്ത്യൻ റെയിൽവേയുടെ IRCTC പോർട്ടലിൽ ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന ക്യാപ്ച വെരിഫിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം ജയ്പൂരിലെ ഒരു കോളേജ് സന്ദർശിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് തൽക്കാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന താമസം കാരണം ടിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു എന്ന് ഒരു വിദ്യാർത്ഥി പരാതിപ്പെട്ടിരുന്നു. ഈ പരാതി അതീവ ഗൌരവത്തോടെയെടുത്ത റെയിൽവേ വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു സാങ്കേതിക പരിഹാരം കണ്ടെത്തുകയായിരുന്നു. ആധാർ അധിഷ്ഠിത വെരിഫിക്കേഷനും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ശക്തമാക്കിയതോടെയാണ് ക്യാപ്ച ടൈപ്പ് ചെയ്യേണ്ട അവസ്ഥ ഇല്ലാതായത്. ഇതോടൊപ്പം തന്നെ വെബ്സൈറ്റിലെ അനാവശ്യ പരസ്യങ്ങളും പോപ്പപ്പുകളും റെയിൽവേ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സിസ്റ്റം വഴി യാത്രക്കാരുടെ വിവരങ്ങൾ മുൻകൂട്ടി സേവ് ചെയ്താൽ വെറും 6 മുതൽ 8 ക്ലിക്കുകൾക്കുള്ളിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പോലും അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിലൂടെ ട്രെയിൻ യാത്രകൾ കൂടുതൽ സുഗമമാകുമെന്ന് പ്രതീക്ഷിക്കാം. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആശ്വാസമായി ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പ്രത്യേക മീറ്റർ മുദ്രപതിക്കൽ പദ്ധതിക്ക് തുടക്കമായി. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് 15 അതിലധികമോ കിലോമീറ്റർ ദൂരെയുള്ള പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും ഓട്ടോറിക്ഷകളിൽ മീറ്റർ മുദ്രവയ്ക്കുന്നതിനായി ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത് ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി തൊഴിലാളികളുടെ സമയനഷ്ടവും തൊഴിൽ നഷ്ടവും വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കും. താലൂക്ക് ആസ്ഥാനങ്ങളിൽ നിന്ന് ദൂരെയുള്ള പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഫെയർ മീറ്ററുകൾ കൃത്യസമയത്ത് മുദ്രവെച്ചു നൽകുന്നതിനുള്ള മൊബൈൽ വെരിഫിക്കേഷൻ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യപൊതുവിതരണ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 100 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. തുടർന്ന് കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി തൊഴിൽ സമയം നഷ്ടപ്പെടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മീറ്റർ മുദ്രവയ്പ്പിക്കാൻ ആകും എന്നത് ഏറെ പ്രയോജനപ്രദമാണ്. പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് ക്രിക്കറ്റ് ലോകത്ത് വിസ്മയമാകുന്ന അനീഷ് പി രാജനെ കുറിച്ചുള്ള വാർത്തയാണ് ഇനി. ഭിന്നശേഷിക്കാരുടെ പ്രഥമ 2020 ലോകകപ്പിൽ ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിച്ച മലയാളി സ്പിന്നർ ആഭ്യന്തര ക്രിക്കറ്റ് മൈതാനങ്ങളിലും വിക്കറ്റ് വേട്ട തുടരുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനവുമായി അനീഷ് ശ്രദ്ധേയനായി. ഇടുക്കിക്ക് വേണ്ടി പന്തെറിഞ്ഞ അനീഷ് വെറും 17 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് പിഴുതെറിഞ്ഞത്. ജന്മന വലതു കൈപ്പത്തിക്ക് വൈകല്യമുണ്ടായിരുന്നിട്ടും ഇടത് കൈകൊണ്ട് പന്തെറിയുന്ന താരം ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്നാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഇംഗ്ലണ്ടിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ ടൂർണമെന്റിലെ മികച്ച ബൌളറായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ ഇടുക്കിക്കാരനായിരുന്നു. 11 വിക്കറ്റുകളായിരുന്നു ടൂർണമെന്റിൽ അനീഷ് നേടിയത്. ഇടുക്കി സ്വദേശികളായ പി രാജന്റെയും KK ശ്യാമളയുടെയും 3 മക്കളിൽ ഇളയ ആളാണ് അനീഷ്. വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റ് ലോകത്തേക്ക് ചുവടുവെച്ച അനീഷ് കായിക ലോകത്തിന് ഒന്നടങ്കം വലിയൊരു പ്രചോദനമാവുകയാണ്. ഭൂമിയുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിടുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ജനകീയ കൂട്ടായ്മയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ആഫ്രിക്കൻ വൻകരയിൽ ഒരുങ്ങിവരുന്ന ദി ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന വിസ്മയ പദ്ധതി. സഹാറ മരുഭൂമിയുടെ വ്യാപനം തടയാനും വറ്റിവരണ്ടു പോകുന്ന തങ്ങളുടെ കൃഷിയിടങ്ങളെ വീണ്ടെടുക്കാനുമായി ആഫ്രിക്കയിലെ 20 രാജ്യങ്ങൾ കൈകോർത്ത ഒരു അപൂർവ സംരംഭമാണിത്. ആഫ്രിക്കയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഏകദേശം 8,000 കിലോമീറ്റർ നീളത്തിൽ കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഒരു ജീവനുള്ള പച്ചമതിൽ തീർക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഭാവനയിൽ മാത്രം സാധ്യമെന്ന് കരുതിയ ഈ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. 10,00,000 ഹെക്ടർ മരുഭൂമിയാണ് ഇതിനോടകം പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയത്. വംശനാശം നേരിട്ടിരുന്ന പല പക്ഷിമൃഗാദികളും ഈ കാടുകളിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങി. അതിലുപരി ലക്ഷക്കണക്കിന് ഗ്രാമീണർക്ക് കൃഷി ചെയ്യാനും തൊഴിൽ കണ്ടെത്താനുമുള്ള പുതിയൊരു ജീവിതമാർഗം കൂടിയാണ് ഈ ഹരിതമതിൽ തുറന്നു നൽകിയത്.

0: മനുഷ്യൻ വിചാരിച്ചാൽ പ്രകൃതിക്കുണ്ടായ മുറിവുകൾ ഉണക്കാൻ കഴിയുമെന്നും അതിരുകൾ മറന്നൊന്നിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പോലും ചെറുക്കാൻ സാധിക്കുമെന്നും ഈ ആഫ്രിക്കൻ ജനത ലോകത്തിന് കാണിച്ചു തരുന്നു. ഭൂമിയുടെ നാനാഭാഗത്തുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന് വേദിയൊരുങ്ങിക്കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും ഫൈനലിൽ നേർക്കുനേർ വരികയാണ്. ജൂലൈ 20 തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അമേരിക്കയിലെ ന്യൂയോർക്ക് ജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ലോകകപ്പിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങാൻ പോകുമ്പോൾ അത് കേവലം ഒരു കളി മാത്രമല്ല, അതിരുകളില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ ഒരു വലിയ ഉത്സവമാണ്. ചരിത്രത്തിലാദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുത്ത കാനഡയും മെക്സിക്കോയും അമേരിക്കയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പ് മാനവികതയുടെയും ഒരുമയുടെയും വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. വിവിധ സംസ്കാരങ്ങളും ഭാഷകളും വംശങ്ങളുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരാണ് കളി കാണാൻ ഗ്യാലറികളിലേക്ക് ഒഴുകിയെത്തുന്നത്. രാഷ്ട്രീയവും അതിർത്തി തർക്കങ്ങളും മാറ്റിവെച്ച് ഫുട്ബോൾ എന്ന ഒരൊറ്റ വികാരത്തിൽ ലോകം ഒന്നാകുന്ന കാഴ്ചയാണിത്. ഗ്രൌണ്ടിൽ കനക കിരീടത്തിനായി ഇരു ടീമുകൾ പോരാടുമ്പോഴും ഗ്യാലറിയിൽ പരസ്പരം കൈകോർക്കുന്ന ആരാധകർ ലോകത്തിന് നൽകുന്നത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു പാഠമാണ്. വിജയികൾ ആരായാലും ഈ ഫൈനൽ മത്സരം ഓർമ്മിപ്പിക്കുന്നത് ഒന്നുമാത്രം, പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് ഒരേ ലക്ഷ്യത്തോടെ ഒരേ നിയമങ്ങൾക്ക് കീഴിൽ ഒത്തൊരുമയോടെ പോരാടാൻ മനുഷ്യന് സാധിക്കുമെന്ന വലിയ സന്ദേശം. വീണ്ടും ഒരുത്സവകാലത്തിന്റെ പ്രതീക്ഷയിലാണ് മലയാളി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷം 24 മുതൽ 30 നടത്താൻ തീരുമാനിച്ചു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ 1 മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവയ്ക്കാനും തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവമേഖലയായും പ്രഖ്യാപിക്കും. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. വയലും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കാം. അതിൽ നമുക്ക് നല്ല അനുഭവം തരുന്നതും മോശം അനുഭവം തരുന്നതും ഉണ്ടാകും. നല്ല അനുഭവങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മോശം അനുഭവങ്ങൾ വേദനയും ദേഷ്യവും വളർത്തിയേക്കാം. മോശം അനുഭവങ്ങളുടെ പേരിൽ ഉടനെ നാം എടുക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനമാകും. മനസ്സ് ശാന്തമാകുവാനുള്ള സമയം നൽകുക എന്നതാണ് പ്രധാനം. അപ്പോൾ മാത്രമേ നമുക്ക് മാനുഷികമായതും ഉചിതമായതും പ്രായോഗികമായതുമായ തീരുമാനം എടുക്കുവാൻ സാധിക്കൂ. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി, മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്,

0: ആന്ത്രാക്സ് രോഗത്തിന്റെ കാരണം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മണ്ണിരയെ കാണുമ്പോൾ ചെറിയ ഒരു അറപ്പ് പലർക്കും ഉണ്ടാകാറില്ലേ? പറമ്പിലൂടെ നടക്കുമ്പോൾ അവിടെ അവിടെയായി മണ്ണ് ഉഴുത് കൂന കൂട്ടിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് ഈ മണ്ണിര ഉണ്ടാക്കുന്നതാണ്. മണ്ണിരയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ലൊരു ജൈവവളമാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധം, ഉപയോഗം എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മീര എ വി ആണ്. ഡോക്ടർ മീര എ വിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ മീര, പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ജൈവകൃഷിക്ക് വേണ്ടി മണ്ണിന്റെ ഫലഭൂഷ്ടത കൂട്ടുന്നതിന് വേണ്ടി കമ്പോസ്റ്റ് ഒരു പ്രധാന ഘടകമാണല്ലോ.
2: തീർച്ചയായും കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കുറെ ജൈവ അവശിഷ്ടങ്ങളെ വളരെ തന്ത്രപൂർവ്വം നമുക്ക് നല്ല ഉത്തമ വളമായി മാറ്റിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രക്രിയയാണ് കമ്പോസ്റ്റിംഗ്. അതിൽ തന്നെ നമുക്ക് സമയപരിധി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ കുറഞ്ഞ സമയത്ത് എത്രയും പെട്ടെന്ന് നല്ല സമ്പുഷ്ടമായ ജൈവവളം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനേറ്റവും പറ്റിയൊരു മാർഗമാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം.
1: കമ്പോസ്റ്റിംഗിന്റെ ഒത്തിരി രീതികളുണ്ട്, അതിനകത്ത് ഒരു രീതിയാണ്
2: മണ്ണിരകം. നമുക്ക് കർഷകനെ സംബന്ധിച്ചോളം വളരെ ഫ്രണ്ട്ലി ആയി, എന്നാൽ നമ്മുടെ ചുറ്റുപാടിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ, അതായത് ഒരു അവശിഷ്ടങ്ങൾ എന്തെങ്കിലും വന്ന് നമ്മുടെ പരിസരം മലിനീകരിക്കാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം.
1: അപ്പൊ മണ്ണിര കമ്പോസ്റ്റ് നിരവധി കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ ഒരു തുടക്കമായിട്ട് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്?
2: നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന മണ്ണിരയല്ല. അതേസമയം നമ്മൾ എക്സോട്ടിക് ഇനങ്ങളെ, അതായത് ആഫ്രിക്കൻ ഇനം മണ്ണിരകളാണ് നമ്മൾ കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കാരണം മണ്ണിൽ കാണുന്ന മണ്ണിര കൂടുതലും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന അവശിഷ്ടങ്ങളെയാണ് അവ കൂടുതൽ ഭക്ഷിക്കുക. അതുപോലെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേസമയം നമ്മുടെ ഈ എക്സോട്ടിക് ഇനങ്ങൾക്ക് വളരെയേറെ നമ്മുടെ ജൈവ അവശിഷ്ടത്തെ തന്നെ ഭക്ഷിക്കാനുള്ള കഴിവുമുണ്ട്. അതിൻ്റെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റിയും വളരെ കൂടുതലാണ്. അതിന് ആനുപാതികമായി വളരെ വേഗത്തിൽ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം സാധിക്കുകയും ചെയ്യും. അതുപോലെ കുറച്ചുകൂടെ പോഷക സമ്പന്നമായ മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണയായി കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും ഉത്തമമായി കണ്ടിട്ടുള്ളത് യൂഡ്രിലസ് യൂജീനിയ വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കൻ മണ്ണിരയാണ് ഏറ്റവും നന്നായി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അവശിഷ്ടങ്ങൾ, അതായത് നമുക്ക് കിട്ടുന്ന ജൈവ അവശിഷ്ടങ്ങളെ നമ്മുടെ ചാണകവുമായി മിക്സ് ചെയ്തിട്ടതിന് ശേഷം വേണം മണ്ണിരയിടാൻ. അതായത് ആദ്യം നമ്മുടെ മണ്ണിലോ അല്ലെങ്കിൽ സിമെന്റ് ടാങ്കിലോ
1: കണ്ടെയ്നർ
2: വേണം. നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ വീടിൻ്റെ പരിസരത്ത് വെക്കുന്ന രീതിയിലാണെങ്കിൽ ചെറിയ വീപ്പകളിലൊക്കെ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മാണം ചെയ്യാം. ഇനിയല്ല ടെറസിലെ കൃഷിയാണ്, ടെറസിലുണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെയാണ് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഒരു ചെറിയ ബിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം സാധ്യമാകും. മണ്ണിലാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ നമ്മുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നീളം നമുക്ക് തീരുമാനിക്കാം. നമുക്കൊരു 1.5-2 മീറ്ററുള്ള വീതിയുള്ള കുഴികൾ, അതുപോലെ അതിൻ്റെ താഴ്ചയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് 75 സെൻറ്റിമീറ്റർ എങ്കിലും അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ 75 സെൻറ്റിമീറ്റർ വരെ താഴ്ചയുള്ള കുഴികൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ മണ്ണിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഏറ്റവും താഴെത്തട്ട് നമ്മൾ നന്നായി ഇടിച്ചുറപ്പിക്കണം. അതിൻ്റെ പുറത്ത് ഒരു ലെയർ മണൽ വിരിക്കുക, ആദ്യം മലർത്തി തൊണ്ട് അടുക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ ജൈവവളം എന്നുള്ള രീതിയിൽ ചാണകം ഇട്ടു കൊടുക്കുക. തുടർന്നാണ് നമ്മുടെ അവശിഷ്ടത്തെയും നമ്മൾ ഇട്ടു കൊടുത്ത്, അതായത് അവശിഷ്ടം ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ പല പരീക്ഷണങ്ങളിൽ കൂടിയും ചെയ്ത് നോക്കിയതിൽ ഇപ്പോൾ വാഴത്തട പോലെയുള്ള വെട്ടെന്ന് വിഘടിക്കുന്ന അവശിഷ്ടമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഏകദേശം 8 കുട്ട അവശിഷ്ടത്തിന് 1 കുട്ട ചാണകം എന്നുള്ള രീതിയിലാണ് നമ്മൾ കമ്പോസ്റ്റ് കുഴിയിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ടാങ്കിലാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു 1.5-2 മീറ്റർ വീതി വരുന്നുള്ള, അതുപോലെ നമുക്ക് കഴിവതും ഒരു 10 മീറ്ററിനുള്ളിൽ വരുന്ന നീളത്തിൽ നിർത്തുക. താഴ്ച എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം താഴ്ച ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുന്തോറും അവിടെ ടെമ്പറേച്ചർ കൂടും, അതായത് കൂടുതൽ അവശിഷ്ടം ഇടുകയും ടെമ്പറേച്ചർ കൂടുതൽ വരികയും ചെയ്യും. അപ്പം താപം കൂടിക്കഴിഞ്ഞാൽ അത് മണ്ണിരയ്ക്ക് വളരെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുഴി നിർമ്മിക്കുമ്പം താഴ്ചയാണ് വളരെയധികം
1: ശ്രദ്ധിക്കേണ്ടത്.
2: മതി. ഇനി നമുക്ക് വീട്ടിലെ ചുറ്റുമുള്ള അവശിഷ്ടമാണ് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്കൊരു വീപ്പയായ

0: ആലും മതി. ആ വീപ്പയുടെ മുകളിൽ നമുക്കത് ഉണ്ടിന് പകരം ഒരു ചെറിയ ലെയർ ചകിരിച്ചോറ് നിരത്തി അതിൻ്റെ പുറത്ത് അവശിഷ്ടവും ചാണകവും കൂടെ മിക്സ് ചെയ്തിടുക. അപ്പം നമുക്കറിയാം ഏത് അവശിഷ്ടമാണെങ്കിലും ഒരു വിഘടനം അവിടെ സംഭവിക്കും. ആ സംഭവിക്കുന്ന സമയത്ത് കുറച്ച് താപം കൂടുതലായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജൈവ അവശിഷ്ടം ഇട്ട് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസത്തിന് ശേഷം വേണം നമ്മളിതിലേക്ക് മണ്ണിരെ ഇട്ട് കൊടുക്കാൻ. ഇനിഷ്യൽ ആ ഒരു ഡീകമ്പോസിഷൻ നടന്നതിന് ശേഷം ആ ചൂടൊക്കെ ഒന്ന് താഴ്ന്ന സമയത്ത് മണ്ണിരെ ഇട്ട് കൊടുക്കുക.
1: ഈ നമ്മൾ ആദ്യം ഇടുമ്പം ഈ അവശിഷ്ടങ്ങൾ ഇടുമ്പം അത് എത്ര ഹൈറ്റ് വരെ ഒരു ലെയറിന്റെ എത്ര തിക്നെസ് അങ്ങനെയെല്ലാം നോക്കേണ്ട ആവശ്യമുണ്ടോ?
0: സാധാരണയായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 8 അവശിഷ്ടത്തിന് 1 ചാണകം എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടങ്ങ് കൊടുക്കുക ആ ലെയറിൽ. അത് ഒരു 5 ഘനത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് മേഡം പറഞ്ഞ മാതിരി ഒന്ന് ഡീകമ്പോസ് ആയി കഴിഞ്ഞിട്ട്
0: ഇത് മണ്ണിരെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ വീപ്പയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒന്ന് പൊങ്ങുന്നതിന് ശേഷം നമ്മൾ മണ്ണിരെ ഇട്ട് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണിര അതിൻ്റെ അവശിഷ്ടം അന്വേഷിച്ച് താഴേക്ക്, മണ്ണിരയുടെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ ഇരുട്ടിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ മണ്ണിര താഴേക്ക് പോയി ആ കിടക്കുന്ന ജൈവാവശിഷ്ടം ഇത് ഭക്ഷിക്കാൻ തുടങ്ങും. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ നമ്മൾ കുഴി എടുക്കുന്നതിനോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതൊരു തണൽ കിട്ടുന്ന ഒരു 50% തണൽ കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം കമ്പോസ്റ്റ് കുഴി തയ്യാറാക്കേണ്ടത്. ഒരിക്കലും നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തയ്യാറാക്കരുത്. അതുപോലെ മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ മുകളിലൊരു മറയും കൊടുക്കേണ്ടത്. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്കറിയാം മണ്ണിര എന്ന് പറയുമ്പോൾ ഒരു ഈർപ്പം അല്ലെ ഒരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന അവശിഷ്ടത്തിന് ആവശ്യത്തിന് വെള്ളമുണ്ടോ ഈർപ്പമുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഈർപ്പവും ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒന്ന് ഇളക്കിയും കൊടുക്കണം. ഒരു 2-3 ദിവസത്തിന് ഇടവിട്ട് നമ്മൾ വെള്ളവും നനച്ചു
1: കൊടുക്കുക. ചെക്ക്
0: എങ്കിൽ മാത്രമേ വളരെ സ്പീഡി ആയിട്ട് ഈ കമ്പോസ്റ്റ് നിർമ്മാണം സാധിക്കുള്ളൂ. അതായത് നമ്മൾ നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കുന്നു, അതായത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അവിടെ ഒരു വായുസഞ്ചാരം സാധ്യമാകും. അതോടൊപ്പം തന്നെ ഈർപ്പവും ശ്രദ്ധിക്കുന്നെങ്കിൽ നമുക്കൊരു 2.5 കൊണ്ട് തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയാകും.
1: ഇപ്പൊ മേഡം ഈ അവശിഷ്ടങ്ങൾ ഇട്ടിട്ട് അതിന്റെ മേളില് മണ്ണിര ഇട്ട് അത് കഴിഞ്ഞിട്ട് മേളിൽ ഇനിയും സ്പേസ് ഉണ്ടെങ്കിൽ അതിന്റെ മേളിൽ പിന്നെ അവശിഷ്ടങ്ങൾ ഇടാൻ സാധ്യമാണോ? അത് അങ്ങനെ പാടില്ലേ?
0: വളരെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവശിഷ്ടങ്ങൾ പിന്നെ അടുത്ത സെറ്റ് ഇടണമെങ്കിൽ വേറൊരു കുഴിയോ അല്ലെങ്കിൽ നമ്മുടെ കുഴിയെ തന്നെ രണ്ടായി പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് നമ്മൾ അവശിഷ്ടങ്ങൾ ഇട്ടു, മണ്ണിര ഇട്ടു, നമ്മൾ തന്നെ അതിനെ അങ്ങ് ഡീകമ്പോസ് ചെയ്യാൻ അങ്ങ് അനുവദിക്കുക. അടുത്ത ഭാഗത്ത് നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം.
1: കുറച്ചുകൂടെ
0: അതെ അതെ, അല്ലെങ്കിൽ വീണ്ടും അവശിഷ്ടം ഇട്ടു പിന്നെ അതിനൊരു ഡിലേ വരും നമുക്ക് കമ്പോസ്റ്റ് നിർമ്മിച്ചെടുക്കുന്നതിന്.
1: മണ്ണിര ഇടുന്നതിന്റെ ക്വാണ്ടിറ്റി എത്ര വേണം?
0: നമുക്ക് 1000 ഒക്കെ വേസ്റ്റ് കൊള്ളുന്ന അവശിഷ്ടം ഉള്ളതാണെങ്കിൽ അതിന് ഏകദേശം 500-1000 മണ്ണിര വരെ ഇടാം. നമ്മുടെ ഈ എക്സോട്ടിക് ഇനം മണ്ണിരയാകുമ്പോൾ ഏകദേശം ഒരു 1000 ഒക്കെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 വരും.
1: അപ്പോൾ മേഡം പറഞ്ഞൊരു 2-2.5 ഒക്കെ ആകുമ്പോഴത്തേനും ഇത്
0: നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണവും സാധ്യമാകും.
1: ഇപ്പം കമ്പോസ്റ്റ് ആയെന്ന് നമ്മൾ അറിയുന്നു, അത് നല്ല
0: ഏത് തരം അവശിഷ്ടം ഇട്ട് കൊടുത്താലും ഒരു 70-75% ഡീഗ്രഡേഷനായി കമ്പോസ്റ്റിംഗ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ കളർ വ്യത്യാസത്തിൽ നിന്ന് മനസ്സിലാകും. ബ്രൗൺ കലർന്ന കറുത്ത നിറത്തിലേക്ക് മാറുമ്പോൾ, അതായത് നല്ല അഴുകിപ്പൊടിഞ്ഞ അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായി എന്ന് മനസ്സിലാകും. ഒരു 75% ഒക്കെ കമ്പോസ്റ്റിംഗ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ ബിന്നിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായി നമ്മൾ എലിയോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളോ കയറാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പം നമുക്ക് കമ്പിവല വെക്കുകയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സാധാരണ വിപണിയിൽ കിട്ടുന്ന നെറ്റുണ്ട്, നെറ്റ് സംവിധാനം വെച്ചോ നമ്മളത് മറയ്ക്കണം. കാരണം മറ്റ് ജീവികൾ കയറി കഴിഞ്ഞാൽ, കാരണം എലിയൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടാണ്, മണ്ണിരെ അത് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പൊ മണ്ണിരെ അറ്റാക്ക് ചെയ്യുന്ന ജീവികളൊന്നും വരാതെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും.
1: ഒരു പ്രാവശ്യം ഈ കമ്പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ മേളിൽ നിന്ന് കമ്പോസ്റ്റ് എടുത്ത് മാറ്റുവാണ്?
0: ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അഴുകിപ്പൊടിഞ്ഞ അവസ്ഥയിൽ നിന്നും എത്രത്തോളം കമ്പോസ്റ്റ് ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാകും. അപ്പൊ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായെന്ന് മനസ്സിലാകും. നമ്മുടെ കമ്പോസ്റ്റിനെ എടുത്ത് നമ്മൾ ഒരു കുറച്ച് വെയിലേക്കുന്ന രീതിയിൽ ഒന്ന് കൂട്ടിയിടുക. കാരണം ഇത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്, തീരെ ഡ്രൈ അല്ല എങ്കിലും ഈർപ്പൊന്ന് കുറഞ്ഞതിന് ശേഷം. അപ്പൊ നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാനും സാധിക്കും. അപ്പോൾ ഒന്ന് വെയിലേക്കുന്ന രീതിയിൽ ഒന്ന് കൂട്ടിയിടുക. കൂട്ടിയിടുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ചെറിയ മണ്ണിരകൾ ധാരാളം അതിൽ കാണും, കൊക്കൂണും ആവശ്യം പോലെ കാണും. അപ്പോൾ ആ ചെറിയ മണ്ണിരകളെല്ലാം താഴെ വന്ന് അടിഞ്ഞു കിടക്കും. അപ്പോൾ നമുക്ക് മുകളിൽ കിടക്കുന്നതിനെ അരിച്ച് കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കാം. അതുപോലെ ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അഡീഷണൽ വരുമാന മാർഗവും കൂടെയാണ്. ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നിരക്ക് എന്ന് പറയുന്നത് 30 രൂപയാണ് 1 കിലോ മണ്ണിര കമ്പോസ്റ്റിൻ്റെ നിരക്ക്. അപ്പോൾ നമുക്കതൊരു വിപണനവും സാധ്യമാണ്. അതുപോലെ മണ്ണിരയും, ഒരു മണ്ണിരയ്ക്ക്

0: ഏകദേശം നമുക്ക് ഒരു രൂപയോളം വിലയുണ്ട്. കൾച്ചർ നിർമ്മിച്ച മണ്ണിരയും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പൊ മേഡം പറഞ്ഞു നമ്മളിങ്ങനെ അത് കമ്പോസ്റ്റ് എടുത്ത് കൂന കൂട്ടി ഇടുമ്പോൾ മണ്ണിരയൊക്കെ താഴോട്ട് പോകും, മേളിൽ നിന്ന് നമ്മൾ വളവെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിൽപ്പന ചെയ്യണമെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ താഴെ കിട്ടുന്ന ഈ മണ്ണിര അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് മാറ്റി അതിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അടുത്ത
0: അതായത് നമുക്ക് ഇതിപ്പോ ഒരു ബിൻ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ വേസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു, അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് റെഡിയാക്കണം. അപ്പൊ അതിന് വേണ്ടി അതിന്റെ ഒരു ഇനോക്കുലം പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ബാക്കി വരുന്നതിന് ഉപയോഗിക്കാം. കാരണം ഇതിൽ ധാരാളം കൊക്കുണ്ടാവും, ചെറിയ ചെറിയ മണ്ണിര ധാരാളം ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് അടുത്തതിന് വീണ്ടും മണ്ണിര ഇട്ടു കൊടുക്കുന്നതിന്

0: മണ്ണിര സെപ്പറേറ്റ് ചെയ്യുന്നത്?
1: ഈ ഒരു രൂപ ഞാൻ പറഞ്ഞത് കുറച്ച് നീളമുള്ള മണ്ണിരയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്ന എണ്ണി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത് മണ്ണിരയെ ഉപയോഗിച്ച് ജൈവാവശിഷ്ടത്തെ കമ്പോസ്റ്റ് ആക്കുന്നതാണ് മണ്ണിര കമ്പോസ്റ്റ് അഥവാ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ചെയ്യാവുന്ന മറ്റൊരു മാർഗ്ഗമാണ് മണ്ണിരകളെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിന് നമ്മൾ വെർമി കൾച്ചർ എന്ന് പറയും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ അവശിഷ്ടത്തിന് തുല്യ അളവിൽ തന്നെ ചാണകവും കൂടെ കൊടുത്താണ് വെർമി കൾച്ചർ. അവിടെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മണ്ണിരെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ധാരാളം ജൈവവളം വേണം. അവിടെ ഇപ്പോൾ 1:1 എന്ന അനുപാതത്തിലായിരിക്കും നമ്മുടെ അവശിഷ്ടവും ചാണകവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൾച്ചർ ചെയ്യും.
0: ഇതേമാതിരി തന്നെയാണ് ചെയ്യുന്നത്.
1: അതെ, ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കാനുള്ള, നമ്മൾ ചെയ്യുന്ന ടാങ്കിൽ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ അത് വാർന്നു പോകാനുള്ളൊരു സൗകര്യവും കൂടെ നമ്മൾ ചെയ്യണം. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അതെ, കാരണം നമുക്ക് ഈ കമ്പോസ്റ്റ് നിർമ്മാണ സമയത്ത് ഈർപ്പം വേണം. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ഡീകമ്പോസിഷൻ പ്രക്രിയ സ്ലോ ഡൗൺ ആവും. അതുണ്ടാവാതിരിക്കാൻ നമ്മൾ എക്സസ് ആയിട്ടുള്ള ഈർപ്പം അല്ലെങ്കിൽ ജലം വാർന്നു പോകാനായി ഒരു സൗകര്യവും കൂടെ ചെയ്യുക. ഈ എക്സസ് ആയിട്ട് ഊർന്ന് വരുന്നതിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയാൽ അത് വെർമി വാഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം.
0: അതും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം.
1: അതെ, ദ്രവ രൂപത്തിലുള്ള ജൈവ വളമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിനിടയ്ക്ക് തന്നെ നമുക്ക് വെർമി വാഷ് നിർമ്മാണവും സാധ്യമാണ്.
0: അപ്പം നമുക്ക് മണ്ണിര ഉൽപ്പാദിപ്പിക്കാം, മണ്ണിര കമ്പോസ്റ്റ് ചെയ്യാം, വെർമി വാഷ് ചെയ്യാം. 3 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ അവശിഷ്ടങ്ങൾ ഇടുമ്പം ഏത് അവശിഷ്ടങ്ങളും ഇടാമോ?
1: മണ്ണിര ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കമ്പോസ്റ്റ് നിർമ്മാണം നടത്തുന്നത്. മണ്ണിരയെ സംബന്ധിച്ച് അതിന്റെ നമുക്കറിയാം, അതിന്റെ ശ്വസന അവയവം എന്ന് പറഞ്ഞാൽ തൊലിപ്പുറമാണ്. അപ്പൊ അതിന്റെ ശ്വസന അവയവത്തെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് അതായത് അവശിഷ്ടങ്ങൾ വേണം ഇടാനുള്ളത്. അപ്പൊ നമുക്ക് ഈ എണ്ണമയുള്ള സാധനങ്ങൾ, അതുപോലെ പാല്, പാലുൽപ്പന്നങ്ങൾ, ഇത് നമുക്ക് കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുപോലെ ഈ മറ്റ് ജന്തുക്കൾ, അതായത് നമുക്ക് അതുകൊണ്ടാണ് കഴിവതും നമ്മൾ മീനോ അല്ലെങ്കിൽ ചിക്കൻ വേസ്റ്റോ ഒന്നും ഇടാത്തത് അതുകൊണ്ടാണ്. മറ്റ് ജീവികളെ ആകർഷിക്കാൻ സാധ്യതയുള്ള അവശിഷ്ടങ്ങളും ഇടാതിരിക്കുക. അതൊഴിച്ചിട്ട് ഏത് സാധനം വേണോ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാം.
0: നമ്മുടെ ഈ തെങ്ങിൻ തോപ്പിലെ നമ്മുടെ തെങ്ങിന്റെ ഓലയൊക്കെ എന്റെ അകത്ത് ഇടാൻ
1: ഓല ചെറിയ, അതെ അതെ, അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി വരാൻ കുറച്ചേറെ സമയം എടുക്കും. ചെറിയ പീസസ് ഒക്കെ ആക്കി എടുത്താൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കാം. പക്ഷെ ഇച്ചിരി മറ്റേ അവശിഷ്ടത്തെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയം.
0: സൂചിപ്പിച്ച മാതിരി നമ്മൾ അവശിഷ്ടങ്ങൾ ഇടുമ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ഇടുന്നതായിരിക്കും നല്ലത്.
1: കുറച്ച് ചെറിയ പീസസ് ആക്കിയിട്ടാ വളരെ സ്പീഡായിട്ട് കമ്പോസ്റ്റിംഗ് നടക്കും.
0: ഇത് ഇയർ റൗണ്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു ബാച്ച് എടുത്ത് പിന്നെ നെക്സ്റ്റ് അത് റെഡിയായി അങ്ങനെ ചെയ്യാം.
1: ഇയർ റൗണ്ട് ചെയ്യാം. ഒരു മാർച്ച് സമയമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം സമ്മർ സീസണായി ചൂട് കൂടുതലായിരിക്കും. ആ സമയം നമ്മൾ ഈ കമ്പോസ്റ്റിങ്ങിന്റെ നമ്മുടെ യൂണിറ്റിന്റെ മുകളിൽ ഒരു ചണച്ചാക്ക് നനച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഈർപ്പം നിൽക്കും. അല്ലെങ്കിൽ മണ്ണിര കൂട്ടത്തോടെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ചൂട് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഇയർ റൗണ്ട് കമ്പോസ്റ്റ് നിർമ്മാണം നമുക്ക് സാധ്യമാണ്.
0: മണ്ണിരയ്ക്ക് വളരാനുള്ള നല്ല സാഹചര്യം നമുക്ക് ഉണ്ടാക്കി
1: കൊടുക്കാം.
0: അത്രയും ചെയ്താലേ, പിന്നെ അത് കഴിക്കുന്ന നമ്മുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് അത്.
1: അതെ, കഴിക്കുന്നത്. അതിൽ കുറച്ച് ജൈവവളങ്ങൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മണ്ണിര ഉണ്ടാവും.
0: പിന്നെ മണ്ണിര കമ്പോസ്റ്റിന്റെ ക്വാളിറ്റി മറ്റേ കമ്പോസ്റ്റിനെക്കാട്ടിലും നല്ലതാണെന്നല്ലേ നമ്മൾ?
1: അതെ, എന്നുവെച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത് മണ്ണിര കഴിക്കുന്ന ഭക്ഷണം അതിന്റെ ആമാശയത്തിൽ ചെന്ന് പല എൻസൈംസുമായിട്ട് മിക്സ് ചെയ്ത് പുറത്തു വരുന്ന വേംകാസ്റ്റ് ആണ് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ധാരാളം എൻസൈംസും ഹോർമോൺസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ സ്ഥൂല മൂലകങ്ങളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഹോർമോണും എൻസൈമും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അത് സാധാരണ കമ്പോസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മൂലകങ്ങളുടെ അളവ് തന്നെ നോക്കിയാൽ സാധാ കമ്പോസ്റ്റിനെ അപേക്ഷിച്ച് ഏകദേശം 3 മുതൽ 5 ഇരട്ടി വരെ ഇതിൽ സ്ഥൂല മൂലകങ്ങൾ അതായത് പ്രധാന മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്.
0: ക്വാളിറ്റി വൈസും താരതമ്യം ചെയ്താൽ ഇത് നല്ല വളരെ മെച്ചപ്പെട്ട കമ്പോസ്റ്റ് ആണ്. ഇപ്പം നമ്മുടെ കർഷകർ ഇത് മിക്കവാറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് പരിപാടികളൊക്കെ നിങ്ങളുടെ IFSRS കർമനയിൽ നിങ്ങൾ ചെയ്യാറുണ്ട്?
1: ആ ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. കാരണം അവിടെ പ്രധാനം എന്ന് പറയുന്നത് സംയോജിത കൃഷിയാണ്. സംയോജിത കൃഷിയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം. കാരണം അവിടെ ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളെ അവിടെ തന്നെ പുനരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് സംയോജിത കൃഷിയുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിന് അനുബന്ധമായ പരിശീലനങ്ങൾ ധാരാളം അവിടെ കൊടുക്കുന്നുണ്ട്.
0: ഡോക്ടർ മീര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
1: താങ്ക് യു.
2: മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധവും ഉപയോഗവും എല്ലാം മനസ്സിലായില്ലേ? ഈ വിഷയത്തെക്കുറിച്ച്

പറഞ്ഞു തന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മീര എ വി. ഡോക്ടർ മീരയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ മീര എ വിയുടെ ഫോൺ നമ്പർ 9446466239. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ചില ഗാനങ്ങൾ നമ്മെ ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ ഒക്കെ കൂട്ടിക്കൊണ്ടുപോകാറില്ലേ? ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ.

0: ഈ ഗാനം നിങ്ങളെ ഓർമ്മകളുടെ വിദൂരതയിലേക്ക് എത്തിച്ചില്ലേ? അവിടെ നിന്നും തിരിച്ചു വരാം. അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: തെങ്ങും മാവും കവുങ്ങും കാപ്പിയും തേയിലയും പച്ചക്കറിയും ഒക്കെ നട്ടാൽ മാത്രം പോരാ, കാലാവസ്ഥയ്ക്കനുസരിച്ച് അവ പരിപാലിക്കണ്ടേ? കേരള കാർഷിക സർവകലാശാല കുറച്ച് വിള പരിപാലന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, എന്താണെന്ന് കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 kg ട്രൈക്കോഡെർമ, 10 kg വേപ്പിൻ പിണ്ണാക്ക്, 90 kg ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 kg 20 kg ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 ml 1 L വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 ml 1 L വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 g, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 g ഇവയിലേതെങ്കിലും ഒന്ന് 10 L വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റുനിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.

0: വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പറോക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ആന്ത്രാക്സ് രോഗത്തിന്റെ കാരണമെന്താണ്? ഉത്തരം, ബീജങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാം പോസിറ്റീവ് ബാസിലസ് ബാക്ടീരിയയാണ് ആന്ത്രാക്സ് രോഗത്തിന് കാരണം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കുരുമുളകൾ ചീച്ചിൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയാൽ റെഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചിൽ കാണപ്പെടുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കടചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8714253165. നമ്പർ ആവർത്തിക്കാം, 8714253165. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR2 105, RR2 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9746574284. നമ്പർ ആവർത്തിക്കാം, 9746574284. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: மணி. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി സിന്ധു. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ്

0: ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ എ ആർ എം, വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങ് വാനക്കോണില്.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള രണ്ടാമത് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൗൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
1: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാന

0: എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റർ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് മൈ ജി ഒ വി ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4th ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണിയിൽ ഇപ്പോൾ മ്യൂസിക് ടൈം.
2: യുവവാണി
3: Good evening, you're tuned into another artist spotlight. Tonight, we are diving into the world of one of hip-hop's most influential voices. A rapper who transformed personal struggles, razor-sharp lyricism, and fearless storytelling into a global phenomenon.

0: ആകാശവാണി, സമയം 8 മണി. ഇപ്പോൾ നാടകം കേൾക്കാം.
1: കുഞ്ഞമ്മയും കൂട്ടുകാരും, ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം ആദ്യ ഭാഗം.
2: നിറന്നലം വെളുത്തേ താരാപുരി മല്ലിച്ചനെ.
1: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
2: കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
1: പങ്കെടുക്കുന്നവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.

0: ഇനി നോം കാക്കുന്നില്ല. ഈ ഗോപാലനാരെ അന്വേഷിക്കുന്നതിലും ഭേദം കാറ്റ് പോയ വഴി നോക്കുകയാണ്. കാലത്തെ ഇറങ്ങിത്തിരിച്ചതല്ലേ ഈ മനുഷ്യൻ.
1: തിരുമേനി ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നോ?
0: ഇല്ല, പക്ഷെ അയാൾക്ക് ഊഹിച്ചൂടെ.
1: ഈ ചായ കുടിക്ക് തിരുമേനി. ഗോപാലൻ നായരുടെ കാര്യം അങ്ങനെയാണ്, കാറ്റിൽ കുടുങ്ങിയ കരിയില പോലെ. പിന്നൊരു കാര്യം, മൂപ്പരെ കൊണ്ട് വേണ്ടേ പലരുടെയും ഏടാകൂടങ്ങൾ തീർക്കാൻ.
0: എന്നാലും വേണ്ട ഒരു മര്യാദ, അടുത്ത ബസ്സിന് ഞാൻ അങ്ങ് പോകും.
1: എന്തേ തിരുമേനി, പ്രത്യേകിച്ച് വല്ല കാര്യവും?
0: ആ, അങ്ങനെ ഒന്നുമില്ല.
1: അല്ല, ഗോപാലൻ നായരുമായി വെടി പറഞ്ഞിരിക്കാനല്ലേ? റേഷൻ കടകളെ പറ്റിയുള്ള പരാതി തുടങ്ങി യുദ്ധം, രാഷ്ട്രീയം, സാഹിത്യം ഇതൊക്കെ പറഞ്ഞിരിക്കാനാണല്ലേ? വ്യസനിക്കണ്ട, ഗോപാലൻ നായർ ഇപ്പോ വരും.
0: ഇല്ല, നോൻ പോവാണ്.
2: എന്താ തിരുമേനി പുറപ്പെട്ടു കഴിഞ്ഞോ?
0: ഇതാരാ, താൻ ഏത് വഴിക്കാ ചാടി വീണ?
2: പിൻപുറത്തൂടെ. എന്താ പറയ തിരുമേനി, 36 വയസ്സുള്ള എനിക്ക് 6 കുട്ടികൾ, ഭാര്യ, 2 കാടൻ പൂച്ച, 1 ചെത്തിലപ്പട്ടി. ഇത്രയും പേരുടെ ജീവസന്ധാരണം നടത്തുക ചില്ലറ കാര്യമാണോ? ഇതിനിടെ പൊതു കാര്യം.
0: എന്തേ, ഇന്നൊന്നും കഴിച്ചില്ലേ?
2: അതെങ്ങനെ തിരുമേനി, ഇന്ന് കണി കണ്ടത് മാധവിയെ തന്നെ അല്ലേ? പെണ്ണുങ്ങളെ നോക്കിയാൽ നോക്കിയവൻ കുടുങ്ങും, അവനെ നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കുടുങ്ങും. എങ്ങാണ്ടോ കിടന്ന ഒരുത്തൻ ഒരുത്തിയെ നോക്കിയതിന്റെ പൊല്ലാപ്പായിരുന്നു ഇന്ന് പറ്റിയത്.
0: ഏയ്,

0: അതെന്താത്? ഏ, താൻ അതിന് കക്ഷിയാണോ?
1: എന്നാൽ ആ ഒരു രസമെങ്കിലും ഉണ്ടായേനെ. ഞാനെന്ന് രാവിലെ ഉറക്കമെണീറ്റ് കിടക്കയിലിരുന്ന് മക്കൾ അടുക്കളയിൽ അമ്മയുടെ നേരെ ദോശയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്നതും ശ്രദ്ധിച്ചങ്ങനെയിരിക്കായിരുന്നു. അപ്പോ പകുതി തുറന്നു കിടന്ന വാതിലിലൂടെ ഒരു കുടവയർ.
0: അല്ല, അതാരാ?
1: അതിന്റെ ഉടമ ഗോവിന്ദക്കുറുപ്പ് പിന്നാലെ. എന്നിട്ടൊരു ചോദ്യം, എടോ, ആണും പെണ്ണും പ്രേമിക്കുന്നത് തെറ്റാണോ?
0: കേക്കട്ടെ കേക്കട്ടെ, എന്നിട്ട് താൻ എന്ത് പറഞ്ഞു?
1: ഒരു ബുദ്ധി കുറഞ്ഞ പെണ്ണ് എന്നെ പ്രേമിച്ചത് കൊണ്ടാണ് അവൾ 6 കുട്ടികളുമായി എന്റെ വീട് ഒരു യുദ്ധക്കളമാക്കി മാറ്റിയത്. ഇപ്പൊ പിന്നെ അനുരാഗം ഒരു നേരിയ ഓർമ്മ മാത്രം. എന്നിട്ടും ഞാൻ പറഞ്ഞു, ആ അങ്ങനെ ചില സംഗതികൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകാറുണ്ടെന്ന്.
0: അല്ല, അപ്പൊ കുറുപ്പിനുമല്ല.

0: പകുതി തുറന്നു കിടന്ന വാതിലിലൂടെ ഒരു കുടവയർ.
1: അല്ല, അതാരപ്പോ?
0: അതിന്റെ ഉടമ ഗോവിന്ദക്കുറുപ്പ് പിന്നാലെ. എന്നിട്ടൊരു ചോദ്യം, എടോ ആണും പെണ്ണും പ്രേമിക്കുന്നത് തെറ്റാണോ?
1: കേക്കട്ടെ കേക്കട്ടെ, എന്നിട്ട് താൻ എന്തു പറഞ്ഞു?
0: ഒരു ബുദ്ധി കുറഞ്ഞ പെണ്ണ് എന്നെ പ്രേമിച്ചത് കൊണ്ടാണ് അവൾ 6 കുട്ടികളുമായി എന്റെ വീട് ഒരു യുദ്ധക്കളമാക്കി മാറ്റിയത്. ഇപ്പൊ പിന്നെ അനുരാഗം ഒരു നേരിയ ഓർമ്മ മാത്രം. എന്നിട്ടും ഞാൻ പറഞ്ഞു, ആ അങ്ങനെ ചില സംഗതികൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകാറുണ്ടെന്ന്.
1: അല്ല, അപ്പൊ കുറുപ്പിന് വല്ല?
0: മൂപ്പരുടെ അയൽവക്കത്ത് ഒരു ചാത്തപ്പൻ താമസിക്കുന്നുണ്ട്. ഒരു മർമാണി ഗുളിക എഴുന്നേറ്റ് നടക്കുന്നത് പോലെ കുറുപ്പിന്റെ പാടത്തും പറമ്പിലും ജോലിയെടുക്കും. പണിയില്ലാത്ത കാലം കുറുപ്പിന്റെ നാളികേരം കട്ടുവിറ്റ് ഉണ്ണുകയും ചെയ്യും. ഈ ചാത്തപ്പൻ ഒരു പെണ്ണിനെ ഒന്ന് നോക്കി.
1: എന്നിട്ടോ?
0: പെണ്ണ് തീയത്തിയാണ്, പേര് കുഞ്ഞമ്മ. ഇരുണ്ട നിറം, ഉരുണ്ട കവിൾ, ചാട്ടുളി പോലുള്ള കണ്ണുകൾ. അവ കൊണ്ട് തിമിംഗലത്തെ പിടിക്കാമെന്ന് തോന്നും. പോടാവൂല്ലേ എന്ന മട്ടിലുള്ള നടന്നു.
1: നീ അവളെ കണ്ടോ?
0: ഉവ്വ്.
1: അപ്പൊ ഈ പ്രണയം എങ്ങനെ ഉത്ഭവിച്ചു?
0: കഴിഞ്ഞ നാട്ടിപ്പണിക്കാലം. ചാത്തപ്പൻ വരമ്പ് കളിക്കുന്നു. കുഞ്ഞമ്മയുടെ കൈവിരലിൽ ഒരു ആരുകുണ്ടു. ഞാറ്റിൻമുടി താഴത്തിട്ട് വിരലും മുറുക്കി പിടിച്ച് ചുണ്ടും കൂർപ്പിച്ച് കുഞ്ഞമ്മ ചാത്തപ്പന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു,
2: ഇതൊന്ന് നോക്ക്.
0: ചാത്തപ്പൻ അരയിൽ തിരുകിയിരുന്ന കത്തിയെടുത്ത് തള്ളവിരലിന്റെ നഖവും ചേർത്ത് ഒരു കൊടിലാക്കി. എന്നൊരു മൂളിപ്പാട്ടും പാടി ആര് വലിച്ചിങ്ങെടുത്തു. ആര് പറിച്ചെടുത്ത ഊക്കിൽ അവർ പരസ്പരം നോക്കി. പിന്നെ ചാത്തപ്പൻ വയലിൽ വന്നാൽ അടുത്ത ഞാവൽ മരത്തിലേക്ക് നോക്കി പാടും,
3: തന്തിനാട്ടം കളിക്കുന്ന മയിലേ കുയിലേ കുഞ്ഞി പെണ്ണേ കുയിലാളേ.
2: ദേ ഈ ചെളിവാരി പുറത്തോട്ടിട്ടിരുന്നു ഞാൻ.
3: ഇക്കത് ഇഷ്ടാ.
4: ഈ ചാത്തപ്പന് പെണ്ണുങ്ങളെയും പൂച്ചയും
3: കണ്ടൂടാ. കൊല്ലും പെണ്ണുങ്ങളെ കെട്ടും.
2: ഇന്നാ പിടിച്ചോ
3: കുഞ്ഞമ്മേ, ഇക്കത് ഇഷ്ടാ.
0: ഒടുവിൽ ഇരുവരുടെയും പ്രണയം മൂത്ത് ബഹളമായി.
1: ബഹളോ എന്തിനാ?
0: തിരുവേനി, അവർ രണ്ടു സമുദായത്തിൽപ്പെട്ടവരല്ലേ?
1: പക്ഷേ രണ്ടുപേരും കർഷക തൊഴിലാളികളല്ലേ?
0: ഈ തിരുമേനിക്ക് കീർക്ക. ഒരു തീയ സ്ത്രീയും ചെറുമനും പ്രേമിച്ച നമ്മുടെ നാട്ടിൽ ചില മട്ടക്കയുണ്ട്. ചിലരുടെ പുറം പൊളിയുക, മറ്റു ചിലരുടെ തലയ്ക്ക് പരുക്ക്. കുഞ്ഞമ്മയുടെ അച്ഛൻ അറിഞ്ഞപ്പോ പെണ്ണിനെ കാര്യമായി തല്ലി.
1: ഓ അയ്യോ പാവം. അപ്പൊ ചാത്തപ്പനോ
0: ഉറച്ചു നിന്നു.
3: കുഞ്ഞമ്മ ചോദ്യാരെ ഇക്കിട്ടാ, ഓർക്ക് എന്നേ ഇട്ടാ. അലകും ചെരിയാ പുടിയും ചെരിയാ, പിന്നെന്തിനാ ഒരു എടപ്പൂള്?
0: പെണ്ണിനെ ആരെയെങ്കിലും കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരുവനെ കടക്കണ്ണുകൊണ്ട് പോലും നോക്കിയ പെണ്ണിനെ ആരും കെട്ടാൻ മടിക്കും.
5: ഞാൻ കെട്ടിക്കോളാം.
6: ഏ ഗോപാലൻ നായരെ, അറിഞ്ഞോ ഇന്ന് കാലത്ത് കുഞ്ഞമ്മയും ചാത്തപ്പനും കൂടി ആര്യ സമാജത്തിലേക്ക് പോയിട്ടുണ്ട്.
0: അതിന് നിങ്ങക്കെന്താ? ആരെങ്കിലും ആരെങ്കിലും കെട്ടിക്കോട്ടെ, നമ്മളെന്തിനു തൂങ്ങി വലിയണം?
6: ചാത്തപ്പന് കുഞ്ഞമ്മയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ വരുന്ന വൈഷമ്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ?
0: പ്രപഞ്ചത്തിന്റെ ആണി വേരൊന്നും ഇളകാൻ പോകുന്നില്ല.
6: രണ്ടുപേരും മതം മാറും.
0: നന്നായി, അതോടെ പ്രശ്നം കഴിഞ്ഞില്ലേ?
6: തനിക്ക് ലജ്ജയില്ലേ?
0: അതിലിപ്പോ ലജ്ജിക്കാൻ എന്തിരിക്കുന്നു? എന്റെ ജ്യേഷ്ഠൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു.
6: താൻ അതുമിതും പറയാതെ എന്റെ ഒപ്പം ആര്യ സമാജം വരെ വരൂ.
0: ഓ, ഇയാളെ കൊണ്ട് നിവർത്തിയില്ല, എന്നാ പുറപ്പെട്ടോളൂ.
7: ഓ, കുഞ്ഞമ്മയും ചാത്തപ്പനും വന്നിട്ടുണ്ടല്ലോ.
8: ആ കുഞ്ഞമ്മക്ക് ചാത്തപ്പനെ കുടിച്ച് ആരെ വേണമെങ്കിലും കേട്ടാം.
6: കുഞ്ഞമ്മേ, നിനക്ക് ചോയുണ്ണിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ?
9: പറയടേ, പറയായി.
6: നീ വേഗം പറയ്.

0: എനിക്ക് ഇയാളെ മതി.
1: ഗോവരൻ നായരെ, ആള് കേമത്തിയാണ് കേട്ടോ.
2: കുറുപ്പാളെ, നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും.
3: ആര് വിചാരിച്ചാലും എന്റെ മോളെ ഇവനു കൊടുക്കില്ല. നീ നിന്റെ കുടിയിലേക്ക് എവിടെ കൊണ്ടുപോ.
0: അയ്യോ,
4: എടോ നേരെ ഉച്ചയായി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ല ഗോപാലൻ നായരെ, വാസ്തവത്തിൽ കുഞ്ഞമ്മ എന്നെ ചൂണ്ടിക്കാട്ടിയത് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ?
5: അതിപ്പോ ചോയിണ്ണിയുടെ കുടിയിൽ അവളുണ്ടാവും, നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്താ കുഞ്ഞമ്മേ, ഒന്ന് പുറത്തേക്ക് വരൂ.
4: അല്ല, നീ എന്നെ ചൂണ്ടിക്കാണിച്ചത് എന്തിനാ?
0: അയ്യോ, അപ്പൊ പേടിച്ചിട്ട് അറിയാതെ ചെയ്തതാണ് മാപ്പ്.
4: അത് ശരി, നീ ഇവിടെ മര്യാദയ്ക്ക് താമസിക്ക. എന്താപ്പാ നിനക്ക്, ചാത്തപ്പന്റെ അടുത്ത് പോണോ?
0: അതെ.
4: എന്നാ ഞങ്ങളുടെ വാ, വന്നോളൂ. കുഞ്ഞമ്മേ, നിനക്ക് വാസ്തവത്തിൽ ചാത്തപ്പൻ ഇഷ്ടമാണോ?
0: അതെ.
4: വേറെ ആരെയും ഇഷ്ടമില്ലേ?
0: ഇല്ല.
4: എന്നാൽ പോയി തൊലൈ.
5: അല്ല കുറുപ്പേ, ഇനി അവര് ഇസ്ലാം സഭയിലേക്ക് പോയാലോ?
4: എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ, ഞാൻ പോകുന്നു.
6: അല്ല, ഇവിടെ ആരുമില്ലേ? ഈ പെണ്ണ് എവിടെ പോയി? അല്ല, ഓള് ആ ചാത്തന്റെ പുരയിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ മാനം കെടുത്തിയില്ലേ?
7: എന്തേ പഹയാ വിളക്കുമ്പഴേക്കും?
6: ഇത് നന്നായില്ല.
7: ഏതി?
6: ഓളെ കാണാനില്ല. പണിയും കഴിഞ്ഞ് വന്നപ്പോഴേ ഓളില്ല.
7: ബർക്കത്തുള്ളവനാ ഇജ്ജ്, ലച്ചപ്പെട്ടെന്ന് വെച്ചോ. ഓളൊരു ജഗല. ആരേ? ആ കുഞ്ഞമ്മ. അല്ലാച്ചാൽ ചെറുമന്റെ കുടിലേക്ക് പോകോ? എന്റെ പൊന്നു ചോയും, നീ അന്നെ പടച്ചോ കാത്തിന്ന്. ഇല്ല, നീക്കറിയാ നീ വിഷമിക്കണ്ടാന്ന്. എന്റെ കതീജാണ നേര് അനക്ക് ഞാന് പെണ്ണ് കെട്ടിത്തരും. ഇവളെക്കാളും മുന്തിയ പെണ്ണ്. ഓ,
6: അപമാനിച്ചില്ലേ?

0: അല്ല ചോയുണ്ണി, നീ അമ്മുക്കുട്ടിയമ്മയുടെ നിലം ഒഴിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു.
1: ഓരുടെ മോക്ക് കല്യാണം കഴിഞ്ഞു, ഇനി അയാളെ നോക്കിക്കൊള്ളും.
0: നീ ഒരു വങ്കന. പുതിയ ബില്ല് വന്നതറിഞ്ഞില്ലേ? പുരയിടം ആര് നോക്കി നടത്തുന്നുവോ അവർക്കാണ് അവകാശം.
1: ഈ പുരയിടം അമ്മുക്കുട്ടി അമ്രാളയാ?
0: അല്ല മണ്ട, നിനക്കാണ് അവകാശം.
1: നിങ്ങൾ എന്താ പറയണ്? നോക്കി നടത്താൻ ആളില്ലാഞ്ഞിട്ട് അവരെന്നെ ഏൽപ്പിച്ചതാണ്.
0: അതല്ല കാര്യം, ജന്മിത്തം നശിക്കണം.
1: എന്തിന്?
0: എന്നാലേ കുടിയാൻ രക്ഷയുള്ളൂ.
1: അതെയോ? എന്നാലും ഓലയുടെ നിലം ഓക്ക് കൊടുക്കണ്ടേ? അത് പാപമല്ലേ?
0: ഇട മണ്ടച്ചാരെ, ഈ അമ്മുക്കുട്ടി അമ്മയുടെ ആങ്ങള ഗോപാലൻ നായരും ഗോവിന്ദക്കുറിപ്പും കൂടിയല്ലേ നിന്നെ അപമാനിച്ചത്? കുഞ്ഞമ്മയുടെ കാര്യം നീ മറന്നോ?
1: അത് ശരിയാ, എന്നാ ജന്മിത്തം നശിക്കട്ടെ.
0: അപ്പോ നിലമൊഴിഞ്ഞു കൊടുക്കണ്ട.
1: ഇല്ല, ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല.
2: ചോയുണ്ണി, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്.
1: എന്ത്?
2: വസ്തു അമ്മുക്കുട്ടിക്ക് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ചോയുണ്ണി ഇത്രയും കാലം നോക്കി നടത്തിയതിനെ.
1: അതിന് ഞാനിപ്പോ ഒഴിയുന്നില്ല.
2: എന്ത്? അമ്മുക്കുട്ടി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്.
1: എന്നാ ഇപ്പൊ ഇങ്ങനെയാ, ഒഴിയുന്നില്ല.
2: കാരണം?
1: ജന്മിത്തം നശിക്കണം.
2: പക്ഷെ നശിക്കുന്നതിപ്പോ ആ പിഞ്ചു കുഞ്ഞുങ്ങളാവും.

0: അവർക്ക് മറ്റൊന്നില്ല.
1: ജന്മിത്ത് നശിക്കണം, എന്നെ അപമാനിച്ചവരൊക്കെ നശിക്കണം.
0: ഇതെന്തു പറ്റി ഈ ചോയിണിക്ക്? ജന്മിത്ത് നശിക്കട്ടെ, പക്ഷേ മനുഷ്യന്മാരെ തമ്മിലുള്ള സ്നേഹം നശിക്കണ്ട. വസ്തു ചോയിണി എടുത്തോളൂ, ആ പിഞ്ചു കുട്ടികള് പട്ടിണി കിടന്ന് നശിക്കണോ? ഇതുവരെ ചോയിണി അല്ലേ നോക്കിയത്? ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നാക്കാം.
1: കുട്ടികളെ കൊണ്ടുവരണ്ട.
0: പിന്നെ ഞാൻ അവരെ കൊല്ലണോ?
1: വേണ്ട.
0: പിന്നെ ആറ് കുട്ടികളുള്ള ഞാൻ എന്ത് ചെയ്യും?
1: എന്നാലും എന്നെ അപമാനിച്ചില്ലേ?
0: ആര്?
1: നിങ്ങളും കുറുപ്പാളും കൂടിയിട്ട് ആ പെണ്ണിനെ ചാത്തന് കൊടുത്തില്ലേ?
0: ഞങ്ങളോ? അവള് പോയതല്ലേ? പിടിച്ചു നിർത്തിയാൽ ക്രിമിനൽ കേസാവില്ലേ? ഈ ഉപകാരമൊക്കെ ചെയ്ത ചോയിണിയെ അപമാനിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ?
1: അപ്പോ പിടിച്ചു നിർത്തിയാൽ ക്രിമിനൽ ആവോ?
0: പിന്നല്ലേ, പോലീസ് വരില്ലേ?
1: ഓ, എന്നെ അപമാനിച്ചില്ലേ?
0: ഇല്ല ചോയിണി, എന്നെ വിശ്വസിക്ക്.
1: എന്നാലേ ഒയിഞ്ഞു തരാം. പിന്നെ കുട്ടികളെ ഇവിടെ കൊണ്ടാക്കല്ലേ, ഇവിടെ ആര് നോക്കാനാ?
0: പാവം ചോയിണ്ണി, എന്ത് പട്ടുപോലത്തെ മനസ്സ്! നിയമം അവന് അനുകൂലമാണ്. ഇവനെയാണല്ലോ ആ കുഞ്ഞമ്മ വേണ്ടാന്ന് വെച്ചത്.
2: അല്ല, ഇതെവിടുന്ന ഈ വാഴക്കന്നൊക്കെ?
0: അതൊക്കെ കിട്ടി. ഇതാ ഞാൻ 40 വാഴക്കന്ന് വച്ചു പിടിപ്പിച്ചു. ഇതൊരെണ്ണം ശരിയായില്ല, നീ അതെടുത്തങ്ങ് നശിപ്പിച്ചോ.
2: അത് നന്നായില്ല. വാടാ മക്കളെ, നമുക്കൊരു കുഴി കുഴിച്ചിട്ടിതങ്ങ് നടാം. നിങ്ങൾ വളമിടുമ്പോൾ ഇതിനും കൂടി ഇട്ടേക്കണേ.
0: ഓ, ഇട്ടേക്കാമേ, സഹസ്രപൂവനല്ലേ.
2: ഓ, അത്രയൊന്നും അങ്ങ് പറയണ്ട. വാഴയുടെ വണ്ണോ നിങ്ങളോ ഒന്നും നോക്കണ്ട, കുലയ്ക്കുമ്പോൾ നോക്കിക്കോ.
0: അതെ അതെ അതെ, മുയലിനെ കൊമ്പ് വരും പോലെ ഈ വാഴയ്ക്ക് വലിയൊരു കുല വരും.
2: ആ, നമുക്ക് കാണാം.
0: കാണാം കാണാം. ആ, ഈ വളമെല്ലാം എടുത്തങ്ങ് വലിയ വാഴയല്ലോ. ഇത് മാധവിയുടെ വാഴ. ആ, അവള് നിന്നെ പൊന്നുപോലെയാ നോക്കുന്നല്ലേ. നിനക്ക് ഇത്രയും മതി, അത്ര മതി. ഇതെങ്ങനെ തൊഴുത്തു വന്നിരിക്കുന്നു! പെണ്ണുങ്ങൾ പറ്റിക്കുന്ന പണി കണ്ടോ? മാധവിയുടെ പാതിവൃത്യം കൊണ്ടാവും. ഹമ്പടി കള്ളി, ഇതാണല്ലേ വിദ്യ! നിന്റെ വാഴ തരുന്നത് ഒരു പീച്ചങ്കുലയാകുന്നു.
2: നമുക്ക് കാണാം.
0: കാണാം കാണാം നമുക്ക്.

0: പടച്ചവനെ ഓർത്ത് നിലവിളിക്കല്ലേ. രക്ഷിക്കണേ, കുറച്ചു നേരം ഇവിടെ ഒന്നിരുന്നോട്ടെ, പിന്നാലെ പോലീസുണ്ട്. ദേ ആ തേങ്ങ കൂട്ടിലിരുന്നോളാം.
1: ആരാണ് ഇയാൾ? പാറിപ്പറന്ന മുടി, മുറിയൻ ഷർട്ട്, എന്റെ റബ്ബൽ ലാലമീനായ തമ്പുരാനി.
2: ചാടി പോയോ? കിഴക്കോട്ടാണോ പോയത്?
0: ദേ പെരുത്തുപകാരം, കുഞ്ഞിപ്പാത്തുമ്മ താത്തയുടെ മോളല്ലേ?
1: അതെ. നിങ്ങളോ?
0: ഞാൻ ബാവക്കുട്ടി. വരട്ടെ, കുർക്കാച്ചാർ പോയല്ലോ.
1: ഇതാണല്ലേ ബാവക്കുട്ടി, മുന്തിയ പ്രസംഗക്കാരൻ, തൊഴിലാളി നേതാവാണ്. പള്ളിയിൽ കേറില്ല, നിസ്കരിക്കില്ല.

0: പിന്തിരുപ്പൻ ശക്തികളെ തുലയ്ക്കണം, സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കണം.
1: അതായി ഇരുട്ടിൽ നടന്ന് ചെയ്യണത്?
0: അതെ.
1: എവിടെയാ പടുത്തു കെട്ടുന്നത്?

0: നോക്കണം.
1: പിന്നെ മനുഷ്യന്മാരൊക്കെ ബോധം കെട്ടാ നടക്കണേ. ഇപ്പറമ്പിലും അപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒന്നും കെട്ടുപടുത്തിട്ടില്ല.
0: പതുക്കെ കാണാം, ഒരു പുതിയ ലോകം ഉണർന്നു വരികയാണ്.
1: അതൊന്നും അറിയൂല, വെളിച്ചത്ത് കെട്ടിപ്പെടുത്താലല്ലേ നല്ലത്. നാട്ടാരും സഹായം ചെയ്യൂലോ.
0: പിന്തിരുപ്പൻ മൂരാച്ചികൾ ഒരിക്കലും അനുവദിക്കില്ല.

0: സർക്കാർ നിങ്ങളെ ഇപ്പോ എത്ര തല്ലി, നിങ്ങൾ മാറിയില്ലല്ലോ.
1: പക്ഷേ ഞങ്ങൾ വളരുന്ന ശക്തിയാണ്.
0: എനിക്കതൊന്നും മനസ്സിലാവില്ല. ഞാൻ വരുന്ന മൂത്തമ്മ വിളിക്കും. ഉമ്മ വന്നോ? എന്തിനോ ഉമ്മ കൂട വലിച്ചെറിഞ്ഞ് ദേഷ്യപ്പെടുന്നത്?
2: ഇനി തോന്നിയാസം കാട്ടോ. പറ
0: ഉമ്മ,
2: ഉമ്മാന്ന് വിളിക്കണ്ടോ? ഇജ്ജന്റെ പേര് കളയിക്കാൻ പറഞ്ഞോളാ.
0: ഒന്നും ഉണ്ടായില്ലെന്റെ ഉമ്മ, ബെറുക്കനെ
2: ഇജ്ജന്റെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇജ്ജിപ്പം പുറപ്പെടണം എന്റെ കൂടെ. പോന്നോ?
0: വേണ്ട ഉമ്മ,
2: വേണ്ടേ. ഇജ്ജന്റെ മോളാച്ചാല് ഇപ്പൊ ഇറങ്ങണന്ന്.

0: എന്റെ ബാവക്കുട്ടി
1: എന്തിരുത്താണ്ടി ഹിന കാണണത്? അന്റെ ഹിനാവൊന്നും ഈ ഉമ്മറൂഹോടെ ഇരിക്കുമ്പോ നടക്കൂല. അല്ലേ, ഈ പെണ്ണിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. നാളൊരുത്തി ചോദിക്ക, ഇങ്ങടെ മോള് കമ്മ്യൂണിസത്തിൽ ചേരാൻ പോകുമെന്ന് കേട്ടു, നേരെ തന്നെയാന്ന്.
2: അല്ല, ഒക്കെക്ക് ഒരു സമയമുണ്ട്, ഇനി കിടന്ന് പിടിക്കാതെ.
1: ഓളെ ഏതെങ്കിലും ഒരു ചെറു ബാല്യക്കാരനെ കൊണ്ട് കെട്ടി വായിക്കണ്ടേ?
2: ആ ബാവക്കുട്ടി ചെറു ബാല്യക്കാരനല്ലേ, ഓന് തന്നെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്താൽ എന്തിരുത്താ നിനക്ക്?
1: നിങ്ങളും മക്കത്തും മദീനത്തും പോയനല്ലേ?
2: തന്നെ.
1: നിങ്ങള് പോയതും ഞാൻ പോകാത്തതും ഒക്കും.
2: എന്തേ,
1: ഓൻ വേറിട്ടൊരു മതക്കാരനല്ലേ?
2: ആര് പറഞ്ഞു?
1: ഓളുടെ കിത്താപ്പും മൊയിലാക്കന്മാരും ബയലു പറച്ചിലും ഒക്കെ വേറിട്ടല്ലേ?
2: അത് വെറുക്കിനെ പറയുന്നതാ, ഓൻ ഇസ്ലാം തന്നെയാ.
1: കുരുത്തം കെട്ടോനാ?
2: അത് നേരാ, ഇച്ചിരി ഏറിയനാ.
1: അപ്പോളോ കുരുത്തമുള്ള പുതിയാപ്ലയെ കെട്ടിയാലും ഞെട്ട് വയ്ക്കാത്ത വെറ്റില കൂട്ടി മുറിക്കാലും അതിന്റെ സോഹം ഒന്ന് വേറിയ. എന്തേ
2: ആലോചിക്കുക.
1: അല്ല, ഇതാര് ചോയുണ്ണി? ഇനി ഇവിടെ ഇരിക്കുക. പഹയാ, ഇജ്ജ് രണ്ടു ദിവസമായിട്ട് എവിടെ ആർന്ന്? അനക്കെന്തേ ഇന്ന് മിണ്ടാട്ടമല്ല? കുഞ്ഞമ്മ കെട്ടാത്ത ബസനാ?
3: ഓളെ എനിക്ക് വേണ്ട.
1: പിന്നെ പെണ്ണ് കെട്ടാൻ പൂതിയായിട്ടാ? വേണച്ചാല് കെട്ട.
3: അതല്ല, കഞ്ഞി വച്ച് തന്നിരുന്ന തള്ള ചത്ത്, കഞ്ഞി വയ്ക്കാൻ ആളില്ല.
1: അപ്പൊ പഹയനൊരു പെണ്ണ് കെട്ടാൻ ഞാനാവൂല.
3: പെണ്ണോ എവിടെന്ന്?
1: പഹയനിപ്പോ എത്ര നെല്ല് കിട്ടും?
3: കഴിഞ്ഞ കന്നിയില് 211 പറ.
1: പാട്ടം പോകെ?
3: അല്ല, പാട്ടം 90 പറ കൊടുക്കണം.
1: അപ്പോ 115. ശരി, കയ്യുമേ കായ് എത്ര ഉണ്ട്?
3: 500. പിന്നെ ഒരു കുറിയുണ്ട്.
1: കുറിയിന്റെ സല?
3: 200.
1: അപ്പോ 700. അനക്കിപ്പോ എത്ര വയസ്സായി?
3: അതറിയില്ല.
1: 30
3: അതെ അതെ.
1: പഹയൻ ഇസ്ലാം ആവാൻ വിരോധം ഉണ്ടോ? അല്ല, വിരോധം ഉണ്ടാച്ചാ വേണ്ട.
3: ഇല്ല.
1: തേരാ, എന്നാലും ഭയം ഉണ്ടാക്കാം. കദീജേ, മോളെ കദീജേ.
0: എന്തേ ഉമ്മ?
1: ആ, ഇച്ചിരി ബെറ്റിലെടുക്ക്, ഞെട്ട് വയ്ക്കാത്തത് മതി.
0: ആ ഉമ്മ.

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ

0: അല്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത് അതങ്ങ് കോത്തി ആദ്യം കൂട്ടാൻ വയ്ക്ക.
1: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
0: ആ, എന്നാൽ എൻ്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില

0: തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ ആറ് കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
1: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
0: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കോളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തത് എന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാ.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും. ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം ആദ്യ ഭാഗം സമാപിക്കുന്നു. റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറെ, കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറെ.
0: പങ്കെടുത്തവർ അണ്ടൂർകോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാഗേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാ രാജു.
2: ആകാശവാണി തൃശൂർ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
3: അക്ഷരകേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
5: സമയം 8:00 കഴിഞ്ഞ് 30 മിനിറ്റ്.
6: പദ്ധതികൾ ജനനന്മയ്ക്ക്.
7: ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിലുൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ B.R. അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ B.R. അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു.
6: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2nd മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് ഇന്നും ഭാഗികമായി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മഴ ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച വാക്കത്തോണും ലഹരി വിരുദ്ധ യജ്ഞവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം തൂഫാൻ പതാക ഉയർത്തി. എക്സൈസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തനാനുമതി. 367 തസ്തികകൾ പുനർവിന്യസിച്ചും 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. എക്സൈസ് കമ്മീഷണർക്കാണ് പൂർണ്ണ ചുമതല. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് 2025 ഫെബ്രുവരി 23 സർക്കാർ പ്രഖ്യാപിച്ച 10 മിഷനുകൾ കാലതാമസം കൂടാതെ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. വനാതിർത്തികളിൽ സൌരവേലികൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ

0: 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അധ്യയന ദിവസങ്ങൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥാനുകൂലമായ ഉടൻ അഗതി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2026-2027 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി കോമ്പണന്റ് 1-ലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 വരെ അപേക്ഷ സമർപ്പിക്കാം. വാർഷിക കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് 10% അധിക തുക ലഭിക്കും. ഭിന്നശേഷിയുള്ളവരും ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സാക്ഷ്യപത്രം നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ സമർപ്പിക്കണം. കൂടാതെ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് ആധാർ സീഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇ ഗ്രാൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇ ഗ്രാൻസ് മുഖേന സ്കോളർഷിപ്പ് കൈപ്പറ്റുന്ന സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. എന്നാൽ പഠിക്കുന്ന സ്ഥാപനത്തിന് വാലിഡായ യുഡൈസ് കോഡ് ഉണ്ടായിരിക്കണം. നിലവിൽ 2026-2027 വർഷം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മാത്രം പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. കഴിഞ്ഞ 2025-26 വർഷം 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപേക്ഷിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ 10-ാം ക്ലാസ്സിലേക്ക് പുതുതായി അപേക്ഷിക്കാം. കോമ്പണന്റ് 1 അല്ലെങ്കിൽ കോമ്പണന്റ് 2 എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അപേക്ഷിക്കുന്നതിന് ഒരു വിദ്യാർത്ഥിക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. അതേസമയം ക്ഷേമാധിഷ്ഠിത സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മെറിറ്റ് സ്കോളർഷിപ്പിനും കൂടി അർഹതയുണ്ട്. വിശദാംശങ്ങൾക്ക് അതത് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-87-23-60-381. നമ്പർ ആവർത്തിക്കാം: 04-87-23-60-381. കെൽട്രോണിന്റെ 1 വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിങ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2, ITI, ITC, ഡിഗ്രി, BTEC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9895-415653. നമ്പർ ആവർത്തിക്കാം: 9895-415653. സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 20 വരെ നീട്ടി. 10-ാം തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും

ഔദ്യോഗിക പ്രൊമോഷനും പി എസ് സി നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 മെയ് 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1950 രൂപയാണ് 10-ാം തരം കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10-ാം ക്ലാസ് പാസ്സായ 2026 മെയ് 1 22 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. സേവന വാർത്തകൾ സമാപിച്ചു.

0: 22nd National Film Awards announced. Yami Gautam wins Best Actress Award for Article 370. Mammootty for Brahmayugam and Kartik Aaryan for Chandu Champion share Best Actor Award. 20 rebel TMC MPs who joined National Citizens Party of India get Lok Sabha Speaker's approval for separate seating in the House. Massive fire at a firecracker factory in Ahmedabad claims 5 lives. Prime Minister Narendra Modi expresses grief. US-Iran fighting over Strait of Hormuz escalates with attacks on key infrastructure and military targets. Olympic medalist Mirabai Chanu and Lovlina Borgohain to be India's flag and baton bearers at opening ceremony of Commonwealth Games in Glasgow. That is all in the news at 9. Good night.
1: Akashavani. കായിക ലോകം
2: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി.
3: രാജ്യത്തിനും അധികാരത്തിനുമായി രാജാക്കന്മാർ പടവെട്ടുന്നതും അങ്ങനെ മഹായുദ്ധങ്ങളുടെ വിജയ പരാജയ കഥകൾ നമ്മൾ അനവധി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു കായിക വിനോദമായാലോ? 64 കളങ്ങളിൽ കറുപ്പും വെളുപ്പും ഇടപെട്ട് വരുന്ന ചെസ് ബോർഡിൽ മാറിമറിയുന്നത് ജീവിതങ്ങൾ തന്നെയാണ്. പടക്കളത്തിലെ തന്ത്രങ്ങൾ ഒരു ബോർഡിന് ഇരുവശത്തുമിരുന്ന് കരുനീക്കങ്ങളായി പരിണമിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിശക്തി ആവശ്യമായ മത്സര ഇനമായി ചെസ് മാറുന്നു. ചെസ്സിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പരിചയം ചതുരംഗമെന്ന കളി തന്നെയായിരിക്കും. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഈ വിനോദത്തിൻ്റെ ഉറവിടം ഉത്തരേന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശേഷം കാലങ്ങൾ കഴിയവേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇത് പടരുകയും കളിയുടെ രീതികളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വിനോദത്തിന് വേണ്ടി കളിച്ചു പോന്നിരുന്ന ഈ ഉപാധി ഇന്ന് കാണുന്ന ചെസ് ആകുന്നതിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ചെസ്സിന് ഒരു ലോക ചാമ്പ്യൻഷിപ്പ് രൂപം വന്നതും ഫിഡെ എന്ന ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡെസ് എച്ച് എക്സ് എന്ന സംഘടനയുടെ രൂപീകരണവുമാണ്. 1886 വരെ ചെസ് ചാമ്പ്യൻഷിപ്പ് ഒഫീഷ്യലായ ഒരു മത്സരമോ ലോകം അംഗീകരിക്കുന്ന ഒരു ജേതാവോ ഉണ്ടായിരുന്നില്ല. 1924 പാരീസിൽ വെച്ച് നടന്ന സ്പോർട്സ് ഒളിമ്പിക്സിൽ ഫ്രഞ്ച് ചെസ് ഫെഡറേഷൻ ഒരു ചെസ് ടൂർണമെൻ്റ് സംഘടിപ്പിക്കുകയും അതിനായി എത്തിയ മത്സരാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് ഒരു യൂണിയൻ എന്ന നിലയിലാണ് ഫിഡെ എന്ന സംഘടനയുടെ ആരംഭം. രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ ഫിഡേക്ക് ചെസ്സിനുമേൽ കാര്യമായ ആധിപത്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല സാമ്പത്തികമായും സഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. 1926 നാല് രാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത ലിറ്റിൽ ഒളിമ്പ്യാഡ്, 1927 16 രാജ്യങ്ങൾ പരസ്പരം മാറ്റുരച്ച ചെസ് ഒളിമ്പ്യാഡ് എന്നിവ നടത്തി ഫിഡെ മുന്നേറിയെങ്കിലും 1935 മുതൽ ലോക ചെസ് ചാമ്പ്യൻ്റെ എതിരാളി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ പല വഴികളും ഫിഡെ തേടി. ഫിഡെയുടെ താൽപ്പര്യപ്രകാരം പല കമ്മിറ്റികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഒരാളെ ലോക കിരീടത്തിനായി നിലവിലെ ജേതാവിന് എതിരാളിയായി തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഇതിനിടെയാണ് ഒരു സൂപ്പർ ടൂർണമെൻ്റ് നടത്തണമെന്ന ആശയവുമായി ഡച്ച് ചെസ് ഫെഡറേഷൻ രംഗത്തെത്തിയത്. മുൻ ചാമ്പ്യന്മാരും വളർന്നുവരുന്ന പ്രതിഭകളും എല്ലാം ഉൾപ്പെടുന്ന ഈ ടൂർണമെൻറ്റിലൂടെ ലോക ചാമ്പ്യൻ്റെ എതിരാളിയെ കണ്ടെത്തണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഫിഡെ ഇത് തള്ളുകയും അവരുടെ തീരുമാനപ്രകാരം ഒരാളെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇതിനെതിരെ അന്നത്തെ പ്രശസ്ത ചെസ് എഴുത്തുകാരും താരങ്ങളും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പിന്നീട് 1939 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വരവിൽ അന്താരാഷ്ട്ര മത്സരങ്ങളെല്ലാം നിർത്തിവയ്ക്കപ്പെടുകയും ഫിഡെ നിഷ്ക്രിയമാകുകയും ചെയ്തു. ഫിഡെ എന്ന സംഘടനയുടെ രൂപീകരണമാണ് ആഗോളതലത്തിൽ ചെസ് എന്ന വിനോദത്തിന് പുതിയ മാനങ്ങൾ നൽകിയതും ഇന്ന് നമ്മൾ കാണുന്ന നിയമങ്ങളും നിഷ്കർഷകളുമെല്ലാം നിലവിൽ വന്നതും. അങ്ങനെ 1966 മുതൽ ജൂലൈ 20 അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിച്ചു പോരുന്നു. യുനെസ്കോയാണ് ആദ്യമായി അന്താരാഷ്ട്ര ചെസ് ദിനം ആചരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചത്.

ഫിഡയെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി 1999 അംഗീകരിക്കുകയും 2019 December 12 യു എൻ ജനറൽ അസംബ്ലി അന്താരാഷ്ട്ര ചെസ് ദിനം അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ചെസ് ദിനത്തിൽ ഫിഡെ മുന്നോട്ട് വയ്ക്കാറുള്ള ഏറ്റവും ജനപ്രിയമായ ഒരാശയമാണ് മറ്റൊരാളെ കൂടി ചെസ് പഠിപ്പിക്കൂ എന്നത്. ഇതിലൂടെ ചെസ്സിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, മാനസിക വികാസത്തിന് കാരണമാകുക, സാമൂഹിക സമത്വം വളർത്തിയെടുക്കുക എന്നിങ്ങനെ പല ആശയങ്ങൾ ഫിഡെ ഇതിലൂടെ ലോകത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്നു. നാം ഒരേയൊരു കുടുംബമാണ് എന്ന അർത്ഥം വരുന്ന ജെൻസ് യുന സുമസ് എന്നതാണ് ഫിഡെയുടെ ആപ്തവാക്യം. ചെസ് എന്ന വിനോദം പൊതുസമൂഹത്തിൽ ഒരു ലഹരിയായി മാറാനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന് അത് ജനങ്ങളിലേക്ക് എത്തിച്ച പ്രഗത്ഭരായ ചെസ് താരങ്ങൾ തന്നെയാണ്. 1866 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ വർഷം ആദ്യ ചാമ്പ്യനായത് ഓസ്ട്രിയൻ താരമായ വിൽഹം സ്റ്റീനിസ്റ്റ് ആയിരുന്നു. അതുവരെയുള്ള ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ പ്ലാനിങ്ങോടും പ്രതിരോധത്തോടും കൂടിയുള്ള കളിരീതി പ്രചാരത്തിൽ കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. 1886 മുതൽ 1894 വരെ ചാമ്പ്യനായി തുടർന്ന ഇദ്ദേഹത്തെ ആധുനിക ചെസ്സിന്റെ പിതാവായി ചെസ് ലോകം കണക്കാക്കുന്നു. ചെസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് 27 വർഷം തുടർച്ചയായി ലോക ചെസ് ചാമ്പ്യനായ പ്രതിഭയാണ് ജർമ്മനിയുടെ ഇമാനുവൽ ലാസ്കർ. അതേപോലെ ക്യൂബൻ താരമായ ഹോസെ റൗൾ കബാംബ്ലാക്ക മനുഷ്യ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ കുറച്ച് പിഴവുകൾ മാത്രം വരുത്തുകയും വളരെ ലളിതമായി ചിന്തിച്ച് വേഗത്തിൽ കരുക്കൾ നീക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തെ ചെസ് മത്സരത്തിലെ ലെജൻഡാക്കുന്നു. 1948 മുതൽ 1972 വരെയുള്ള കാലഘട്ടം സോവിയറ്റ് ആധിപത്യത്തിൻ്റെതായിരുന്നു. മിഖായേൽ ബോട്ടിന്നിക്, മിഖായേൽ താൽ, ടിഗ്രാൻ പെട്രോഷ്യൻ, ബോറിസ് സ്പാസ്കി തുടങ്ങിയ പ്രതിഭകൾ ഈ കാലഘട്ടത്തിൽ ലോക ചാമ്പ്യൻ പട്ടം അലങ്കരിച്ചു. സോവിയറ്റ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് അമേരിക്കൻ ഇതിഹാസം ബോബി ഫിഷർ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. ചെസ്സിനെ ആധുനിക യുഗത്തിൽ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതായിരുന്നില്ല. 1972 ബോറിസ് സ്പാസ്കിയുമായി നടന്ന മത്സരം നൂറ്റാണ്ടിൻ്റെ മത്സരം എന്നാണ് അറിയപ്പെടുന്നത്. 1972 മുതൽ 1975 വരെ അദ്ദേഹം ലോക ചാമ്പ്യനായിരുന്നു. പിന്നീട് 1985 ശേഷവും 90s ചെസ് ലോകം കണ്ടത് ഒരു യുവ പ്രതിഭയുടെ അസാമാന്യമായ കളി വൈഭവമായിരുന്നു. 22 വയസ്സിൽ ചാമ്പ്യനായ, കമ്പ്യൂട്ടറുകളോട് പോലും പോരാടി വിജയം നേടിയ റഷ്യൻ ഇതിഹാസ താരം ഗാരി കാസ്പറോവ്, അന്ന് അദ്ദേഹം ചെസ് ചരിത്രത്തിലെ ഭീമനായിരുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലെ അജയ്യനായി മാഗ്നസ് കാൾസന്റെ തേരോട്ടമാണ് സോഷ്യൽ മീഡിയ ആഘോഷിച്ച ആദ്യ വിജയ പരമ്പര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയയും വിവര സാങ്കേതിക വിദ്യകളും ഏറ്റവും മികച്ചു നിന്ന കാലഘട്ടത്തിലാണ് കാൾസൺ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നത്. അതിനാൽ തന്നെ മാഗ്നസ് കാൾസൺ എന്ന പേര് ലോകമെമ്പാടും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഒരു ഹീറോ പരിവേഷം വളരെ വേഗത്തിൽ തന്നെ നേടാനുമായി. ഏറ്റവും ഉയർന്ന റേറ്റിംഗ് റെക്കോർഡായ 2882 സ്വന്തമാക്കിയ കാൾസൺ ഈ കളിയിലെ പുതിയൊരു വിപ്ലവമായിരുന്നു. ഭാരതത്തിൻ്റെ അഭിമാനം പലകുറി ലോകത്തിനു മുന്നിൽ ഉയർത്തിയ ചെസ് കളിക്ക് രാജ്യത്താകമാനമുള്ള ജനപ്രീതിക്ക് പ്രധാന കാരണം ഇന്ത്യയുടെ പേര് വാനോളമുയർത്തിയ പ്രധാന ചെസ് താരങ്ങൾ തന്നെയാണ്. ചെസ്സിൻ്റെ ആദ്യരൂപം പുരാതന ഭാരതത്തിലെ ചതുരംഗം എന്ന കളിയാണെങ്കിലും ചെസ് മത്സരത്തിൽ ഇന്ത്യയ്ക്കാദ്യമായി ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാകുന്നത് 1988 അന്ന് ഇന്ത്യയിൽ നിന്നും ആകെ ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആകെ 93 ഗ്രാൻഡ് മാസ്റ്ററുകൾ ഇന്ത്യയിൽ നിന്നും ചെസ് ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദ് എന്ന പേര് ഒരു തലമുറയെ സ്വാധീനിച്ചതുപോലെ മറ്റാരും ചെസ്സിന് ഇന്ത്യയിൽ ഇത്രയേറെ പ്രചാരം നൽകിക്കാണില്ല. മദ്രാസ് ടൈഗർ എന്നും ലൈറ്റനിങ് കിഡ് എന്നും അറിയപ്പെട്ടിരുന്ന ആനന്ദാണ് ഇന്ത്യയിൽ ഒരു ചെസ് വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയുടെ ആദ്യ ഗ്രാൻഡ് മാസ്റ്ററും 5 ലോക ചാമ്പ്യനുമായിരുന്നു വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യൻ ചെസ്സിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ വളരെ വേഗം ജനശ്രദ്ധ നേടിയ താരമാണ് തെലങ്കാനയിൽ നിന്നുള്ള

0: അർജുൻ കുമാർ എരിഗേസി. ലോക റാങ്കിങ്ങിൽ ഒന്നാം നിരയിലേക്ക് അതിവേഗം കുതിച്ച അദ്ദേഹം അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളിൽ തുടർച്ചയായ വിജയങ്ങൾ നേടിക്കൊണ്ട് ഇന്ത്യയുടെ ഒന്നാം നമ്പർ താരങ്ങളിൽ ഒരാളായി മുന്നേറ്റം തുടരുകയാണ്. 2757 ഫിഡർ റേറ്റിംഗുള്ള അർജുൻ നിലവിലെ റാങ്കിങ്ങിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ചെസ് ഒളിമ്പ്യാഡിൽ 2 സ്വർണ മെഡലും ഏഷ്യൻ ഗെയിംസിൽ വെള്ളിയും നേടി ഇന്ത്യൻ ചെസ്സിന്റെ അഭിമാനമായ താരമാണ് വിദിത് ഗുജറാത്തി. 2013 ഗ്രാൻഡ് മാസ്റ്ററായ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ഗ്രാൻഡ് മാസ്റ്ററാകുന്ന 30th താരമാണ്. ഫിഡെ റേറ്റിംഗിൽ 2700 പോയിന്റുകൾ മറികടക്കുന്ന 4th താരമായ വിദിത് നിലവിൽ 2697 പോയിന്റോടെ 33rd റാങ്കിൽ തുടരുന്നു. ചെസ്സിൽ കേരളത്തിന്റെ അഭിമാനം വാനോളമുയർത്തിയ പ്രതിഭയാണ് നിഹാൽ സരിൻ. കേരളത്തിൽ നിന്നുള്ള ഈ യുവ ഗ്രാൻഡ് മാസ്റ്റർ ബ്ലിറ്റ്സ്, റാപ്പിഡ് തുടങ്ങിയ വേഗതയേറിയ ചെസ് മത്സരങ്ങളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അതിവേഗത്തിലുള്ള ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളുടെ പ്രത്യേകത. 7, 9, 11, 15 സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലെ വിജയം, 10th വയസ്സിൽ സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ 2nd സ്ഥാനം, ദേശീയ 9 ചാമ്പ്യൻഷിപ്പിൽ സ്വർണം തുടങ്ങി തന്റെ കുട്ടിക്കാലത്ത് തന്നെ നിഹാൽ ചെസ് ബോർഡിന് മുന്നിൽ വിസ്മയം തീർത്തിരുന്നു. അന്താരാഷ്ട്ര യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയകിരീടം ചൂടിയതോടെ നിഹാലിന്റെ പേര് ലോകശ്രദ്ധ നേടി. തുടർന്ന് ഫിഡെ കാൻഡിഡേറ്റ് മാസ്റ്റർ എന്ന പട്ടം നിഹാലിന് നൽകി. നിലവിൽ 2717 പോയിന്റോടെ ഫിഡെ റാങ്കിങ്ങിൽ 25th സ്ഥാനത്താണ് നിഹാൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസനെ അട്ടിമറിച്ച് വാർത്തകളിൽ നിറഞ്ഞ താരമായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ആർ പ്രജ്ഞാനന്ദ. 2023 ചെസ് ലോകകപ്പ് റണ്ണറപ്പായ പ്രജ്ഞാനന്ദ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലും മികച്ച പ്രകടനം നടത്തി. 2013 ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 8 കിരീടം ചൂടിയതോടെ ഫിഡെ മാസ്റ്റർ എന്ന പട്ടവും പ്രജ്ഞാനന്ദയ്ക്ക് നേടാനായി. തുടർന്ന് 2015 അണ്ടർ 10 ചാമ്പ്യൻഷിപ്പ് ജേതാവുമായി. 2016 തന്റെ 10th വയസ്സിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര മാസ്റ്റർ ആവുകയും തുടർന്ന് 2017 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുകയും ചെയ്തു. 2023 ചെസ് ലോകകപ്പിൽ 2nd പ്രജ്ഞാനന്ദ 2025 ഫിഡെ സർക്യൂട്ട് ജേതാവുമായി. ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ചെന്നൈ സ്വദേശിയായ ഗുഗേഷ്. 2024 നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിൽ ചൈനയുടെ ഡിംഗ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ 18th വയസ്സിൽ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗുഗേഷ് മാറി. ഫിഡെ റേറ്റിംഗിൽ 2750 പോയിന്റുകൾ മറികടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഗുഗേഷ് തന്നെ. 2019 തന്റെ 12th വയസ്സിൽ ഗുഗേഷ് ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കി. ചെസ് ചരിത്രത്തിൽ ഈ പദവി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2nd താരമായി അദ്ദേഹം മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വനിതാ ചെസ് താരമായാണ് കൊനേരു ഹംപിയെ കണക്കാക്കുന്നത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യനായ ഹംപി പുരുഷ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ്. ലോക റാങ്കിങ്ങിൽ ദീർഘകാലമായി ആദ്യ 10 സ്ഥാനങ്ങളിൽ ഹംപി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയായ വൈശാലി അടുത്തിടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുകയും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരേയൊരു ഗ്രാൻഡ് മാസ്റ്റർ സഹോദര സഹോദരി സഖ്യമാണ് പ്രജ്ഞാനന്ദയും വൈശാലിയും. മാറുന്ന ലോകത്തും ചെസ് എന്ന കായിക ഇനം അതിവേഗം ജനകീയമായി മുന്നേറുകയാണ്. മറ്റു രാജ്യങ്ങളിലെ പ്രഗത്ഭരായ താരങ്ങൾക്കൊപ്പം ഇന്ത്യൻ ചെസ് താരങ്ങളും ചെസ് ലോകത്തെ കരുത്തുറ്റ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ചെസ് ലോകത്തിലേക്ക് ഇനിയും ഒട്ടേറെ പ്രതിഭകൾ ഇന്ത്യയിൽ നിന്നും ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: അറുപത്തിനാല് കളങ്ങളിലെ മാന്ത്രികത ലോക ചെസ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അരവിന്ദ് ആർ, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ഇപ്പോൾ ദേശീയ സംഗീത പരിപാടി.
1: യേ ആകാശവാണി ഹെ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ആജ് പ്രസ്തുത് ഹെ ദേവവ്രത് മിശ്ര കാ സിതാർ വാദൻ. വാരാണസി കെ പ്രതിഷ്ഠിത് സംഗീത് ഘരാനെ മേ ജന്മെ ദേവവ്രത് മിശ്ര നെ അപ്നി മാ പ്രമീള മിശ്ര സെ സംഗീത് കി പ്രാരംഭിക് ശിക്ഷ ഗ്രഹൺ കി ഓർ അപ്നെ പിത പദ്മശ്രീ പണ്ഡിത് ശിവനാഥ് മിശ്ര കെ മാർഗദർശന മേ സിതാർ കി വിധിവത് ശിക്ഷ പ്രാപ്ത കി. ആകാശവാണി കെ എ ഗ്രേഡ് കലാകാര ദേവവ്രത് മിശ്ര നെ ഠുമരി പരമ്പര ഓർ ബനാരസ് ഘരാനെ കെ ഗായകി കി വിശിഷ്ട ബാരീകിയാ അപ്നെ ദാദാജി ഠുമരി സമ്രാട് പണ്ഡിത് മഹാദേവ് പ്രസാദ് മിശ്ര സെ സീഖി. ഇസ് പ്രഭാവ നെ ഉൻകെ സിതാർ വാദൻ കോ ഏക് അനൂഠി പെഹചാൻ ദി. സിതാർ വാദൻ കെ ശിക്ഷ മേ പോസ്റ്റ് ഗ്രേജുവേറ്റ് ഓർ ഗോൾഡ് മെഡൽ കെ സാത് സംഗീത് പ്രവീണ് ദേവവ്രത് മിശ്ര ICCR കെ സൂചിബദ്ധ കലാകാർ ഭി ഹെ. ഉന്നോനെ ഭാരത് ഓർ വിദേശോ മേ കൈ പ്രതിഷ്ഠിത് മഞ്ചോ പർ സിതാർ വാദൻ കി സഫൽ പ്രസ്തുതിയാ ദി ഹെ. ഇൻമേ താൻസേൻ സംഗീത് സമാരോഹ, സങ്കട് മോചൻ സംഗീത് സമാരോഹ, സപ്തക് സംഗീത് സമാരോഹ ഓർ അന്താരാഷ്ട്രീയ ധ്രുപദ് മേള പ്രമുഖ ഹെ. ഉന്നോനെ അമേരിക്ക, കാനഡ, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി ഓർ ജർമ്മനി ജൈസെ കൈ ദേശോ മേ അപ്നെ സിതാർ വാദൻ സെ സംഗീത് പ്രേമിയോ കോ മന്ത്രമുഗ്ധ കിയാ ഹെ. ദേവവ്രത് മിശ്ര കോ നേഷണൽ യൂത്ത് ഫെസ്റ്റിവൽ അവാർഡ്, സ്വർമണി അലങ്കരണ്, കാശിരത്ന സംഗീത് ശിഖർ സമ്മാൻ, BHU കോസ്തുബ് സമ്മാൻ, ജർമ്മൻ ബേസ്ഡ് ജാസ് ക്രിട്ടിക് അവാർഡ് ഓർ വേൾഡ് മ്യൂസിക് വിസനറി അവാർഡ് USA സെ സമ്മാനിത് കിയാ ഗയാ ഹെ. ആജ് കെ കാര്യക്രം മേ ആപ്കെ സാഥ് തബ്ലെ പർ സംഗത് കർ രഹെ ഹെ ആകാശവാണി കെ എ ഗ്രേഡ് കലാകാർ പ്രശാന്ത് മിശ്ര. ദേവവ്രത് മിശ്ര അപ്നെ സിതാർ വാദൻ കാ ആരംഭ രാഗ് ജോഗ് സെ കർ രഹെ ഹെ. വിലംബിത് ഓർ ദ്രുതഗത് തീൻ താല് മേ നിബദ്ധ ഹെ.
2: This is Akashwani. In the national program of music tonight, we bring you sitar recital by Devbrat Mishra. Born into distinguished music gharana of Varanasi, Devbrat Mishra received initial music training from his mother Pramila Mishra and underwent formal training in the sitar under the guidance of his father Padmashree Pandit Shivnath Mishra. An A-grade artist of Akashwani, Devbrat Mishra received distinctive lesson of Thumri tradition and vocal style of the Banaras Gharana from his grandfather, the great Thumri exponent Pandit Mahadev Prasad Mishra, an influence that lent a unique identity to his sitar playing. Post-graduate in sitar and Sangeet Praveen with gold medal, Devbrat Mishra is also an empaneled artist of ICCR. He has delivered successful sitar performances on numerous prestigious platforms, both in India and abroad. Notable among these are the Tansen Sangeet Samaroh, Sankat Mochan Sangeet Samaroh, Saptak Sangeet Samaroh, and the International Dhrupad Mela. He has captivated audiences with his sitar recitals in many countries such as USA, Canada, Spain, France, Italy and Germany. Devbrat Mishra has been honored with the National Youth Festival Award, Swarmani Alankaran, Kashi Ratna, Sangeet Shikhar, BHU Kaustubh Samman, German Best Jazz Critic Award and the World Music Visionary Award, USA. In tonight's program, accompanying him on tabla is Prashant Mishra.

0: ആകാശവാണി നമസ്കാരം. യുവജനങ്ങളുടെ നൈപുണ്യ വികസനവും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. യുവജനങ്ങളുടെ നൈപുണ്യ വികസനവും അതിന്റെ പ്രാധാന്യവും ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ യുവജനങ്ങളാണ്. ഇന്ത്യയുടെ യഥാർത്ഥ കരുത്തും യുവജനങ്ങൾ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ഈ ജനസംഖ്യാപരമായ നേട്ടത്തെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുക എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. യുവത്വത്തിന്റെ ഊർജത്തെയും സർഗാത്മകതയെയും കൃത്യമായ രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ അവർക്ക് കാലാനുസൃതമായ നൈപുണ്യങ്ങളുണ്ടായിരിക്കണം. ആധുനിക യുഗത്തിൽ കേവലം ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഒരാൾക്ക് തൊഴിൽ വിപണിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല. സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യവസായ മേഖലകൾ ആവശ്യപ്പെടുന്ന പ്രത്യേക കഴിവുകൾ യുവാക്കൾക്കുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനും നൈപുണ്യ വികസനം ഒരു പാലമായി പ്രവർത്തിക്കുന്നു. നൈപുണ്യമുള്ള ഒരു യുവതലമുറയ്ക്ക് മാത്രമേ ആഗോളതലത്തിൽ ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കി മാറ്റാൻ സാധിക്കൂ. യുവാക്കളെ കേവലം തൊഴിലന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദാതാക്കളായി മാറ്റിയെടുക്കുക എന്നതാണ് നൈപുണ്യ വികസനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കാണ് ലോക യുവജന നൈപുണ്യ ദിനം അഥവാ വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ഓരോ വർഷവും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജൂലൈ 15 ഈ ദിനം ആചരിച്ചു വരുന്നത്. യുവാക്കൾക്ക് മികച്ച തൊഴിലവസരങ്ങളും സംരംഭകത്വ നൈപുണ്യവും ഉറപ്പാക്കി അവരെ രാജ്യ പുരോഗതിയുടെ ചാലക ശക്തികളാക്കി മാറ്റുക എന്നതാണ് ഈ ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ വിപണിയിൽ നൈപുണ്യ വികസനത്തിനുള്ള നിർണായക സ്വാധീനമാണ് ഈ ദിനം അടിവരയിടുന്നത്. ഭാരതം പോലൊരു യുവജന സമ്പന്ന രാജ്യത്ത് ഇതിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഏറെ വലുതാണ്. കേന്ദ്ര സർക്കാർ യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണനയാണ് നൽകുന്നത്. ഇന്ത്യയെ ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയം രൂപീകരിക്കുകയും നിരവധി വൻകിട പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കിൽ ഇന്ത്യ മിഷൻ. യുവാക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം നൽകി അവരെ ആഗോള തൊഴിൽ വിപണിക്ക് അനുയോജ്യരാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്കിൽ ഇന്ത്യ മിഷന് കീഴിൽ കോടിക്കണക്കിന് യുവാക്കൾക്കാണ് രാജ്യത്തുടനീളം വിവിധ മേഖലകളിൽ സൌജന്യമായി പരിശീലനം നൽകി വരുന്നത്. ഈ പദ്ധതികൾ പരമ്പരാഗത തൊഴിൽ മേഖലകളെ നവീകരിക്കുന്നതിലും പുത്തൻ സാങ്കേതികവിദ്യകളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ യുവാക്കളുടെ കഴിവുകളെ ലോകം സ്വാഗതം ചെയ്യുന്നതായും ഇന്ത്യൻ യുവാക്കൾക്ക് ആഗോള നിലവാരത്തിൽ നൈപുണ്യ വികസനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: आने वाले कई दशकों तक भारत दुनिया का सबसे यंग और स्किल्ड पॉपुलेशन वाला देश बना रहेगा. ये भारत ही है जहां से दुनिया की एक बड़ी स्किल डिमांड पूरी होगी. आपने देखा होगा दुनिया के अनेक देश अब भारत के स्किल यूथ का दोनों हाथों से स्वागत कर रहे हैं. ऐसे में भारत सरकार का भी प्रयास है कि कोई भी भारतीय विदेश जाए तो बेहतरीन स्किल के साथ ही जाए. इसलिए हम अपने यूथ की लगातार स्किलिंग, रीस्किलिंग और अपस्किलिंग कर रहे हैं.
0: കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ മറ്റൊരു നൈപുണ്യ വികസന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന. രാജ്യത്തെ യുവാക്കൾക്ക് വ്യവസായ അധിഷ്ഠിത തൊഴിൽ പരിശീലനം നൽകി മികച്ച ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്നതിനാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ മുൻപ് ഔപചാരിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നേടാനും അവസരം നൽകുന്നു. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതിയിലെ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും തൊഴിൽ മേളകൾ വഴി ജോലി കണ്ടെത്താനുള്ള അവസരവും ഇതിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. നിലവിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി തുടങ്ങിയ ആധുനിക മേഖലകളിലെ പരിശീലനവും ഇതിലൂടെ നൽകിവരുന്നു. ഭാവി സാങ്കേതിക വിദ്യയിൽ യുവാക്കളെ പ്രാപ്തരാക്കാനും വൈവിധ്യമായ മേഖലകളിലേക്ക് എത്തിക്കാനും കേന്ദ്ര സർക്കാർ നിരവധി കർമ്മ പദ്ധതികൾ തയ്യാറാക്കി വരുന്നതായി കേന്ദ്ര

0: good AVCG experts so that they can get into the area of gaming, also get into the area of digital communication, which is large in India because they're also exporting. It's useful for film industry, and it's now becoming the big thing, contributing into Netflix and Amazon and direct-to-home. So all the young are getting trained and skilled in those talents.
1: ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളിലെ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. ഗ്രാമീണ യുവാക്കൾക്ക് സൗജന്യ താമസ സൗകര്യത്തോടെയുള്ള തൊഴിലധിഷ്ഠിത പരിശീലനവും തുടർന്ന് നിർബന്ധിത തൊഴിൽ പ്ലേസ്മെന്റും ഇത് ഉറപ്പു നൽകുന്നു. ഗ്രാമങ്ങളിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും തുടച്ചു നീക്കുന്നതിൽ പദ്ധതി വലിയ പങ്ക് വഹിക്കുന്നു. കൂടാതെ നഗരപ്രദേശങ്ങളിലെ ദരിദ്രജന വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ വഴിയും നൈപുണ്യ പരിശീലനങ്ങൾ നൽകി വരുന്നുണ്ട്. നഗരങ്ങളിലെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സബ്സിഡിയോട് കൂടിയ വായ്പകളും വിപണന സൗകര്യങ്ങളും ഈ പദ്ധതി വഴി ലഭ്യമാക്കുന്നു. വ്യവസായ മേഖലയിലെ പ്രായോഗിക പരിചയം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീം നടപ്പിലാക്കുന്നുണ്ട്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ കേന്ദ്ര സർക്കാർ നിശ്ചിത തുക സ്റ്റൈപ്പൻഡായി നൽകി യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ സജ്ജമാക്കാൻ സഹായിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. സ്കൂൾ തലം മുതൽ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പദ്ധതിയിലൂടെ നിർബന്ധമാക്കുന്നു. കേവലം പരീക്ഷ ജയിക്കാനും മാർക്ക് വാങ്ങാനും വേണ്ടിയുള്ള പഠനരീതി മാറ്റി പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന രീതിയിലൂടെ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കും. കേന്ദ്ര സർക്കാർ യുവജന ശാക്തീകരണത്തിനായി രൂപീകരിച്ച ഏറ്റവും പുതിയതും വിപ്ലവാത്മകവുമായ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് മേരാ യുവ ഭാരത് അഥവാ മൈ ഭാരത് പ്ലാറ്റ്ഫോം. യുവാക്കളുടെ സമഗ്രമായ വ്യക്തിത്വ വികസനവും നൈപുണ്യ വർധനവുമാണ് മൈ ഭാരത് വിഭാവനം ചെയ്യുന്നത്. കേവലമൊരു ഓൺലൈൻ പോർട്ടൽ എന്നതിലുപരി യുവാക്കൾക്ക് വിവിധ സർക്കാർ വകുപ്പുകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഇന്റേൺഷിപ്പ് ചെയ്യാനും പ്രായോഗിക തൊഴിൽ പരിചയം നേടാനുമുള്ള സുവർണ അവസരമാണ് മൈ ഭാരത് ഒരുക്കുന്നത്. മാറുന്ന ലോകത്തിനനുസരിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ നേരിട്ട് തേടാനും ഇതിലൂടെ സാധിക്കുന്നു. യുവത്വത്തിന്റെ ഊർജത്തെ രാജ്യനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇവരിൽ മികച്ച നേതൃപാഠവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കാൻ മേരാ യുവ ഭാരത് എന്ന പ്ലാറ്റ്ഫോം വലിയ പങ്ക് വഹിക്കുന്നു. യുവാക്കളിലെ സംരംഭകത്വ മനോഭാവം വളർത്തുന്നതിനും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയും ഇന്ന് നിരവധി യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുകയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാരും സംസ്ഥാന തലത്തിൽ വിപുലമായ നൈപുണ്യ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പ്. കോളേജ് വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും അവരുടെ പതിവ് പഠനത്തിനൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, ഐടി സ്കില്ലുകൾ എന്നിവ നൽകുന്നതിനാണ് അസാപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ വഴി അത്യാധുനിക കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നു. കൂടാതെ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്, കെൽട്രോൺ തുടങ്ങിയ സംസ്ഥാന സ്ഥാപനങ്ങളും സാങ്കേതിക മേഖലകളിൽ മികച്ച പരിശീലനം നൽകുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി യുവ സംരംഭകർക്ക് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക പിന്തുണ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നു. കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ വകുപ്പിന് കീഴിലുള്ള നൈപുണ്യ വികസന മിഷനാണ് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്. കേരളത്തിലെ യുവജനങ്ങളെ ആഗോള തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ സജ്ജരാക്കുക എന്നതാണ് അക്കാദമിയുടെ ലക്ഷ്യം. നൂതന കോഴ്സുകളായ ലൈഫ് സയൻസസ്, ഡ്രോൺ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പരിശീലനവും തൊഴിൽ സാധ്യതകളും കേസ് നൽകി വരുന്നുണ്ട്. വിവരസാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൌഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റാ സയൻസ്, സൈബർ സുരക്ഷ എന്നിവയിലെ അറിവ് യുവാക്കൾക്ക് ആഗോളതലത്തിൽ വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നു. അതേസമയം ആശയവിനിമയശേഷി, നേതൃത്വ പാഠവും പ്രശ്നപരിഹാരശേഷി, ഒത്തൊരുമിച്ച് ജോലി ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയ സോഫ്റ്റ് സ്കില്ലുകൾ ഏതൊരു തൊഴിൽ മേഖലയിലും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. സ്ത്രീ ശാക്തീകരണത്തിലും നൈപുണ്യ വികസനത്തിന് വലിയ പങ്കുണ്ട്. സ്ത്രീകൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നത് കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. വനിതകളുടെ വ്യക്തിത്വ വികസനത്തിനും നൈപുണ്യ വികസനത്തിനും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മുന്നോട്ട് വെച്ച ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് റീച്ച് അഥവാ റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ്. സ്ത്രീകൾക്കിടയിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനും റീച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ നൈപുണ്യമുള്ള

0: യുവതലമുറയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നൈപുണ്യ വികസനത്തിനാവശ്യമായ പരിശീലനം കൂടി നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അനിൽകുമാർ പി ആകാശവാണിയോട്.
1: ഉന്നത വിദ്യാഭ്യാസത്തിൽ നൈപുണ്യ വികസന കോഴ്സുകൾ വളരെ അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അക്കാദമിക അറിവും തൊഴിൽ മേഖലയുടെ ആവശ്യകതകളും തമ്മിലുള്ള അന്തരം നികത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയിലെ ബിരുദധാരികളിൽ ഏകദേശം 51% പേർക്ക് മാത്രമാണ് എംപ്ലോയബിലിറ്റി അഥവാ ഈ തൊഴിൽ യോഗ്യത ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പ്രകാരം അതിവേഗ സാങ്കേതിക പുരോഗതി, അതുപോലെ തന്നെ ഓട്ടോമേഷൻ, കൃത്രിമ ബുദ്ധി എന്നിവയുടെയൊക്കെ വളർച്ചയെ തുടർന്ന് ഏതാണ്ട് 2030 തൊഴിലാളികളുടെ പ്രധാന നൈപുണ്യങ്ങളിൽ, അവരുടെ നിപുണതകളിൽ ഏകദേശം 39-40% മാറ്റം ആവശ്യമായി വരും എന്നുള്ളതാണ്. ആശയവിനിമയ ശേഷി എടുത്താലും ഡിജിറ്റൽ സാക്ഷരത, വിമർശനാത്മക ചിന്ത, അതുപോലെ തന്നെ പ്രശ്ന പരിഹാര ശേഷി, ടീം വർക്ക്, നേതൃത്വ പാഠവം, സംരംഭകത്വ ശേഷി തുടങ്ങിയ കഴിവുകളൊക്കെ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിലൂടെ തൊഴിൽ സാധ്യതയും അതുപോലെ തന്നെ മത്സരശേഷിയും വർദ്ധിപ്പിക്കുവാൻ നൈപുണ്യ വികസന കോഴ്സുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഉന്നത വിദ്യാഭ്യാസത്തിൽ തൊഴിൽ പരവും അതുപോലെ തന്നെ നൈപുണ്യാധിഷ്ഠിതവുമായ പഠനത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൂടാതെ 2015 നമ്മൾ ആരംഭിച്ച സ്കിൽ ഇന്ത്യ മിഷൻ ലക്ഷക്കണക്കിന് യുവാക്കളെ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ നൈപുണ്യങ്ങളിൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏകദേശം 65%ത്തിലധികം പേർ 35 വയസ്സിന് താഴെയുള്ളവരാണ് എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു നേട്ടമാണ്, ഒരു യങ് പോപ്പുലേഷൻ നമുക്കുണ്ട് എന്നുള്ളത്. അതിനാൽ രാജ്യത്തിന്റെ ഈ ജനസംഖ്യാപരമായ നേട്ടം യുവത്വം പ്രയോജനപ്പെടുത്തുന്നതിന് നൈപുണ്യ വികസനം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. സൈദ്ധാന്തികമായ അറിവും പ്രായോഗികമായ കഴിവുകളും സംയോജിപ്പിക്കുന്നതിലൂടെ ഇത്തരം കോഴ്സുകൾ തൊഴിൽ യോഗ്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നവീകരണം, അതുപോലെ തന്നെ സംരംഭകത്വം, ഉൽപാദനക്ഷമത, സുസ്ഥിര സാമ്പത്തിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ദേശീയ ആഗോള തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരായ ബിരുദ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ നൈപുണ്യ വികസനം എന്ന് പറയുന്നത് ഈ അക്കാദമികമായ അറിവും തൊഴിൽ മേഖലകളുടെ ആവശ്യകതകളും സംയോജിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്ന ആ വിടവ് നികത്തുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും സയന്റിസ്റ്റുകളാവാൻ കഴിയില്ല, എല്ലാവർക്കും ഡോക്ടേഴ്സ് ആകാൻ കഴിയില്ല. നമുക്ക് ഒരു സമൂഹത്തിൽ വിവിധ സ്കില്ലുകൾ ആവശ്യമായിട്ടുള്ള വിവിധ തൊഴിൽ മേഖലകളുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനെ കൂടി പൂർത്തീകരിക്കുന്ന, ആ ഗ്യാപ്പിനെ കൂടി നികത്തുന്ന ഒന്നായി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നൈപുണ്യ വികസന കോഴ്സുകൾ പ്രധാനമായും ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളത്.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ നയങ്ങളും പദ്ധതികളും യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനും ആഗോളതലത്തിൽ തിളങ്ങാനും വലിയ അവസരമാണ് ഒരുക്കുന്നത്. സർക്കാരുകൾ നൽകുന്ന ഈ സുവർണ അവസരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ യുവാക്കൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ശ്രമങ്ങളിലൂടെ മാത്രമേ രാജ്യത്തെ നൈപുണ്യ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി ശക്തിപ്പെടുത്താൻ സാധിക്കൂ. നൈപുണ്യമുള്ള, സ്വയം പര്യാപ്തതയുള്ള ഒരു യുവത്വത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന മഹത്തായ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കൂ. യുവജനങ്ങളുടെ കൈകളിൽ നൈപുണ്യത്തിന്റെ ആയുധം നൽകുമ്പോൾ അവർ രാജ്യത്തിന്റെ പുരോഗതിയുടെ യഥാർത്ഥ ശില്പികളായി മാറുന്നു. യുവജനങ്ങളുടെ നൈപുണ്യ വികസനവും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.
2: ആകാശവാണി തൃശൂർ, സമയം 11:15. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്റർ 630 കിലോഹെർട്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.